ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം, മന്നായപുരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 16, മലയാളവർഷം 1201, മിഥുനം 23, 2026 ജൂലൈ 7, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റും 5 സെക്കൻഡും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം പി ആർ ഗോപാലകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 ആന്ത്രൂർ ദ്വീപിലെ അൻവർ ഇബ്രാഹിം പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും. ഈ വിഷയത്തെക്കുറിച്ച് കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സരിത TS പങ്കെടുക്കുന്ന ആരോഗ്യവിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്രഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ഭക്തിഗാനങ്ങളാണ് കേട്ടത്. ഉദയഗീതം സമാപിച്ചു. ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. പ്രതിശീർഷ ദേശീയ വരുമാനമനുസരിച്ചുള്ള ലോകബാങ്കിന്റെ തരംതിരിവിൽ ഉയർന്ന മധ്യവർഗ വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെട്ടു. ഡൽഹി, കർണാടക, തെലങ്കാന, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവയാണ് ഈ പട്ടികയിൽ ഇടം നേടിയത്. കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഫാർമസികളിൽ നിന്ന് ഡോക്ടറെ കാണാതെ തന്നെ 6 മാസം വരെ മരുന്നുകൾ നൽകാമെന്ന് ആരോഗ്യവകുപ്പ് സർക്കുലർ പുറത്തിറക്കി. ഇതുകൂടാതെ ഒപി സമയം കഴിഞ്ഞാലും ടോക്കൺ എടുത്ത എല്ലാ രോഗികളെയും ഡോക്ടർ പരിശോധിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന അദ്ദേഹം ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ഇതോടൊപ്പം വിവിധ രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. ഓണത്തോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിലെ വിവിധ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലും 100 പ്രത്യേക തീവണ്ടി സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സഞ്ചാര സാധ്യത, ജീവിത ഗുണനിലവാരം, നിക്ഷേപ സാധ്യത തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ച് ഗ്ലോബൽ സിറ്റിസൺ സൊല്യൂഷൻസ് എന്ന സംഘടന തയ്യാറാക്കുന്ന ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് 125 സ്ഥാനം ലഭിച്ചു. സ്വീഡന്റെ പാസ്പോർട്ടാണ് 1 സ്ഥാനം നേടിയത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദ് സോനിപത് റൂട്ടിലാണ് നമോ ഗ്രീൻ റെയിൽ എന്ന് പേര് നൽകിയ ഈ ട്രെയിൻ സർവീസ് നടത്തുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലെ പ്രീ ക്വാർട്ടറിൽ നോർവേയോട് 1-2 എന്ന നിലയിൽ ബ്രസീൽ പരാജയപ്പെട്ടതോടെ ബ്രസീൽ താരം നെയ്മർ ജൂനിയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു.
1: തെങ്ങ് എന്ന കൽപ്പവൃക്ഷത്തിന്റെ നാര് മുതൽ വേരുവരെ കേരളീയർക്ക് അനുഗ്രഹമായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെങ്ങിലും തെങ്ങയിലും നടക്കാത്ത പരീക്ഷണങ്ങളില്ല. അതിൽ വളരെ പ്രതീക്ഷയോടെ നാളികേര കർഷകരുടെ വരുമാനം കൂട്ടാൻ കഴിയുന്ന ഒരു മൂല്യവർദ്ധിത മദ്യരഹിത ആരോഗ്യ പാനീയമായി വിഭാവനം ചെയ്ത നീര പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ കാർഷിക സംസ്കരണ സംരംഭങ്ങളിലൊന്നായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ദശാബ്ദത്തിലേറെയായി ഈ പദ്ധതി സാമ്പത്തികമായി നേട്ടമുണ്ടായിരുന്ന നാളികേര കർഷകരെ പോലും കടത്തിലാക്കുന്ന കെണിയായി.
2: പാലക്കാട് തന്നെ ഒരു ദിവസം 1,000 ലിറ്റർ നീര ഡെയിലി ഉൽപ്പാദിപ്പിച്ചിരുന്ന സമയമുണ്ട്.
1: പാലക്കാട് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി മുൻ സിഇഒ വിനോദ് കുമാർ:
2: നല്ല നീര കുടിച്ചിട്ടുണ്ടെങ്കിൽ തേനിന്റെ നിറമാണ്, തെങ്ങിന്റെ പൂക്കളിയുടെ സുഗന്ധമാണ് അതിനുള്ളത്, അലിയിപ്പിക്കുന്ന ഒരു മധുരം. അപ്പോ അങ്ങനെ മധുരവും സുഗന്ധവും നിറവും മണവും ഒക്കെ ഉള്ള ഒരു അപൂർവമായ പ്രകൃതി പാനീയമാണ് നീര. നീരയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതാണ്, നമുക്ക് നീര എല്ലാ കാലത്തും ആവശ്യം വരുന്നില്ല. ചൂടുള്ള കാലത്താണ് ആൾക്കാർ ഇത്തരം പാനീയങ്ങൾ ഉപയോഗിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഉൽപാദനം നടക്കുന്നത് മഴക്കാലത്താണ്. അപ്പൊ മഴക്കാലത്ത് ഉണ്ടാകുന്ന നീരയെ പ്രോസസ് ചെയ്ത് സൂക്ഷിച്ച് വെച്ച് വേനൽക്കാലത്ത് വിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വെല്ലുവിളി. കള്ളായിട്ട് മാറാതെ വേനൽക്കാലത്ത് വിൽക്കാൻ കഴിയണം. നമ്മൾ തുടങ്ങിയ സമയത്ത് നീര എടുത്ത് ഒന്ന് പാസ്ചറൈസ് ചെയ്ത് സാധാരണ പെറ്റ് ബോട്ടിലുകളിലാക്കി വിൽക്കാനാണ് ശ്രമിച്ചത്. അതാണ് ഇതിന്റെ പരാജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. നാളികേര ഉൽപാദക കമ്പനികൾ, ഏതാണ്ട് 12 കമ്പനികൾ ചേർന്നൊരു 40 കോടി രൂപയോളം മുടക്കിയിട്ടാണ് നീര പ്രോസസ് ചെയ്ത് പെറ്റ് ബോട്ടിലാക്കുന്ന പ്ലാന്റുകൾ തുടങ്ങിയത്. ഈ പ്ലാന്റുകളെല്ലാം തന്നെ പരാജയപ്പെട്ടു. ഈ കമ്പനികളെല്ലാം തന്നെ കടുത്ത കടക്കണിയിലാണ്. 14% പലിശയ്ക്ക് പണം വാങ്ങിയിട്ടാണ് ഇവരിതെല്ലാം തുടങ്ങിയത്. അതിനുശേഷമാണ് സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള കോക്കനട്ട് നോളജ് സെന്റർ എന്ന് പറയും, അവരുടെ സഹായത്തോടു കൂടി നമ്മൾ നീരയെ കേടാവാതെ 9 മാസത്തോളം പ്രോസസ് ചെയ്യാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തു. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം വന്നത് ടെട്രാപാക്ക് ചെയ്യാനുള്ള പ്ലാന്റുകൾ കേരളത്തിൽ ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ പ്ലാന്റ് തുടങ്ങണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 30 കോടി രൂപയോളം ചെലവുണ്ട്. അതിന് ഈ കടക്കണിപ്പെട്ടേക്കുന്ന കർഷകർക്ക് ചെയ്യാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ 2019 പ്രൊജക്ട് ആർക്കെവി വെയിൽ അപ്രൂവ് തന്നെങ്കിലും അതിന് വേണ്ടത്ര സഹായങ്ങൾ ബാക്കിയുള്ള മേഖലകളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് പ്രൊജക്ട് പോയി. ജൂൺ മാസത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ് ചെയ്ത നീര നമുക്ക് വിൽക്കാൻ പറ്റുന്ന മിക്കവാറും ഫെബ്രുവരി മാസത്തിലാണ്. 6 മാസത്തേക്ക് സ്റ്റോറേജ് വയ്ക്കുമ്പോൾ വലിയൊരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യം. ഇതും സർക്കാർ ഇടപെടണം.
1: നീര ഉൽപാദനത്തിൽ ചില സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും പൊളിച്ചു പോകാതെ കൂടുതൽ കാലം പുതുമ നിലനിർത്തുന്നതിനോ വേഗത്തിലുള്ള വിതരണത്തിനോ ഉള്ള സൌകര്യങ്ങൾ വിഭാവനം ചെയ്ത് നടപ്പാക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു. ഇതോടെ നിലവിൽ തന്നെ വിപുലമായ മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയും അടിസ്ഥാന സൌകര്യങ്ങളുമുള്ള കോർപ്പറേറ്റ് പാനീയങ്ങളുമായി മത്സരിക്കാൻ സംരംഭകർ ബുദ്ധിമുട്ടി.
3: നീര ഉൽപാദനം നടത്തി ഏതാണ്ട് 20 കാപ്പിംഗ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു.
1: കേരകർഷകനും സംരംഭകനുമായ കെ പി രാജൻ
3: ഏതാണ്ട് 1.5 crore മെഷീനറി ഉപയോഗിച്ചിട്ടാണ് നീര പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങിയത്. 1 crore ഇപ്പം കടത്തിലാണുള്ളത്. 15-20 മാത്രമേ ഇതിന്റെ ഷെൽഫ് നിലനിൽക്കുന്നുള്ളൂ. CDB ആണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ആ ടെക്നോളജി നല്ല രീതിയിൽ അത് ഒരു സ്റ്റഡി നടത്താണ്ടായിട്ടാണ് നീര പരാജയത്തിന് കാരണം. ചുരുങ്ങിയത് 6 കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നീര കമ്പനികളും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് എടുത്തുകാടി ഒരു സംവിധാനം ആയിപ്പോയി. കൃഷിക്കാരും വഞ്ചിതരായി, കമ്പനികളും വഞ്ചിതരായി.
1: വിരോധാഭാസമെന്ന് പറയട്ടെ, കേരളം നീരയുടെ വാണിജ്യവൽക്കരണത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ തമിഴ്നാട്ടിലെ നാളികേര കർഷകർ ഇപ്പോൾ സർക്കാരിനോട് നീര ഉൽപാദനം കൂടുതൽ ഉദാരവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ പിഴവ് ആശയത്തിലല്ല, നടപ്പാക്കലിലാണ്.
4: പ്രതീക്ഷിച്ച രീതിയിലേക്കൊന്നും നീര പ്രോജക്ട് വളർത്തിക്കൊണ്ട് പോകാൻ ആർക്കും സാധിച്ചില്ല. പക്ഷെ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്റെ അറിവ്.
1: സംരംഭകനായ സണ്ണി ജോർജ്:
4: നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി പുതിയ തലമുറ തെങ്ങില്ല എന്നുള്ളതായിരുന്നു. വലിയ 40-50-60 പൊക്കോള തെങ്ങും അതുപോലെ ആരോഗ്യമില്ലാത്ത തെങ്ങ്, അതിന്റെ മണ്ടക്കേറിയുന്നുണ്ട്. തൊഴിലാളികൾക്ക് പണിയെടുക്കാനുള്ള സൗകര്യം ഇല്ലാതെ ചെറിയ പൊക്കം കുറഞ്ഞ നല്ല തെങ്ങുകളുണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്ക് നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുത്തു, അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്നിട്ടായാലും ട്രെയിനിങ് കൊടുത്തൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ 10-500 വരെയൊക്കെ ഉൽപ്പാദിപ്പിച്ചു. പക്ഷെ ശരിക്കും അതിന്റെ വിപണി വലിയ വിഷയം തന്നെയാണ്, പോയവരൊക്കെ പ്രതിസന്ധി നേരിട്ടു. അപ്പൊ ഒരു ദിവസം ഒരു ഹർത്താലോ ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ 2 കൂടുതൽ ഷെൽഫ് ലൈഫ് ഇല്ല.
1: സംരംഭകനായ സച്ചിദാനന്ദൻ:
5: 1.5 നമ്മൾ നീര പ്രൊഡക്ഷൻ വരെ മുമ്പോട്ട് പോയി, അത് നിർത്തേണ്ടി വന്നു. കാരണം നമ്മളെ നാട്ടിലായിരുന്ന തൊഴിലിന് തയ്യാറാവുന്നില്ല. പക്ഷെ അവർ പെട്ടെന്ന് സുപ്രഭാതത്തിൽ എല്ലാവരും കൊണ്ടുവന്നു പോയി. ആ സമയത്ത് തെങ്ങ് നശിച്ചു പോവാണ്. നീര എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നിർത്താൻ കഴിയില്ല. അത് നിർത്തണമെങ്കിൽ അതിന്റേതായ ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു ദിവസം നിർത്തി കഴിഞ്ഞാൽ തെങ്ങ് നശിച്ചു പോകും. നമ്മളെ നാട്ടിൻ പ്രദേശത്തുള്ള ആൾക്കാരെ ഈ തൊഴിലിന് കിട്ടാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ് നീര ഈ രീതിയിൽ ഇന്ന് അർപ്പിക്കാൻ കാരണം. കടക്കിടയിലാണ് പലർക്കും പുറത്തിറങ്ങാൻ പറ്റിയ അവസ്ഥ വന്നു. കാരണം കർഷകരിൽ നിന്ന് 1000 ആയാലും 2000 ആയാലും നമ്മൾ ഷെയർ വാങ്ങിയിട്ട് ചെയ്തിട്ടുള്ളത്.
1: നീര പദ്ധതിയുടെ സ്തംഭനാവസ്ഥയിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഭാഗം പരിശീലനം ലഭിച്ച നീര ടെക്നീഷ്യന്മാരാണ്. നൈപുണ്യമുള്ള നീര ടാപ്പിംഗിന് കൃത്യതയും കർശനമായ ഗുണനിലവാര മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതിനാൽ ഈ തൊഴിലാളികൾക്ക് താരതമ്യേന ആകർഷകമായ പ്രതിഫലം ലഭിച്ചു. പക്ഷേ സംസ്കരണ യൂണിറ്റുകൾ നിഷ്ക്രിയമാവുകയും വാണിജ്യ ഉൽപാദനം മന്ദഗതിയിലാവുകയും ചെയ്തതോടെ പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു.
3: നന്നായിട്ട് പണിയെടുത്ത് 2000 വരെ ഒരു ദിവസം എനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ്.
1: നീര ടെക്നീഷ്യൻ ശശീന്ദ്രൻ:
3: കർഷകർക്കും ഒരു ദിവസം ആ നീര കിട്ടുന്ന അളവിനനുസരിച്ചാണ് അവർക്ക് അതിന്റെ തെങ്ങ് പാട്ടം എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്ക് അതിന്റെ പണിയെടുത്തതിൽ ഇതിന്റെ ശമ്പളം ഇപ്പോഴും കിട്ടാനുമുണ്ട്. അതായത് നമ്മൾ 1 നീര നമുക്ക് കളന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 30 നമുക്ക് കിട്ടുമായിരുന്നു.
1: നീരയുടെ നവീകരണത്തിനായി സർവകലാശാലകളും ഗവേഷണ പഠന കേന്ദ്രങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അവയുണ്ടാക്കുന്ന യന്ത്രങ്ങളും വിപണിക്കായി തയ്യാറാക്കിയിട്ടുണ്ട്.
6: നീരയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതിന്റെ ഷെൽഫ് ലൈഫ് തന്നെയാണ്.
1: കാസർഗോഡ് CPCRIയിൽ ശാസ്ത്രജ്ഞയായ ഡോക്ടർ ഹിമ ജോൺ:
6: തെങ്ങിൽ നിന്ന് ചെത്തിയെടുത്ത നീര 1-2 കൂടുതൽ പുറത്തു വെച്ചിരുന്നാൽ അത് പുളിക്കാൻ തുടങ്ങുകയും അത് കള്ളായിട്ട് മാറുകയും ചെയ്യും. ICR CPCRI കാസർഗോഡ് ഈ ഒരു നീര പ്രോസസിംഗിന് വേണ്ടിയിട്ട് ഒരു പ്രോസസിംഗ് ലൈൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. തെങ്ങിന്റെ പൂമ്പോലെ ചെത്തിയിട്ടാണ് നമുക്ക് അതിനകത്തു നിന്ന് നീര വരുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യാനെടുക്കുന്ന കളക്ഷൻ ടൂള് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്നത് കൊക്കോസാബ് ചില്ലർ എന്നാണ്. നമ്മൾ അതിനകത്ത് ഐസ് ക്യൂബ്സ് ഇട്ട് ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും ഇതൊരു ഇൻസുലേറ്റഡ് ബോൾ ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നീര ആംബിയന്റ് ടെമ്പറേച്ചറുമായിട്ട് കോൺടാക്ടിൽ വരികയില്ല. നീര കളക്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കുകയും അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള പുളിച്ചു പോകൽ ഒഴിവായി കിട്ടുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന നീര ഫ്രീസറിൽ വെച്ചാൽ 3 വരെയൊക്കെ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒട്ടും മാറാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അതിനും ഉപരിയായിട്ട് നീരയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഷുഗർ എന്ന് പറയുന്നത് ചൂടാക്കി നീരയെ കുറുക്കിയെടുത്തിട്ടാണ് കോക്കനട്ട് ഷുഗർ ഉണ്ടാക്കുന്നത്. നമ്മുടെ വൈറ്റ് ഷുഗറിനേക്കാളും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതാണ് നമ്മുടെ നീരയിൽ നിന്നുണ്ടാക്കുന്ന ഷുഗർ എന്ന് പറയുന്നത്. ചായ കാപ്പി മുതൽ നമ്മൾ ഉണ്ടാക്കുന്ന പായസം പല കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു കോക്കനട്ട് ഷുഗർ ഉപയോഗിക്കാനായിട്ട് പറ്റും.
1: പടന്നക്കാട് കാർഷിക സർവകലാശാല കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം അധ്യാപിക ഡോക്ടർ കൃഷ്ണശ്രീ വി:
7: കാർഷിക കോളേജ് പടന്നക്കാട് നീര ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൈലറ്റ് പ്ലാന്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 40 ഓൺ ആൻ ആവറേജ് നീര പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീര ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റ് ഉപ ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ കർഷക കോളേജിന്റെ കീഴിൽ പൈലറ്റ് പ്ലാന്റിന് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമുക്ക് ധാതു ലവണങ്ങൾ അതുപോലെ വൈറ്റമിനുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പാനീയമാണ് നീര. നീര എല്ലാവിധ ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ്. നീരിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നീര, പഞ്ചസാര, നീര ശർക്കര, നീര സിറപ്പ് ഉപയോഗിച്ചിട്ടുള്ള കുക്കീസ് ആണ്. നമ്മൾ നീര ഉപയോഗിച്ചുകൊണ്ടുള്ള പുഡിംഗ്, ന്യൂട്രി സ്പ്രെഡ്, പിന്നെ നമുക്ക് സാധാരണയായിട്ടുള്ള പലഹാരങ്ങൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൽവ.
1: നാളികേര വികസന ബോർഡ് നീരയുടെ സംഭരണ കാലാവധിയും സ്റ്റാൻഡർഡൈസേഷനും പുതിയ നീരാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്.
8: നീരയുടെ ഭാഗത്ത് നാളികേര വികസന ബോർഡ് കഴിഞ്ഞ കാലങ്ങളിൽ നടപടി ചില കാര്യങ്ങൾ എടുത്തെങ്കിലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല.
1: നാളികേര വികസന ബോർഡ് സെക്രട്ടറി പ്രമോദ് പി കുര്യൻ,
8: പ്രോഡക്റ്റ് ഏറ്റവും ഭംഗിയായ രീതിയിൽ എത്തിച്ചാൽ അതിന് നല്ല മാർക്കറ്റിംഗ് ഉണ്ട്. ഏറ്റവും പ്രതിസന്ധിയായിട്ട് നിന്നത് റൗണ്ട് ദി ഇയർ നീര ടാപ്പ് ചെയ്യാനായിട്ടുള്ള വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ അഭാവമായിരുന്നു. അതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ഓട്ടോമൈസേഷനാണ്. അതിനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ആ ശൃംഖല വർദ്ധിപ്പിച്ചാൽ കേരളത്തിലെ നാളികേര മേഖലയിലെ നീര ടാപ്പിംഗ് വ്യാപിപ്പിക്കാനും കർഷകർക്ക് നല്ല ഒരു ഇൻകം ഡെയിലി ഇൻകത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു നല്ല ഹെൽത്ത് ഡ്രിങ്ക് അല്ലെങ്കിൽ സ്പോർട് ഡ്രിങ്ക് ആയി നിലവിൽ നീരയെ പ്ലേസ് ചെയ്യുവാൻ സാധിക്കും.
1: കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്,
9: നീര കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം ഉണർവാകുന്ന ഒരു പ്രോജക്റ്റ് ആയാണ്. ബഹുമാനിയായ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു അത്. സാറ് വിദേശത്തും മറ്റുമുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളും അവിടെ നടക്കുന്ന പ്രൊഡക്ഷനും സെയിൽസും ബിസിനസ്സും എല്ലാം കണ്ടാണ് കേരളത്തിലെ നാളികേര കർഷകർക്ക് ഒരു പുനരുജ്ജീവനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പദ്ധതി ആവിഷ്കരിച്ചത്. നിരവധി FPOകൾ, FPC ഇതൊക്കെ

0: ആരംഭിച്ചു. നിർഭാഗ്യവശാൽ നീരയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാ എഫ് പി ഒകളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും അതിന് ബാക്കപ്പ് നൽകി വേണ്ട രീതിയിൽ സ്ട്രീംലൈൻ ചെയ്യാതെ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണ്ടത്രയുണ്ടാകാതെ അത് മുഴുവൻ താഴോട്ട് പോകുന്ന ഗുരുതരമായ സാഹചര്യം ഉണ്ടായി. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീര ഉൽപാദന സ്ഥാപനം ഉണ്ടായിരുന്നത് കുറ്റ്യാടിയിലാണ്, പൂർണ്ണമായും അടച്ചുപൂട്ടി. അപ്പോ അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പരാതി കിട്ടിയതിന് ശേഷം പ്രാഥമികമായി അതിനെ കുറിച്ച് പഠിച്ചു. ഇനി നീര സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കർമ്മ പദ്ധതി അത് ഏതൊക്കെ തലത്തിൽ ചെയ്യണം എന്നുള്ളത് സർക്കാർ ഗൌരവമായി ആലോചിക്കുകയാണ്.
1: നീര പദ്ധതിയുടെ പരാജയം വെറുമൊരു പാനീയത്തിന്റെ വിപണന പരാജയമല്ല, അത് നാളികേര സമ്പദ് വ്യവസ്ഥയെ പുനർനിർവചിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തലാണ്. കേരളത്തിൽ നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം നീര വെറുമൊരു പാനീയം മാത്രമായിരുന്നില്ല, അത് മികച്ച വരുമാനത്തിന്റെയും പരമ്പരാഗത വിപണികളുടെ ചാഞ്ചാട്ടങ്ങളിൽ നിന്നുള്ള മോചനത്തിന്റെയും വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനം പുനരുജ്ജീവിപ്പിക്കുന്നതിന് പുതിയ പ്രഖ്യാപനങ്ങളെക്കാൾ നിർണായകമായ നയപരിഷ്കാരങ്ങളും വിപണിയും അചഞ്ചലമായ ഭരണപ്രതിബദ്ധതയും ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരിക്കൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതും കർഷകരെയും സംരംഭകരെയും കടക്കണിയിൽ പെടുത്തിയതുമായ ഒരു സംരംഭം അവരുടെ മരണമണി മുഴക്കിയേക്കാം.
2: പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
6: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്രഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികം 2 വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ 2-ാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11-നും മെയ് 6-നും ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7,32,00,000 രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പിഎംശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നതായും ഒരു മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7,000 അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം മങ്ങിയ മത്സരത്തിൽ 90 മിനിറ്റും കഴിഞ്ഞുള്ള ഇഞ്ചുറി സമയത്തായിരുന്നു സ്പെയിനിന്റെ വിജയ നിർണായകമായ ഗോൾ പിറന്നത്. പാരമ്പര്യ വൈരികളായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പുലർത്തിയ കടുത്ത പ്രതിരോധം മൂലം ഗോൾ ശ്രമങ്ങൾ നന്നേ കുറവായിരുന്നു. പെനാൾട്ടി ബോക്സിലേക്ക് എതിർ മുന്നേറ്റക്കാരെ കടത്തിവിടുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് രണ്ടു പക്ഷത്തെയും കാവൽ നിര പുലർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി സമയത്തിലെ ആദ്യ മിനിറ്റിലാണ് സമനില തെറ്റിച്ചുകൊണ്ടുള്ള സ്പെയിന്റെ ഗോൾ പിറന്നത്. 85-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ സ്പെയിൻ താരം മൈക്കൽ മെറിനോ പോസ്റ്റിന് തൊട്ടുമുന്നിൽ നിന്ന് പന്ത് വലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെൻഡിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായ സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
2: യുഎസ്എ ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:00 അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് എൻസിസി ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ സിജി മുഖ്യാതിഥിയായി. കുടുംബശ്രീ പുനർജ്വല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്തുന്നതിനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ ഉയർത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ഡോ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി

0: വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം പി ആർ ഗോപാലകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 ആന്ധ്രോദ്വീപ്

കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നലെ കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. ലക്ഷദ്വീപിൽ മഴയുണ്ടായില്ല. ഇന്ന്, അതായത് ജൂലൈ 7-ന് കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം ഭേദമായ രീതിയിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പ്. ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ. അഗത്തി കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.5 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.3 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ആർ ഗോപാലകൃഷ്ണൻ.
1: ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, അതിന്റെ മലയാള പരിവർത്തനം ഏതാണ്ട് ഇങ്ങനെയാണ്. ധനമാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ ഒന്നുമേ നഷ്ടപ്പെട്ടിട്ടില്ല. ആരോഗ്യമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ചെറിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ സത്സ്വഭാവമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ സർവവും നഷ്ടപ്പെട്ടു. ധനനഷ്ടം മൂലം ദുഃഖപൂർണമായ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായും ഈ വരികൾ ഒരു കൈചൂണ്ടിയും ആശ്വാസവുമായി കണക്കാക്കണം. ജീവിതത്തിൽ ചില കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ രേഖപ്പെടുത്തിയാൽ നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും ഒന്നാം സ്ഥാനം പോകുന്നത് ധനസമ്പാദനത്തിനാണ്. ധനം നഷ്ടപ്പെട്ടാൽ സർവസ്വവും നഷ്ടപ്പെട്ടു എന്നതാണ് മിക്കവരുടെയും നിലപാട്. പക്ഷേ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ചൊല്ലനുസരിച്ച് ധനത്തിനുള്ള സ്ഥാനം ഏറ്റവും അവസാനത്തേതാണ്. ധനം നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ചൊല്ല്. ഈ ചൊല്ല് അനുസരിച്ച് ഒന്നാം സ്ഥാനം സത്സ്വഭാവത്തിനും രണ്ടാം സ്ഥാനം ആരോഗ്യത്തിനും മൂന്നാം സ്ഥാനം ധനത്തിനുമാണ്. അതിന് വ്യക്തമായ കാരണങ്ങളും അല്പം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലുണരും. വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം ധനസമ്പാദനമല്ല, സത്സ്വഭാവമാണ് എന്ന് നമുക്കറിയാം. സത്സ്വഭാവമുണ്ടെങ്കിൽ എല്ലാമുണ്ട്, സത്സ്വഭാവം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇതാണ് ചിരപുരാതനമായ കാഴ്ചപ്പാട്. സ്വഭാവമാണ് വിധി എന്നൊരു ചൊല്ലുമുണ്ടല്ലോ. അത്രയ്ക്ക് പ്രധാനമാണ് മനുഷ്യന് തന്റെ സത്സ്വഭാവം. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ നമ്മളിൽ പലരും ഈ കാഴ്ചപ്പാടും മുൻഗണനാക്രമങ്ങളും പാടെ മറക്കുന്നു. സത്സ്വഭാവം നഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല, അല്പം ധനമുണ്ടായാൽ മതി എന്നതായി നമ്മുടെ കാഴ്ചപ്പാട്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് സമ്മതിച്ചാലും സ്വഭാവ നഷ്ടം കൊണ്ടുണ്ടാക്കിയ പണം മനുഷ്യന് സുഖത്തെക്കാളേറെ ദുഃഖം സമ്മാനിച്ച ദൃഷ്ടാന്തങ്ങൾ ചരിത്രത്തിൽ എത്ര വേണമെങ്കിലുമുണ്ട്. വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ധനത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. നേരത്തെ പറഞ്ഞ മൂന്നാം സ്ഥാനം, ഈ മൂന്നാം സ്ഥാനക്കാരന് നമ്മുടെ വ്യക്തി സമൂഹ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. സത്സ്വഭാവത്തിന് ഒന്നാം സ്ഥാനവും ആരോഗ്യത്തിന് രണ്ടാം സ്ഥാനവും കൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് മൂന്നാം സ്ഥാനക്കാരനായ ധനം പാടെ നഷ്ടപ്പെട്ടാലും അദ്ദേഹം നിസ്വനാവട്ടെ, പാപ്പരായി പ്രഖ്യാപിക്കപ്പെടട്ടെ, ഒരു കുലുക്കവും ഉണ്ടാവാൻ ഇടയില്ല. അദ്ദേഹത്തിന് കൂടുതൽ വിലയുള്ള സ്വത്തുക്കളായ സത്സ്വഭാവവും ആരോഗ്യവും നശിക്കാതെ കൂടെയുണ്ട്. സത്സ്വഭാവത്തിന്റെയും ആരോഗ്യത്തിന്റെയും പ്രഭാവം കൊണ്ട് ധനത്തെ നിഷ്പ്രയാസം അനധിവിദൂര ഭാവിയിൽ ഉണ്ടാക്കിയെടുക്കാനാവും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ധനനഷ്ടത്തിൽ ആദ്യ പൂണ്ട് കഴിയേണ്ട കാര്യമില്ലെന്നും അദ്ദേഹത്തിനറിയാം. ഇനി എന്താണ് ധനമെന്ന് നോക്കുക. ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടന്നുപോയാൽ മാത്രമേ ധനവാൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കൂവെന്ന് അരുളിച്ചത് ശ്രീ യേശു. ഒരു കൈകൊണ്ട് ചെയ്യുന്ന സഹായം മറുകൈ അറിയരുത് എന്നുകൂടി യേശു തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ട്രസ്റ്റിഷിപ്പ് അഥവാ കാര്യക്കാരായി മാത്രമായിരിക്കണം ധനവാന്മാർ അവരുടെ ധനത്തിന്റെ കാര്യത്തിലെന്ന് മഹാത്മാഗാന്ധി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹ നന്മയ്ക്ക് ഉപകരിക്കുവാനായി തന്റെ ധനം ധനവാൻ വിനിയോഗിക്കണമെന്നാണ് ഗാന്ധിജിയുടെ ഉദ്ബോധനം. ധനത്തിനു വേണ്ടി വിദ്യയെ വിൽക്കുവാൻ തയ്യാറാവാത്തതുകൊണ്ട് ദരിദ്രനായി

0: കഴിഞ്ഞ പണ്ഡിത ഗുരുവായിരുന്നു കുചേല ബ്രാഹ്മണനെന്ന് നമുക്കറിയാം. തന്റെ പക്കലുള്ള നാണയങ്ങൾ മുഴുവനും ചെളിയുമായി കൂട്ടിക്കുഴച്ച് എറിഞ്ഞുകളയുമായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ നിദ്രാഹീനായി കഴിഞ്ഞു ഒരു രാത്രി. എത്ര ശ്രമിച്ചിട്ടും ഉറക്കം കിട്ടുന്നില്ല അദ്ദേഹത്തിന്. അസ്വസ്ഥതയുടെ കാരണം തേടി കിടക്ക കുടഞ്ഞു വിരിച്ചപ്പോൾ അതാ ഒരു നാണയം കിടക്കയ്ക്കടിയിൽ. നാണയം എടുത്തു കളഞ്ഞ മാത്രയിൽ അദ്ദേഹം ഉറങ്ങിയത്രേ. അത്രയ്ക്ക് വർജ്യമായിരുന്നു പണം അഥവാ ധനം അദ്ദേഹത്തിന്. ഹിന്ദു സന്യാസിമാർ എടുക്കുന്ന ഒരേയൊരു ശബ്ദം ഇതത്രേ: പോവർട്ടി ആൻഡ് ചാസ്റ്റിറ്റി, പട്ടിണി ജീവിതവും ബ്രഹ്മചര്യവും. ചക്രവർത്തികുമാരനായ സിദ്ധാർത്ഥൻ എന്ന ബുദ്ധൻ തപസ്സനായി കാട്ടിലേക്ക് പോയത് ഉടുവസ്ത്രം പോലും ഉപേക്ഷിച്ചിട്ടായിരുന്നുവെന്ന് നമുക്കറിയാം. ഒരു നാൾ നാം ഓരോരുത്തരെയും തേടി മരണം വരുമെന്നും തിരിച്ചു പോകുമ്പോൾ നാം ഇവിടെ സമ്പാദിച്ചതൊന്നും കൂടെ കൊണ്ടുപോകില്ലെന്നും എല്ലാവർക്കും അറിയാമെങ്കിലും ഒരു നിമിഷം പോലും ആ സത്യമറിഞ്ഞ് ധനത്തിന് അപ്രധാനമായ സ്ഥാനം കൊടുക്കുകയോ ലോകനന്മയ്ക്കായി വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയോ ചെയ്യാറില്ല. ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കെട്ടുന്നില്ല എന്ന് പറഞ്ഞതും ശ്രീയേശു തന്നെ. അതുകൊണ്ട് നമുക്ക് ഒരുവിടാം. ധനമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആരോഗ്യമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ചെറിയ നഷ്ടമുണ്ട്. പക്ഷേ സത്സ്വഭാവമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ സർവസ്വവും നഷ്ടപ്പെട്ടു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി ആർ ഗോപാലകൃഷ്ണൻ.
2: സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.

0: ഹലോ, ആകാശവാണി കവരത്തു നിലയത്തിന് ഗ്രീൻ ഗുസ് എന്ന പരിപാടിയാണ്.
1: ഹലോ,
0: ആരാണ് പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അൻവർ ഇബ്രാഹിം.
0: അൻവർ ഇബ്രാഹിം. അൻവർ ഇബ്രാഹിം ഇപ്പൊ ഏത് ക്ലാസ്സിലാ?
1: തേർഡ് സ്റ്റാൻഡേർഡ്.
0: തേർഡ് സ്റ്റാൻഡേർഡ്? ഏത് സ്കൂളിലാണ്? ഡയറ്റില്. അതായത് സൗത്ത് സ്കൂളിലാണ് അല്ലേ? അപ്പൊ അൻവർ ഇബ്രാഹിം നമ്മള് കവരത്തി ഗവൺമെന്റ് JBS സൗത്തില്, അതായത് ഡയറ്റിലാണ് പഠിക്കുന്നത്, മൂന്നാം ക്ലാസ്സിലെ അല്ലേ? അപ്പൊ ഒന്നും രണ്ടൊക്കെ എവിടെ പഠിച്ച? ആ സ്കൂളിൽ തന്നെയാണോ? ഓക്കെ. ഏത് ദ്വീപുകാരനാ? കവരത്തിക്കാരൻ തന്നെയാണോ? ആന്ധ്രോത്ത് ആണോ? ഓക്കെ. ഇവിടെ കവരത്തിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? മൂന്ന് വർഷമായോ? എങ്ങനെ, ബാപ്പക്ക് ജോലിയായിട്ട് ഇവിടെ വന്നാണോ? ഉമ്മാക്ക് ജോലിയായിട്ട് വന്നാണ്. ഉമ്മ ഏത് ഡിപ്പാർട്ട്മെന്റിലാ വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ അൻവറിന്? ഉമ്മയുടെ പേരെന്തെന്നാ? ബിബി നസീമ. ബാപ്പയുടെ പേരോ?
1: അൻവർ.
0: ബാപ്പ വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാണ്?
1: IRB.
0: ഇവിടെ നാട്ടിലുണ്ടോ? കവരത്തിലുണ്ടോ? പുറത്താണോ? പിന്നെ അൻവർ മോനെ ശരിക്ക് വീട്ടിൽ എന്തെന്നാ എല്ലാരും വിളിക്കുന്നത്? അച്ചു. അതാ എനിക്കും കുറച്ചുകൂടി എളുപ്പം. അൻവർ എന്ന് വിളിക്കുമ്പോ നമ്മള് വലിയൊരാളെ വിളിക്കുന്ന ഒരു ഫീല്. അപ്പൊ അച്ചു എന്ന് വിളിക്കാല്ലേ. അച്ചു എന്ന് വിളിച്ചോട്ടെ. അച്ചുനെന്താ സംസാരിക്കാൻ ഒരു മടി? മടിയുണ്ടോ അച്ചു? എന്താണ് സംസാരിക്കാൻ മടിയുണ്ടോന്ന്? ഇല്ലല്ലോ. അച്ചുന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയോ. കളിക്കാൻ ഇഷ്ടമാണ്. ഏത് കളിയാ കൂടുതൽ ഇഷ്ടം? ഓ, അപ്പൊ വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ടായിരിക്കുമല്ലോ. ഏറ്റവും ഇഷ്ടമുള്ള ടീം ഏതാ? പോർച്ചുഗൽ. പോർച്ചുഗലിലാരെയാ ഇഷ്ടം? ഓക്കെ, റൊണാൾഡോനെയാണ് അപ്പൊ ഇഷ്ടം. റൊണാൾഡോ ഫാൻ ആണല്ലേ. അപ്പൊ ബാപ്പ ഏത് ടീമാ? ബ്രസീലാണ്. ഉമ്മയോ? ഉമ്മക്ക് ഇഷ്ടമാണോ ഫുട്ബോളൊക്കെ? ഉമ്മ ഏത് ടീമാ?
1: അർജന്റീന.
0: ഓ, മൂന്നാളും മൂന്ന് ടീമില്ലേ. ഇതിലാരാണ് ലോകകപ്പ് നേടാന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാടാം. എന്തായാലും അച്ചുന്റെ ടീം വന്ന് വേൾഡ് കപ്പ് നേടട്ടെ. ഓക്കെ, നമുക്കിനി ചോദ്യത്തിലേക്ക് പോയാലോ. നമ്മള് 10 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ 5 ചോദ്യങ്ങൾക്ക് അച്ചുമോൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഇവിടുന്ന് സമ്മാനം തരും കേട്ടോ. ഓക്കെ, നമുക്ക് സമ്മാനം വേണ്ടേ? അപ്പൊ നല്ല ഉഷാറായിട്ട് പരിപാടിയിൽ പങ്കെടുക്ക, ആൻസറൊക്കെ പറയാട്ടോ. ഉമ്മാനോടൊന്നും ചോദിക്കരുത് കേട്ടോ. ഭയങ്കര എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അച്ചുവിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഒന്നും ഉമ്മാനോടോ ആരോടും ചോദിക്കേണ്ട, സ്വന്തമായിട്ട് പറയാട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ട്? How many colors are there in a rainbow?
1: 7.
0: Very good. ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് അച്ചുവിന് പറയാൻ പറ്റോ? അത് ക്വസ്റ്റ്യൻ അല്ല, എന്തായാലും ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻസർ ശരിയാണ്. അത് ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് അച്ചു പഠിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ്?
1: വയലറ്റ്. ഇൻഡിഗോ.
0: വെരി ഗുഡ്.
1: ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്,
0: റെഡ്. വെരി ഗുഡ്. ഇത് പഠിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തോ? ഇല്ല, പെട്ടെന്ന് പഠിച്ചോ? ആഹാ, അപ്പൊ മിടുക്കനാണ്. ഇതിന് പഠിക്കാനായിട്ട് നമ്മളൊരു ഷോർട്ടിൽ അത് പറയുമല്ലോ, അത് പഠിച്ചിട്ടുണ്ടോ? ഈ കളേഴ്സ് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്തായിരുന്നത്? വെരി ഗുഡ്. വിബ്ജിയോർ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അച്ചുന്ന് ഇത് ആരാ പഠിപ്പിച്ചതന്നെ?
1: ഇംഗ്ലീഷ് ടീച്ചർ.
0: വെരി ഗുഡ്. പിന്നെ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ അച്ചു അല്ലാതെ? സഹോദരങ്ങളുണ്ടോ? മൂത്താളാണോ? ഏത് ക്ലാസ്സിലാണ് സിസ്റ്റർ പഠിക്കുന്നത്? വലിയ സിസ്റ്റർ ആണോ? പ്ലസ് ടു കഴിഞ്ഞതാണോ? ഓക്കെ. ചേച്ചി അവിടെ അടുത്തുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്താത്തേക്ക് ഒരു അന്വേഷണം പറയാട്ടോ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, കരയിൽ ജീവിക്കുന്ന ഏറ്റവും ഉയരമുള്ള മൃഗം ഏതാണ്? ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. കരയിൽ ജീവിക്കുന്ന ഏറ്റവും ഉയരമുള്ള മൃഗമാണ് ജിറാഫ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ജിറാഫിന് ഏകദേശം 4.3 മീറ്റർ മുതൽ 5.8 മീറ്റർ വരെ ഉയരമുണ്ടാകും. ഈ ജിറാഫിന്റെ കാലിനും കഴുത്തിനും നല്ല നീളമല്ലേ അല്ലേ? നീളമുള്ള കാലുകളും കഴുത്തുമാണ് ഇവയ്ക്ക് ഇത്രയും ഉയരം നൽകുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, താജ്മഹൽ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്?
1: ആഗ്ര.
0: ആഗ്ര, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇത് ആരെങ്കിലും പറഞ്ഞതൊന്നോ? ഇല്ല, പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലുള്ള ആഗ്ര നഗരത്തിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഈ താജ്മഹലിന്റെ അടുത്തുകൂടി ഒഴുകുന്ന ഒരു നദിയുണ്ട്, അത് നമ്മുടെ യമുന നദിയാണ്. ഇത് അതേപോലെ തന്നെ ഏതോ ഒരു മുഗൾ ചക്രവർത്തിയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ടുള്ള മുംതാസ് മഹലിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചത്. ആ ചക്രവർത്തിയുടെ പേര് പഠിച്ചിട്ടുണ്ടോ?
1: ഷാജഹാൻ.
0: വെരി ഗുഡ്. മോനെ ഇതൊക്കെ ജി കെ ഒക്കെ ആരാ പഠിപ്പിച്ചു തരാറ്? ഉമ്മയാണ് പഠിപ്പിക്കാറല്ലേ. അപ്പൊ ഇത്താത്ത ഹെൽപ്പ് ചെയ്യാറില്ലേ പഠിക്കാനൊക്കെ? ചേച്ചി വേറെ എവിടെയും പഠിക്കുന്നുണ്ടോ? ആ അങ്ങനെയാണ്. ഇപ്പൊ നാട്ടിലുണ്ടോ? അപ്പൊ വെക്കേഷനിൽ വന്നതായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഉമ്മ പഠിപ്പിച്ചത് കൊണ്ട് ഇത്രയൊക്കെ അറിവൊക്കെ ഉണ്ടല്ലോ. സ്മാർട്ട് ബോയ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യമാണ്, ചിലന്തിക്ക് എത്ര കാലുകളുണ്ട്? ഉത്തരം പറഞ്ഞോളൂ. നമ്മുടെ സ്പൈഡറിന് ഒന്നുകൂടി പറഞ്ഞേ. എട്ട്. ഉത്തരം ശരിയാണ്. ചിലന്തികൾക്ക് എട്ട് കാലുകളാണുള്ളത്. ഇവ അരാക്നിഡുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ്. കാലുകൾ കൂടാതെ ഇരയെ പിടിക്കാനും മറ്റ് ഇന്ദ്രിയ ആവശ്യങ്ങൾക്കുമായി ചിലന്തികൾക്ക് വായയ്ക്ക് സമീപം രണ്ട് പെടി പാൽപ്പുകൾ കൂടിയുണ്ടാകും. ഓക്കേ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ശ്വസിക്കാൻ നാം ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? ലങ്സ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. മനുഷ്യർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അവയവം നമ്മുടെ ശ്വാസകോശമാണ്. മൂക്ക്, വായ, ശ്വാസനാളം എന്നിവയിലൂടെ എത്തുന്ന വായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത് ശ്വാസകോശങ്ങളിലാണ്. ഓക്കെ. അതെ അച്ചു, ഇപ്പൊ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള അറിയോ? അഞ്ചിൽ എത്ര മാർക്ക് കിട്ടി? അഞ്ച് മാർക്ക്. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. നമ്മുടെ ഗ്രീൻ ഗുസ് പരിപാടിയിൽ വിജയിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും സമ്മാനം ഉറപ്പിച്ചു. സമ്മാനം എന്താന്നുള്ളത് അറിയോ അച്ചുവിന്? ചിലപ്പോ നമ്മള് പ്ലാന്റ്സ് തരും, എന്തെങ്കിലും തൈകള് തരും, ഫ്രൂട്ട്സിന്റെ ഒക്കെ തൈകള് തരും, ഇല്ലെങ്കിൽ സീഡ്സ് തരും. ഇതിലൊക്കെ താല്പര്യമുള്ള ആളാണോ അച്ചു? താല്പര്യമില്ല. വീട്ടിൽ വേറെ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടോ? ഉമ്മക്ക് താല്പര്യമുണ്ട്. അപ്പൊ എന്തായാലും ഞാനിപ്പോ തരുന്ന സമ്മാനം ഉമ്മക്ക് കൊടുക്കണ്ട, അച്ചു തന്നെ അത് നോക്കണം കേട്ടോ. സപ്പോർട്ട് കൈയാണ് തരുന്നതെങ്കിൽ അച്ചു അത് വെച്ചു പിടിപ്പിക്കണം, അതിനെ പരിപാലിക്കണം, വെള്ളമൊഴിച്ചു കൊടുക്കണം, വളമിട്ട് കൊടുക്കണം, ആടോ പശുവോ എന്തെങ്കിലും വന്ന് അത് കടിക്കാതെ നോക്കണം, അതിനെ സംരക്ഷിക്കണം. തയ്യാറാണോ? എന്നിട്ട് അതിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവുമ്പോ എനിക്ക് കൊണ്ട തന്നാ മതി. ഓക്കെ. ആ ഓക്കേന് അത്ര ഉഷാറ് പോരാ. അപ്പൊ നോക്കൂല എന്നാണോ? ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേ. ആ സപ്പോർട്ടത്തെ വെച്ച് വളർത്തോ. ഓക്കെ ഓക്കെ. അടുത്ത ആറാമത്തെ ചോദ്യം, ഇനിയിപ്പോ ചോദ്യത്തിലേക്ക് പോണോ അല്ല നമുക്ക് നിർത്തണോ പരിപാടി? അപ്പൊ എന്തായാലും സമ്മാനം കിട്ടി. ഇനി ഒരു അഞ്ച് ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നിർത്താം. ചോദിക്കാം അല്ലേ. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ. ലോട്ടസ്. ഉത്തരം ശരിയാണ്. ഭാരതീയ സംസ്കാരത്തിലും പുരാണങ്ങളിലും വിശുദ്ധിയുടെയും പവിത്രതയുടെയും പ്രതീകമായി കണക്കാക്കുന്ന താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. അടുത്ത സെവന്ത് ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിലെ ഏറ്റവും നീളം കൂടിയ ദ്വീപ് ഏതാണ്? ഏതാണ്? അറിയില്ല. കണ്ടോ കണ്ടോ, ഇത്രയും വരെ എല്ലാ ആൻസറും അറിയാം. നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അത് പോയി. എന്താ ഉമ്മ ജി കെയിൽ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല? കടമം. ഉത്തരം തെറ്റ്. ഇതിപ്പോ വേറെ ആരോ ഹെൽപ്പ് ചെയ്താണ്. ഓക്കെ, എന്തായാലും ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്നുള്ള അറിയോ? ഇതിപ്പോ നമ്മള് ചോദിച്ചിരിക്കുന്ന ലോങ്ങസ്റ്റ്, ഏറ്റവും വലുത് ഏതാ? ലാർജസ്റ്റ്. ആന്ത്രോത്ത്. കണ്ടോ, സ്വന്തം നാടറിയാം. നമ്മുടെ ലക്ഷദ്വീപിലെ ഏറ്റവും നീളം കൂടിയ ദ്വീപ് എന്ന് പറയുന്നത് മിനിക്കോയ് ദ്വീപാണ് കേട്ടോ. രണ്ടാം സ്ഥാനത്താണ് കടമം വരുന്നത്. ഇതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് തരാം. ഏകദേശം 11 കിലോമീറ്റർ നീളമുള്ള മിനിക്കോയ് ദ്വീപ് ലക്ഷദ്വീപ് സമൂഹത്തിലെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിസ്തീർണത്തിൽ ഏറ്റവും വലിയ ദ്വീപ് ഇപ്പൊ മുമ്പ് പറഞ്ഞു ആന്ത്രോത്ത് ദ്വീപാണ്. എന്നാൽ നീളത്തിൽ ഏറ്റവും മുന്നിലുള്ളത് മിനിക്കോയ് ദ്വീപാണ്. ഇനിയിപ്പോ എന്തായാലും ഇത് മറക്കോ. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഏറ്റവും നീളമുള്ള ദ്വീപ് ഏതാണ്? അടുത്ത എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്?
1: ന്യൂഡൽഹി.
0: ഉത്തരം ശരിയാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായി ഡൽഹിയെ പ്രഖ്യാപിച്ചത് 1911 ബ്രിട്ടീഷ് ചക്രവർത്തിയായിരുന്ന ജോർജ് അഞ്ചാമനാണ് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നതായി പ്രഖ്യാപിച്ചത്. എന്നാൽ 1931 ഫെബ്രുവരി 13 പുതിയ നഗരമായ ന്യൂഡൽഹി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. എന്തെങ്കിലും മനസ്സിലായോ അതില്? മോന് ഇപ്പൊ 3ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ.
1: അപ്പൊ
0: ഇത്ര മാത്രം പഠിച്ചു വെക്ക, നമ്മുടെ ഇപ്പൊ നിലവില് ഡൽഹിയാണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം. എന്നാൽ നേരത്തെ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു, കിട്ടിയോ? എന്നാൽ അവിടെ നിന്ന് പിന്നീട് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അടുത്ത 9ാമത്തെ ചോദ്യം, ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? സൺ. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. നമുക്ക് എത്ര നക്ഷത്രങ്ങളുണ്ട്? അറിയില്ല. ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് കേട്ടോ. അതിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം നമ്മുടെ സൂര്യനാണ്. എന്നാൽ രണ്ടാമതായി സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറി ആണ്. അവസാനത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ഫാദർ ഓഫ് ദി നേഷൻ?
1: മഹാത്മാഗാന്ധി.
0: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആണ് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രപിതാവ് എന്ന ബഹുമാനത്തിന് അർഹനായത്. ഓക്കെ, ഇപ്പൊ നമ്മള് 10 ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞു. എത്ര മാർക്ക് കിട്ടി?
1: 9.
0: അതെ, 9 മാർക്ക് കിട്ടി. കൺഗ്രാചുലേഷൻസ്, വളരെ നല്ല മാർക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം കൂടി നമ്മുടെ ഗ്രീൻ ക്യൂസ് പരിപാടിയിൽ പങ്കെടുക്കണം കേട്ടോ. പിന്നെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഉമ്മാനോട് പ്രത്യേകം പറയണം, നമ്മൾ ജി കെ പഠിക്കുമ്പോൾ നമ്മള് ആദ്യം നമ്മുടെ നാടിനെ കുറിച്ച് പഠിക്കുക, പിന്നെ നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ച് പഠിക്കുക, പിന്നെ ഇന്ത്യയെ കുറിച്ച് പഠിക്കുക. അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ കൂടുതലും ലക്ഷദ്വീപ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ എല്ലാത്തിനും അച്ചു ആൻസർ പറയണം.
1: ഓക്കെ,
0: ഇപ്പൊ അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ 10ൽ 10 മാർക്കും കിട്ടിയേനി. എന്നാലും നല്ല മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ ആകാശവാണി കേരളത്തിൽ നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോ സന്തോഷായോ? ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നോ അച്ഛന്? എന്തിനായിരുന്നു ആ പേടി? എന്തിനാന്നറിയില്ല, പക്ഷെ പേടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും സമ്മാനം തരുമ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് സന്തോഷം. ബൈ. ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
2: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.

0: give your family a secure life with Rural Post Life Insurance, RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
2: ആകാശവാണി കവരത്തി, ഇപ്പോൾ ദീപവിശേഷം കേൾക്കാം.

ദ്വീപ് വിശേഷം. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നതുമൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായും വൃത്തിയാക്കുക, വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡ് എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണി മുതലായവയിൽ കൊതുകിന്റെ കൂത്താടികൾ വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ദ്വീപ് വിശേഷം സമാപിക്കുന്നു.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.

0: പരിപാടിയിൽ പങ്കെടുക്കാനായി 9496283833 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496283833. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
2: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനവേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ 5 മേഖലകളിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആചെ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും ഇത് ഇന്തോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്രാധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സന്ദർശനത്തിന്റെ 2ാം പദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലന്റ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണമോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
2: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
0: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയംപര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് 4 മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ US ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്റ്റോഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. അഞ്ചിടത്ത് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കവരത്തി 1952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35:27. ആകാശവാണി കവരത്തിയുടെ ഫാട്ട് വെട്ടി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
4: ഓക്കേ, താങ്ക് യു.
3: പേര് പറഞ്ഞോളൂ.
4: എന്റെ പേര് ചെറിയ ഗോയ.
3: ചെറിയ ഗോയ.
4: ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിയാണ്. ഞാൻ കവരത്തി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത് വരുന്നു.
3: ഓക്കെ, ഇന്നലെ കോപ്പറേറ്റീവ് ഡേ ആയിരുന്നു അല്ലേ?
4: കോപ്പറേറ്റീവ് ഡേ അല്ല, കോപ്പറേറ്റീവ് വീക്ക് ആയിരുന്നു.
3: കോപ്പറേറ്റീവ് വീക്ക് ആയിരുന്നു. ഓക്കെ, വളരെ സന്തോഷം. ഈ ഒരു സഹകരണ വാരാഘോഷ ദിനത്തിന്റെ ഭാഗമായിട്ട് തന്നെ താങ്കളെ അതിഥിയായി ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ദിനത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ആകാശവാണിയുടെ ഫാട്ടുപെട്ടിയിലൂടെ താങ്കൾക്ക് പറയാനുള്ളത്?
4: സഹകരണ ദിനം നമുക്കറിയാം, സഹകരണം മേഖല എന്ന് പറയുന്നത് തന്നെ ശരിക്കു പറഞ്ഞാൽ ഒരു ലോകത്തില് വളർന്നു വരേണ്ട ഒരു വലിയൊരു മേഖലയാണ്. ശരിക്കു പറഞ്ഞാല് ഇന്ന് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപില് ഈ സഹകരണ മേഖല വലിയ രൂപത്തിലേക്കൊന്നും വളർന്നു വന്നിട്ടില്ല. എന്നാൽ നമുക്കറിയാം കേരളത്തിലും മറ്റ് ഇതര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അവിടേക്ക് വലിയ രീതിയിൽ സഹകരണ മേഖല ഒരുപാട് തൊഴിൽ സംരംഭത്തിനും അതുപോലെ നാടിന്റെ വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മുതൽക്കൂട്ടായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ലക്ഷദ്വീപിനെ യഥാർത്ഥത്തിൽ പറഞ്ഞ സഹകരണ മേഖല എന്ന് പറയുന്നതെന്ന് നമുക്കറിയാലോ. സഹകരണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മുതലാളിയില്ല, ഒരു ഉടമസ്ഥനില്ല, എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന ഒരു സംരംഭം പോലെയുള്ളൊരു ഇതാണല്ലോ.
3: തുല്യ പങ്കാളിത്തത്തോടെ
4: ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ.
3: എന്തായാലും ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്, സഹകരണ സ്ഥാപനങ്ങൾക്കൊക്കെ അല്ലേ?
4: തീർച്ചയായിട്ടും.
3: ഏതായാലും ഈ ഒരു സുദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പങ്കുവച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ ഫാട്ടുവെട്ടി എന്ന പരിപാടി അറിയാലോ, വിശേഷങ്ങളും പാട്ടുകളൊക്കെ പങ്കുവെക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് പാട്ടാണ് ചെറിയ ഗോയ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
4: എനിക്ക് അങ്ങനെ വലിയ പാട്ട് കേൾക്കാറുണ്ട്, എന്നാലും ഞാൻ അധികം അങ്ങനെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ മേഖലയൊന്നും ഇടിയാറില്ല. പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ഏതായാലും നല്ലൊരു പാട്ട്, മനോഹരമായ ആൾക്കാർക്ക് കേട്ടാൽ അവരുടെ മനസ്സിന് ഇന്നറിയാലോ അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. സമ്മർദ്ദം കൂടിയ ഒരു കാലഘട്ടമാണല്ലോ.
3: എല്ലാവർക്കും റിലീഫ് കിട്ടുന്ന ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ.
4: റിലീഫ് കിട്ടുന്ന രീതിയിൽ പ്രത്യേകിച്ചും ഇത് എനിക്ക് പറയാനുള്ളത് ഈ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ മൊത്തം സഹകാരികൾ, നമുക്കറിയാം നമ്മുടെ സഹകാരികൾ എന്ന് പറയുമ്പോൾ ഈ കോപ്പറേറ്റീവില് ജോലി ചെയ്യുന്നവരും അതിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരും എല്ലാവർക്കും ഒരു നല്ലൊരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
3: ഓക്കെ, അപ്പൊ അവരെല്ലാവർക്കും വേണ്ടിയിട്ട് ചെറിയ ഗോയ ആവശ്യപ്പെട്ട പ്രകാരം നല്ലൊരു പാട്ട് തന്നെ കേൾക്കാം. എല്ലാവർക്കും മനസ്സിനും സന്തോഷം ലഭിക്കുന്ന ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വിളിക്കുക.
4: ഓക്കെ, താങ്ക് യു.
3: താങ്ക് യു.

0: ഫാട്ടുഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.
1: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപു ജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സു തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം. കെടാത്ത കനലുകൾ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവൾ അത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫേൺ ഫൂരിഷ കേൾക്കാം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833.
2: മമിതാ ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 16 സെക്കൻഡും.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ പീഡിയാട്രിക് നഴ്സിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന സരിത ടി എസ്. മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. മഴക്കാലം നമുക്കൊത്തിരി സന്തോഷം തരുമെങ്കിലും ഒപ്പം ഒരുപിടി രോഗങ്ങളും കൊണ്ടുവരാറുണ്ട് അല്ലേ? അമിതമായ ഈർപ്പവും വെള്ളക്കെട്ടുകളും അണുക്കൾക്കും കൊതുകുകൾക്കും വളരാനുള്ള അനുയോജ്യമായ സാഹചര്യം ഒരുക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം.
1: നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് മഴക്കാല രോഗങ്ങളെ കുറിച്ചാണല്ലോ. ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്?
2: ഈ മഴക്കാലത്ത് സാധാരണയായി കാണപ്പെടുന്നത് കൊതുക് പരത്തുന്ന രോഗങ്ങൾ അഥവാ വെക്ടർ ബോൺ ഡിസീസസ്, എലിപ്പനി, വാട്ടർ ബോൺ ഡിസീസസ് അഥവാ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അഥവാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇതൊക്കെയാണ്.
1: ആദ്യം പറഞ്ഞത് നമ്മൾ കൊതുക് പരത്തുന്ന രോഗങ്ങൾ. സാധാരണയായിട്ട് കൊതുകാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു വില്ലൻ അല്ലേ ഈ കാലാവസ്ഥയിൽ. ഈ കൊതുക് പരത്തുന്ന രോഗങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്.
2: ആ തീർച്ചയായും. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ടത് ഡെങ്കിപ്പനി അഥവാ ഡെങ്കു ഫീവർ എന്നറിയപ്പെടും. ഈഡിസ് കൊതുകുകൾ പകൽ സമയത്ത് കടിക്കുന്നതിലൂടെയാണ് ഡെങ്കിപ്പനി പകരുന്നത്. ഇത് സാധാരണയായി കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇവ മുട്ടയിടുന്നത്. സാധാരണ ഡെങ്കിപ്പനിയിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, കടുത്ത തലവേദന, സന്ധികളിലും പേശികളിലും അസഹനീയമായ വേദന എന്ന് ഉദ്ദേശിക്കുന്നത് എല്ല് പൊട്ടുന്ന രീതിയിലുള്ള വേദനയായിട്ട് ഫീൽ ചെയ്യും. ചർമ്മത്തിലെ ചുവന്ന തടിപ്പുകൾ അഥവാ റാഷസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇനി ഇവയൊക്കെ നമ്മൾ കണ്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ ഉള്ള രക്തസ്രാവം കടുത്ത ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. അടുത്തതായി മലേറിയ, അല്ലെങ്കിൽ മലേറിയയും പിന്നെ ചിക്കൻ ഗുനിയ. ഇവ അനോഫിലസ് കൊതുകുകൾ പരത്തുന്നതാണ് മലേറിയ എന്ന രോഗം. കടുത്ത സന്ധിവേദന ഉണ്ടാക്കുന്ന ചിക്കൻ ഗുനിയയും മഴക്കാലത്ത് കൂടാറുണ്ട്. വിറയലോടുകൂടിയ പനിയാണ് മലേറിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണം.
1: ഇപ്പൊ നമ്മൾ ഡെങ്കിപ്പനിയെ കുറിച്ച് പറഞ്ഞല്ലേ, സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് ഹോസ്പിറ്റലിൽ പനിയായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. എന്താണ് അതിന് കാരണം?
2: ശ്വാസ സംബന്ധമായ രോഗങ്ങൾ ഈ മഴക്കാലത്ത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. തണുത്ത കാലാവസ്ഥയും അന്തരീക്ഷത്തിലെ ഈർപ്പവും വൈറസുകൾ വേഗത്തിൽ വളരാൻ കാരണമാകുന്നു. സാധാരണ ജലദോഷം, പനി, അതിനെ കോമൺ കോൾഡ്, പിന്നെ വൈറൽ ഫീവർ, ഇവ കാരണം തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, നേരിയ പനി, അതുപോലെ ഇൻഫ്ലുവൻസ H1N1, ഇത് കാരണം ശ്വാസതടസ്സം, കടുത്ത പനി, ചുമ, കടുത്ത ശരീരവേദന ഒക്കെ രോഗികളിൽ കാണാറുണ്ട്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും വേഗത്തിൽ ബാധിക്കാറുണ്ട്.
1: അതിൽ എലിപ്പനിയെ കുറിച്ച് പറഞ്ഞല്ലേ, എന്താണ് എലിപ്പനി എന്ന് പറഞ്ഞാല്?
2: എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ജാഗ്രത വേണ്ടിവരുന്ന ഒരു രോഗമാണിത്. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലമാണ് ഇതുണ്ടാവുന്നത്. എലി, പൂച്ച, പട്ടി തുടങ്ങിയ മൃഗങ്ങളുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയോ മണ്ണിലൂടെയോ ആണ് ഇത് പടരുന്നത്. ശരീരത്തിലെ ചെറിയ മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവയിലൂടെയോ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു. ഇതിന്റെ സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ കടുത്ത പനി, ശക്തമായ തലവേദന, കണ്ണുകളിലെ ചുവപ്പ്, കാൽക്കുഴകളിലെ അഥവാ കാഫ് മസിൽ എന്നാണ് അതിന് പറയുന്നത്, പേശികളുടെയും കടുത്ത വേദന അല്ലെങ്കിൽ ഛർദ്ദിൽ ഇതെല്ലാം കാണപ്പെടുന്നു. ഇതിനെ പ്രതിരോധിക്കാനായി നാം കെട്ടിക്കിടക്കുന്ന മലിനജനത്തിൽ ഇറങ്ങാതിരിക്കുക, അതാണ് ഏറ്റവും അത്യാവശ്യം. അതുപോലെ കർഷകരും ശുചീകരണ തൊഴിലാളികളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകളായ ഡോക്സിസൈക്ലിൻ കഴിക്കുക.
3: അതേപോലെ വെള്ളത്തിലൂടെ പകരുന്ന ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ ഈ മഴക്കാലത്ത്, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായും. ജലത്തിലൂടെ സാധാരണയായി കാണപ്പെടുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, സാൾമോണല ടൈഫി എന്ന ബാക്ടീരിയ മൂലമാണ് ഈ രോഗം കാണപ്പെടുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത പനി, വയറുവേദന, കടുത്ത ക്ഷീണം, വിശപ്പില്ലായ്മ, മലബന്ധം, മറ്റു ചിലരിൽ വയറിളക്കം ഒക്കെ കാണപ്പെടും. അടുത്ത് കാണപ്പെടുന്ന ജലജന്യ രോഗമാണ് മഞ്ഞപ്പിത്തം. അതിൽ പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ. ഈ വൈറസുകൾ ബാധിച്ച വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയും ഇവ പകരുന്നു. സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ കണ്ണ്, മൂത്രം, മഹങ്ങൾ എന്നിവയിലെ മഞ്ഞ നിറം, കടുത്ത ക്ഷീണം, ഓർക്കാനം, ഛർദി, വിശപ്പില്ലായ്മ എന്നിവയാണ്. മറ്റു ചില ജലജന്യ രോഗങ്ങളാണ് വയറിളക്ക രോഗങ്ങളും. അടുത്തതായി വയറിളക്ക രോഗങ്ങൾ അതുകൂടാതെ ഷിജല്ല എന്നിവയാണ്. മലിനമായ വെള്ളം കുടിക്കുന്നത് വഴി കുടലിലുണ്ടാകുന്ന അണുബാധ. ഈ അടുത്ത കാലത്തായി കൂടുതൽ ഷിജല്ല ബാക്ടീരിയ കാരണം വയറിളക്ക രോഗങ്ങൾ നാം കണ്ടുവരാറുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ വിട്ടുമാറാത്ത വയറിളക്കം, വയറുവേദന, ഛർദി, പനി. ഷിജല്ല ബാധിച്ചാൽ മലത്തോടൊപ്പം രക്തവും കഫവും കാണപ്പെടാം.
3: നമ്മൾ കുറച്ച് മഴക്കാല രോഗങ്ങളെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചു അല്ലേ, ഈ മഴക്കാല രോഗങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം, ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായും. മഴക്കാല രോഗങ്ങളെ അകറ്റി നിർത്താൻ നാം കുറച്ച് ശീലങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമതായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കുക. അത് നാം പരിശീലിക്കുന്നത് വഴി കുട്ടികളെയും അതോടൊപ്പം ശീലമാക്കിയെടുക്കുക.
3: ഈ ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ കുറിച്ച്
2: വിശദീകരിക്കാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ചപ്പുചവറുകളും അതോടൊപ്പം ചെറിയ ചിരട്ടയോ പ്ലാസ്റ്റിക് പോലെയുള്ള കണ്ടെയ്നറുകളിൽ വെള്ളം കെട്ടിക്കിടക്കും. ഇതിൽ നിന്നാണ് മുട്ട, ഈ കൊതുകുകൾ മുട്ടയിടുന്നതും കൊതുക് വെക്ടർ ബോൺ ഡിസീസസ് ഉണ്ടാവുന്നതും. അതിനായിട്ട് നമുക്ക് പരിസര ശുചിത്വം അത്യാവശ്യമാണ്. സോഴ്സ് റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഈ സാഹചര്യം, കൊതുക് മുട്ടയിടാനുള്ള ഒരു സാഹചര്യം നാം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം വീടും പരിസരവും നാം വൃത്തിയായി സൂക്ഷിക്കുക. അടുത്തത് വ്യക്തി ശുചിത്വവും കൈ കഴുകലും. ആഹാരം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നല്ലതായി കഴുകുക. പുറത്തുനിന്നുള്ള തുറന്നു വെച്ച ഭക്ഷണങ്ങളും തണുത്ത പാനീയങ്ങളും ഒഴിവാക്കുക. അടുത്തത് മുറിവുകൾ ശ്രദ്ധിക്കുക. കാലിൽ മുറിവുകൾ ഉള്ളവർ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ ഇറങ്ങരുത്. ഇറങ്ങേണ്ടി വന്നാൽ കാലിൽ അതിനു വേണ്ട പ്രിക്വേഷൻസ് അഥവാ ബൂട്ട്സ് എന്തെങ്കിലും നമ്മൾ ധരിച്ചിരിക്കണം. വന്നതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക.
3: സാധാരണയായിട്ട് ആൾക്കാർ ഈ സ്വയം ചികിത്സ ചെയ്യും, അവർക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു മടി കാരണം സ്വയം ചികിത്സ ചെയ്യാറുണ്ട്.
2: തീർച്ചയായും.
3: ഗുരുതരമായിട്ട് വരുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോവുക. അതിന് ഈ സ്വയം ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും നല്ലതാണോ?
2: ഇല്ല, ഇത് തീർച്ചയായും അപകടകാരിയാണ്. പനി വന്നാൽ സാധാരണ വൈറൽ പനിയാണെന്ന് കരുതി സ്വയം ഗുളികകൾ വാങ്ങി കഴിക്കരുത്. അത് ഡെങ്കിപ്പനിയാണോ എലിപ്പനിയാണോ അതോ മറ്റു പല പനിയും ആകാം. അതിനാൽ നാം ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് രക്തപരിശോധന ചെയ്ത് തുടർന്ന് നമ്മൾ ചികിത്സ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
3: നമ്മളിപ്പോ കുറച്ച് മഴക്കാല രോഗങ്ങളെ കുറിച്ച് സംസാരിച്ചു അല്ലേ.
2: അതെ അതെ.
3: ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുടിവെള്ളം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ശുചിത്വം അത് ഉറപ്പാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം?
2: തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. മഴക്കാലത്ത് കുടിവെള്ളത്തിന്റെ ആ ശുചിത്വം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കാരണം മഴക്കാലത്ത് കൂടുതൽ വേഗത്തിൽ മലിനമാകാൻ സാധ്യതയുള്ള നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ ആണ്. കിണറുകളിലേക്കും പൈപ്പുകളിലേക്കും മലിനജലം ഒലിച്ചിറങ്ങി വരികയാണ്. അതുവഴി ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, വയറിളക്കം, തുടങ്ങിയ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഉലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിനാൽ നാം പാലിക്കേണ്ട കുറെ മുൻകരുതലുകളുണ്ട്. ഒന്നാമതായി, വെള്ളം തിളപ്പിക്കുന്നതിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. അതിൽ ആദ്യം ജലം നന്നായി തിളപ്പിക്കുക. വെള്ളം തിളച്ച് കുമിളകൾ വരാൻ തുടങ്ങിയ ശേഷം കുറഞ്ഞത് 10 മുതൽ 15 മിനിറ്റ് വരെ വീണ്ടും തിളപ്പിക്കണം. എങ്കിൽ മാത്രമേ അതിലുള്ള രോഗാണുക്കൾ പൂർണ്ണമായി നശിക്കുകയുള്ളൂ. പച്ചവെള്ളം ഒരിക്കലും അതിൽ ചേർക്കരുത്. തിളപ്പിച്ച വെള്ളം ചൂടാറാൻ വേണ്ടി അതിലോട്ട് ഒരിക്കലും തിളപ്പിക്കാത്ത പച്ചവെള്ളം മിക്സ് ചെയ്ത് നാം കുട്ടികൾക്കോ നമ്മൾ കുടിക്കാനോ കുട്ടികൾക്കോ കൊടുക്കാൻ പാടില്ല. അതുപോലെ പാത്രം മൂടി വയ്ക്കുക. തിളപ്പിച്ച വെള്ളം വൃത്തിയുള്ള വായുസഞ്ചാരം കടക്കാത്ത പാത്രത്തിൽ നാം എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുക. അതിൽ കൈകൾ ഇട്ട് വെള്ളത്തിൽ ഒരിക്കലും മുക്കരുത്.
3: നമ്മളിപ്പോ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചും അത് തിളപ്പിക്കേണ്ട മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അല്ലേ. ഈ വെള്ളത്തിന്റെ സ്രോതസ്സായ കിണര് അത് ശുചീകരിക്കാൻ നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കണം?
2: തീർച്ചയായും അതില് ആദ്യമായി നമുക്ക് സൂപ്പർ ക്ലോറിനേഷൻ നമുക്ക് പ്രാവർത്തികമാക്കാം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപും കനത്ത മഴയുള്ളപ്പോഴും കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചാണ് നാം ഇത് സാധാരണ ചെയ്യുന്നത്. ഇതിന്റെ അളവെന്ന് വെച്ചാൽ സാധാരണയായി 1000 ലിറ്റർ വെള്ളത്തിൽ 2.5 ഗ്രാം അഥവാ 2.5 ഗ്രാം മുതൽ 5 ഗ്രാം വരെ ബ്ലീച്ചിങ് പൗഡർ ആവശ്യമാണ്. 2.5 to 5 ഗ്രാം എന്നാണ്

0: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: തീർച്ചയായും, വീടുകളിൽ വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നവർ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഫിൽട്ടറുകൾ മാറ്റുക. മഴക്കാലത്ത് വെള്ളത്തിന്റെയും ചെളിയുടെയും അവശിഷ്ടങ്ങൾ അളവ് കൂടുതലായിരിക്കും. അതിനാൽ പ്യൂരിഫയറിന്റെ കാഡ്രിജിന്റെയും ഫിൽട്ടറുകളും കൃത്യസമയത്ത് നമ്മൾ വൃത്തിയാക്കുകയോ മാറ്റുകയോ ചെയ്യണം. അതുപോലെ അൾട്രാ വയലറ്റിന്റെ പ്രവർത്തനം, നിങ്ങളുടെ പ്യൂരിഫയറിന്റെ അൾട്രാ വയലറ്റ് ലൈറ്റ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതാണ് ബാക്ടീരിയകളുടെയും വൈറസുകളെയും നശിപ്പിക്കുന്നത്. അടുത്തതായി പ്യൂരിഫൈ ചെയ്ത വെള്ളവും നമുക്ക് തിളപ്പിക്കാം.
0: നമ്മൾ ഈ മഴക്കാലത്ത് ഇപ്പോൾ അതിന്റെ മഴക്കാലത്തുള്ള രോഗങ്ങളെ കുറിച്ചും അതിന്റെ പ്രതിരോധത്തെ കുറിച്ചും പിന്നെ നമുക്ക് കഴിക്കേണ്ട ഭക്ഷണത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ നമ്മള് ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ മഴക്കാലത്ത് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: തീർച്ചയായും, മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം അഥവാ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്, രോഗം വരാതിരിക്കാൻ ഉറവിട നശീകരണം അഥവാ സോഴ്സ് റിഡക്ഷനും, വന്നാൽ സ്വയം ചികിത്സ ഒഴിവാക്കി കൃത്യമായ പരിശോധനയും നടത്തുക. ഇവ രണ്ടും നടക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും അസുഖങ്ങൾ വരുന്നത് തടയുന്നതിനും നമുക്ക് സഹായിക്കുന്നു.
0: ഓക്കെ, താങ്ക് യു മാം. ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ച സരിത മേഡത്തിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു.
1: വളരെ നന്ദി.
0: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ പീഡിയാട്രിക് നഴ്സിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന സരിത ടി എസ്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: ചില ഇത്രഗാനങ്ങളിൽ അടുത്തതായി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രഘുകുമാർ സംഗീതം പകർന്ന് ഉണ്ണിമേനോൻ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം ചിത്രം ശ്യാമ.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി നാടോടി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി ചുക്കാൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ചലച്ചിത്ര ഗാനങ്ങളുടെ അവസാനമായി ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം നൽകിയത് വിദ്യാസാഗർ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയരംഗത്തേക്കെത്തിയ അരുൺ സ്വാഭാവിക അഭിനയത്തിലൂടെയും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതി നേടി. തുടർന്ന് മീശമാധവൻ, സൈക്കിൾ, മുത്തുഗൗ, ഒരടാർ ലവ്, ധമാക്ക, വ്യസനസമേതം ബന്ധുമിത്രാദികൾ, വാഴ ടു തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലും ഓരോ വേഷവും സ്വാഭാവികതയോടെ അവതരിപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്ന അരുൺകുമാർ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന യുവ അഭിനേതാക്കളിൽ

0: ഹലോ, പ്രിയ ഗീതം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അരുൺ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറുപ്പം മുതലേ നിങ്ങൾ കണ്ടുവന്ന ഒരാളാണ്. ഒളിമ്പനന്തോണി യാദവ് എന്ന സിനിമയിലെ ടോണി ഐസക് എന്ന ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. ഒരുപാട് സിനിമകൾ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വാഴ 2 എന്ന സിനിമയിലെ കുട്ടേറ്റം എന്നുള്ള ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും വിളിക്കുക, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഹലോ, പ്രിയ ഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? സിന്ധു. ഓക്കെ, ചേച്ചി എന്ത് ചെയ്യാം?
1: ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ആണ്.
0: ഓക്കെ.
1: വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് എന്റെ ഉള്ളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ടോണി.
0: ഓ, വളരെ സന്തോഷം.

0: കിട്ടുന്നില്ല.
1: മറ്റു പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർ എന്നെന്നും നെഞ്ചിലേക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് തോന്നി.
0: അതെ അതെ, എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഒളിമ്പ്യൻ അന്തോണിയാത്തിലെ ടോണി ഐസക് എന്ന് പറയുന്നത്.
1: എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കാരണം നമ്മുടെ മുന്നിൽ കൂടി അതുപോലെ ഒരുപാട് കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. അധ്യാപികയായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ബ്രോക്കൺ ഫാമിലീസ് വരുന്ന ഒരുപാട് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
0: അപ്പൊ
1: അവരുടെ ആ ഭാവങ്ങളുടെ വികാരങ്ങളുടെ സൂക്ഷ്മ തലങ്ങളിൽ വരെ അരുവും എത്തിയിട്ടാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു ചെറു പ്രായത്തിൽ
0: വളരെ സന്തോഷം.
1: അതിനുള്ള കാര്യം മതിയാകത്തില്ല. സത്യത്തിൽ അന്ന് നേരിട്ട് കാണണമെന്ന് പോലും ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു കഥാപാത്രത്തെ ഇത്ര ഭാവതലങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അരുണെന്ന കലാകാരന്റെ ഏറ്റവും വലിയ
0: താങ്ക് യു സോ മച്ച്. അതൊക്കെ കേട്ടത് ഭയങ്കര സന്തോഷം. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ആ ക്യാരക്ടറിനോട്. കാരണം ഞാനൊരു സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആളല്ലായിരുന്നു. എന്നെ എന്റെ സ്കേറ്റിംഗ് വഴിയാണ് എന്നെ ഭദ്രൻ സാർ ആ സിനിമയിലേക്ക് എടുത്തത്. ആ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ചേച്ചി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അതിൽ അതിന്റെ ഒരു മേജർ പാർട്ട് എന്റെ ഡയറക്ടറായ ഭദ്രൻ സാറാണ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കറിയത്തില്ല, സിനിമ അറിയില്ല, അഭിനയം അറിയത്തില്ല, ബട്ട് ആ ക്യാരക്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ സാർ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണെന്നും ബട്ട് അതിലെന്ത് കാണുന്നു അതിന്റെ ഒരു മേജർ ഷെയർ സാറിന് തന്നെയാണ് പോകുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പലരും അങ്ങനെയുള്ളൊരു ആൾക്കാരെ കാണേണ്ടി വന്നിട്ടുണ്ട്, അവരുടെ ട്രോമാസ് കണ്ടിട്ടുണ്ടെന്നും. ബട്ട് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരായിരിക്കണം അതിനൊരു സപ്പോർട്ടീവായിട്ട് എപ്പോഴും ഉണ്ടാവാൻ. കാരണം പലപ്പോഴും പലരും ഒറ്റപ്പെട്ടു പോകാറുണ്ട് ഇതേപോലെയുള്ള ഒരു സിറ്റുവേഷൻസിൽ. എപ്പോഴും ടീച്ചേഴ്സായ എല്ലാവരും കൂടെ ഉണ്ടാവണം. എന്നെ വിളിച്ചതിലും ഈ കാര്യങ്ങൾ കേട്ടതിലൊക്കെ എനിക്ക് വളരെ സന്തോഷം.
1: ഞാൻ വാഴ ക്യൂൺ കണ്ട് പക്ഷേ എന്റെ ഉള്ളിൽ നിന്നും ആ ടോണി എന്ന ഒരു കഥാപാത്രത്തിന്റെ മുഖഭാവവും എല്ലാമാണ് ഇന്ന് എന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.
0: വളരെ സന്തോഷം, താങ്ക് യു.
1: എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം ഉള്ള ഒരു പാഠം കൂടിയായിരുന്നു ആ ഒരു സിനിമ.
0: അതെ അതെ അതെ.
1: നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. എന്നും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു നടനായി തിളങ്ങി നിൽക്കാൻ സാധിക്കട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നു.
0: താങ്ക് യു സോ മച്ച്. എന്തായാലും വിളിച്ചതിലും സംസാരിച്ചതിലും വളരെ സന്തോഷം. ചേച്ചി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് കളിത്തോഴൻ എന്ന സിനിമയിലെ ജയചന്ദ്രൻ സർ ആലപിച്ച മഞ്ഞലയിൽ മുങ്ങി തോർത്തി എന്ന ഗാനം.
0: ശരി, ഓക്കെ. ജയചന്ദ്രൻ സാറും ദേവരാജ് സാറാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പി ഭാസ്കരൻ സാറാണ് ലിറിക്സ്. ഓക്കെ, എന്തായാലും വിളിച്ചത് വളരെ സന്തോഷം. ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ പാട്ട് വെച്ചുതരാം. ഓക്കെ, താങ്ക് യു.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? കീർത്തന. ഓക്കെ, കീർത്തന എവിടെ നിന്നാ വിളിക്കുന്നേ? ട്രിവാൻഡ്രത്ത്. എവിടെയാ? ആ, ശരി ശരി. കീർത്തന എന്ത് ചെയ്യാ? പ്ലസ് വണ്ണിലായി. ഇപ്പം ക്ലാസ് നടന്നോണ്ടിരിക്കാ?
1: ക്ലാസ്
0: തുടങ്ങിയില്ല. ഓക്കെ, ഏതാ എടുത്തേക്കുന്ന സബ്ജക്ട്?
1: ബയോസയൻസ്.
0: ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞ് എന്താ പ്ലാൻ? അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കണ്ടേ? ജോബില് പോയാ? ശരി ശരി. കീർത്തനന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ ഉണ്ട്, ചേട്ടനുണ്ട്, എന്റെ ട്വിൻ ബ്രദർ ഉണ്ട്.
0: ഓക്കെ, അമ്മ എന്ത് ചെയ്യാ?
1: അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക്
0: ചെയ്യണം. ആണോ? കീർത്തന വിളിച്ചാൽ വളരെ സന്തോഷം. കീർത്തനക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: വാഴ
0: ടൂലെ? ആഹാ, വാഴ ടൂലെ ഏത് പാട്ടാ വേണ്ടേ? വാനില ചെടിയ. അതാണോ ഇഷ്ടം? ശരി ശരി, എന്തായാലും ആ പാട്ട് വെച്ചു തരാം. കീർത്തന വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
1: ഓക്കെ.

0: ചലച്ചിത്ര നടൻ അരുൺ കുമാർ അവതരിപ്പിക്കുന്ന ഹലോ പേ ഗീതം തുടരുന്നു.
1: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: അഞ്ചനടുത്ത് ചെന്നപ്പെട്ടെ എന്ന് പറഞ്ഞ സ്ഥലം, കൊല്ലം ജില്ലയില്.
1: എന്റെ
2: പേര് സജി.
1: ഓക്കെ,
2: ഞാൻ ടാക്സി ഡ്രൈവറാ.
1: ടാക്സി ഡ്രൈവറാണ്.
2: എല്ലാ പരിപാടിയും പ്രോഗ്രാമും എല്ലാം കേട്ടോണ്ടിരിക്കും. ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞത് ചെന്നപ്പെട്ടേക്ക് എന്നുള്ള ഇക്കോ ടൂറിസം മേഖലയാ. ഒരുപാട് ഫോറസ്റ്റ് ഏരിയ, ഇക്കോ ടൂറിസവും തെന്മല.
1: ഓക്കെ.
2: ആ, കുടുക്കത്തുപാറ, പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ചടയമയ ജടായിപ്പാറ.
1: ഞാൻ ആ വഴിയൊക്കെ വന്നിട്ടുണ്ട്. അഞ്ചിലൊക്കെ എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്.
2: പുതിയ വിടന്നല്ലോ.
1: ഞാനിപ്പോ അവസാനം വാഴ ടൂല് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു. വാഴ ടൂല് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഞാൻ ഒരു പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക, ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് കഴിഞ്ഞു. അങ്ങനെ ആരൊക്കെ ഉണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട്?
2: ഭാര്യ ഉണ്ട്, മോളുണ്ട്. മോള് അഞ്ചല് കോളേജിലെ നേഴ്സിംഗ് ലാസ്റ്റ് വർഷം.
1: ശരി ശരി. അപ്പം ചേട്ടന് പാട്ട് ഏതാ വേണ്ടത്?
2: എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്.
1: ഓ ഓക്കെ. എന്റെ വക ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്ക.
2: അപ്പൊ പാട്ട് ഇങ്ങനെ കണാഷ്കാരെ കൂട്ടി വെച്ചിരിക്കുന്നത്. നമ്മുടെ രാക്കുവേലിന്റെ ആസ്വദത്തിലുള്ള പടമല്ലേ?
1: ആ, മനസ്സിലായി.
2: ആ, പൂമുഖവാദുക്കൾ.
1: വൈഫിന് പറ്റിയ പാട്ട്. എന്താ സാർ പാടിയതാണ്?
2: സാറിന്റെ സ്ഥലം എവിടാന്ന് പറഞ്ഞു?
1: ഞാൻ തിരുവനന്തപുരത്ത് പൂജപ്രാമ സ്ഥലത്ത്. എന്തായിരുന്നാലും വൈഫിനോട് അന്വേഷണം പറയാം. എന്തായിരുന്നാലും വിളിച്ചതിൽ സന്തോഷം. ചേട്ടൻ ചോദിച്ച പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം. ഇത് എവിടുന്ന വിളിക്കുന്നത്?
1: ഇത് ആലപ്പുഴ ഗുരുപുര എന്ന് പറയും.
0: ആ, ആലപ്പുഴ.
1: പേരെന്താ?
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളും, മൂന്ന് പെൺകുട്ടികൾ.
0: ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യാ? ശരി ശരി ശരി. മക്കളൊക്കെ പഠിക്കുകയാണോ? കല്യാണം കഴിഞ്ഞു. ഓ, ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ അതോ?
1: വീട്ടമ്മയാണ്.
0: ഓ, ശരി ശരി. ഓ, താങ്ക് യു, താങ്ക് യു. വളരെ ഇഷ്ടപ്പെട്ടോ? കഥാപാത്രമായതല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെസ്സേജ്.
1: അതെ,
0: അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അവരുടെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല, അവരിൽ എല്ലാം മാറ്റി നിർത്തണം. അതാണ് അതിന്റെ ഒരു മെസ്സേജ്. അതെ അതെ അതെ അതെ. ഇതിലൂടെ ഒരു മോട്ടിവേഷൻ ആയെന്ന് തോന്നുന്നു. അതെ. ചേച്ചി, ഏത് പാട്ടാ ചോദിച്ചേ?
1: ഓ,
0: ചേച്ചി നല്ലോണം പാടുന്നുണ്ടല്ലോ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നല്ലൊരു സന്തോഷം വിളിച്ചതിൽ, സംസാരിച്ചതിൽ. ഇനിയും വിളിക്കാം ഞാൻ, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും വിളിക്കാം. ഓക്കെ, ശരി ചേച്ചി. വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാം. ശരി, താങ്ക് യു.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഇത് ഞാൻ ഐബർഗാലയെന്ന് ഷീല, ഞാന് റിട്ടയർഡ് ടീച്ചറാണ്.
1: ഓ, ഇവിടെ വർക്ക് ചെയ്തതൊക്കെ അപ്പോ കൊല്ലം തന്നെയാണ്
2: വർക്ക് ചെയ്തത്? അല്ല, അതും കുറച്ച് 19 കൊല്ലം മലപ്പുറം ജില്ലയിലാണ് വർക്ക് ചെയ്തത്.
1: ഓ, മലപ്പുറത്തായിരുന്നു. ഓക്കെ.
2: അതിനുശേഷം പിന്നെ കൊല്ലം ജില്ലയിലെ നെടിയവള, പിന്നെ ഐവർഗാല. വീടിന്റെ അടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അവിടെ സ്കൂളിൽ ഇരുന്നാണ് പെൻഷനായി.
1: ഓക്കെ, അത് നന്നായി, നല്ലതാണല്ലോ കേട്ടത്. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് ഇപ്പഴാണ് ഞാൻ ഈ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. 2 മക്കളുണ്ട്, 2 പെൺമക്കളാണ്. അവരെ കല്യാണം കഴിച്ചയച്ചു.
1: എന്റെ അമ്മയുടെ നാട് വന്നിട്ട് കൊല്ലമാണ്. അമ്മയുടെ കൊല്ലം പള്ളിമുക്ക്, ഇരുവിപുരം പള്ളിമുക്ക്.
2: പള്ളിമുക്ക് കേട്ടിട്ടുണ്ട്.
1: അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അവിടെ ആയിരുന്നു. അവിടെയായിരുന്നു
2: അമ്മയുടെ വീട്ടിലൊക്കെ നമ്മൾ താമസിച്ചിട്ടുണ്ടാവും.
1: പിന്നെ എല്ലാ വെക്കേഷനും അവിടെയായിരുന്നു. ഇപ്പം നമ്മളെ കസിൻസ് എല്ലാരും കൂടെ ആയിട്ട് വന്ന് താമസിച്ചാൽ അവിടെ ആയിരിക്കുമല്ലോ.
2: കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം അവിടെ
1: കിടക്കുകയാണ്. അതെ, വിളിച്ചത് സന്തോഷം. ചേച്ചി, ഏത് പാട്ടാ വേണ്ടേ?
2: ഞാന് ചോദിക്കുന്നത് ജാനകിയമ്മ പാടിയ സ്വർണമുകിലെ സ്വർണമുകിലെ എന്ന പാട്ട്. ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലെ
1: ജോൺസൺ മാഷ് ഈ പാട്ടാണോ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്?
2: ജാനകിയമ്മയുടെ പാട്ടാണ് ഏറ്റവും കൂടുതൽ.
1: ഓ, ജാനകിയമ്മ ഫാനാണ്.
2: റേഡിയോ കേട്ട് വളർന്നവര് തന്നെയാണ് ഞങ്ങള്.
1: ആണല്ലേ.
2: പിന്നെ പെൻഷനായതിനു ശേഷം റേഡിയോ ആണ് ഞങ്ങളുടെ കൂട്ട്.
1: എന്റെ വീട്ടിലും അങ്ങനെയാണ്. എന്റെ അമ്മയും എപ്പോഴും അടുക്കളയില് റേഡിയോ എപ്പോഴും ഓൺ ചെയ്ത് വെക്കും. രാവിലെ വന്ന് ഫസ്റ്റ് ചെയ്യുന്ന ലൈറ്റ് എടുത്ത്, എനിക്ക് തോന്നുന്നു ലൈറ്റ് എടുത്തതിന് മുമ്പ് റേഡിയോ ഓൺ ചെയ്യുന്നു തോന്നുന്നു.
2: പറഞ്ഞാ തിരുവരും ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ സാറിന് 4 റേഡിയോ ആണുള്ളത്. 4 മുറിയിലും ഓരോന്ന് വെച്ചിരിക്കുക.
1: ഓ, ശരി ശരി. അതൊരു ശീലം.
2: ബെഡ്റൂമിലും ഹാളിനും ഒക്കെ ഓരോന്ന് വെച്ചിരിക്കും.
1: അതൊരു ശീലം അല്ലേ?
2: ഒരു ശീലം. അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നവരായതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടേ
1: ഇല്ല. വളരെ സന്തോഷം. അപ്പൊ എനിക്ക് ആ ഭാഗ്യം കിട്ടി ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിൽ. വളരെ സന്തോഷം വിളിച്ചതിൽ. എന്തായിരുന്നാലും ചേച്ചി ആവശ്യപ്പെട്ട സ്വർണ്ണമുകിലി എന്നുള്ള പാട്ട് പ്ലേ ചെയ്തു തരാം. ഓക്കെ,
2: ഓക്കെ,
1: ശരി. ഓക്കെ, താങ്ക് യു.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഓക്കെ, അർക്കന്നൂരൊക്കെ അറിയാം എനിക്ക്. എന്റെ ആണോ? ഓക്കെ, അർക്കന്നൂരൊക്കെ എനിക്ക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്.
1: ഓ,
0: സന്തോഷം സന്തോഷം. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അങ്ങനുണ്ട്, കൊച്ചുങ്ങളുണ്ട്, മക്കള്.
0: ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യാ? ആണോ?
1: അർജുനമ്പിള്ള, ശരണ്യ ശാഖ, രണ്ട് കുഞ്ഞു മക്കളുണ്ട്, കുഞ്ഞിന്റെ അപ്പുട്ടി.
0: ഓ, അപ്പൊ വലിയ
1: കുട്ടികളാണ്.
0: നമുക്ക് അറിയാവുന്ന ഒരാൾ വിളിച്ചത് വളരെ സന്തോഷം. ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടായിരുന്നു?
1: എനിക്ക് ആരോ വിരൽ നീട്ടി, ആരോ വിരൽ നീട്ടി,
0: അടിപൊളി. നല്ലോണം പാടുന്നുണ്ട്. എന്തായാലും എനിക്ക് വേണ്ടി പാടിയതിൽ വളരെ സന്തോഷം. അവിടെ എല്ലാരോടും അന്വേഷണം പറയുക. ഇനിയും വിളിക്കാം.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് സൽമ ബീവി, കരിമനൂരിൽ നിന്ന് വിളിക്കുന്നു.
1: സൽമ ബീവി, ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി?
2: ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ.
1: ആണോ ചേച്ചി, എന്ത് ചെയ്യാ, വർക്ക് ചെയ്യാണോ അതോ?
2: ഇല്ല, ഞാൻ വീട്ടിൽ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ജോലിക്കൊക്കെ പോകും, ബന്ധുക്കളൊക്കെ പോകും.
1: ആണോ? ഓ ശരി ശരി ശരി. ചേച്ചി ഏത് പാട്ടാ വേണ്ടത്?
2: തൽക്കാല ബിന്യാവ് കണ്ടു നീ മയങ്ങാതെ, ഇപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്നുള്ള പാട്ട്.
1: ആണോ, ഓക്കെ. വളരെ സന്തോഷം വിളിച്ചതിൽ. താങ്ക് യു. ആ പാട്ട് വെച്ചത്. ഓക്കെ.

0: ഹലോ ഹലോ, ഇത് എന്റെ പേര് ഗുണശീലൻ.
1: ഗുണശീലൻ, ഓക്കെ. ആ ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ്. ആ ഓ ശരി, ശാന്തി വിളയാണ്. ഓക്കെ, ആണോ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടിലെ ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട്.
1: സോ മച്ച്. എന്തായിരുന്നാലും പിന്നെ ചേട്ടൻ, ഏത് പാട്ട് വേണ്ടേ?
0: എനിക്ക് ബാബുമോളിന്റെ
1: സന്നിധാനം. ഇപ്പൊ ഞാനൊരു സിനിമയുടെ ഷൂട്ടിലാണ്, അതിന്റെ ഇടയിലാണ് വന്നത്. കൂടാതെ ഞാനൊരു വെബ് സീരീസ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ നിക്കാം.
0: എന്തായാലും
1: വിളിച്ചത് സന്തോഷം. പാട്ടുടനെ വെച്ചുതരാം.

എന്തായിരുന്നാലും ഇന്ന് എന്നെ വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും വളരെ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. പുതിയൊരു അനുഭവമായിരുന്നു, കാരണം പല മേഖലയിലുള്ള പല ആൾക്കാരും എന്നെ വിളിക്കുകയും അവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. റേഡിയോ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം, അതിനും ഒരുപാട് പേര് നമ്മൾ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. അതിൽ കുറച്ചുപേരുമായിട്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ, ബാക്കിയുള്ളവരടുത്ത് ക്ഷമ ചോദിക്കുന്നു. എന്തായിരുന്നാലും സംസാരിച്ചവരടുത്ത് എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഓഫീസുകൾ കയറിയിറങ്ങി സമയം കളയണ്ട. ഡിജിറ്റൽ ഇന്ത്യ നിങ്ങളുടെ വിരൽത്തുമ്പിൽ സർക്കാർ സേവനങ്ങൾ എത്തിക്കുന്നു. ആധാർ കാർഡ് തിരുത്തൽ, റേഷൻ കാർഡ് സേവനങ്ങൾ, നികുതി അടയ്ക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ പോർട്ടലുകൾ വഴി എളുപ്പമാക്കാം. മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ നേടുക.
2: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:30 മുതൽ 12 മണി വരെ. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9495956321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ആർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ട്രാൻസ്ജെൻഡർ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യകാലം മുതൽക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുക? ഒപ്പം തന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
3: ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ മേഖലയിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സംസാരിക്കുമ്പം ട്രാൻസ്ജെൻഡർ ബോയ്സും ട്രാൻസ്ജെൻഡർ ഗേൾസും ഉണ്ട് അല്ലേ. അതിൽ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കേസ് പറയാം. ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. +1 പഠിക്കുകയാണ്. അമ്മയും അച്ഛനും കൂടെയാണ് കൊണ്ടുവന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അമ്മ പറഞ്ഞു, ഈ കുട്ടി ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, അതുപോലെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഇട്ട് ബ്രസ്റ്റിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു. പിന്നെ സ്കൂളിൽ ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ആൺകുട്ടികളുടെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ കുട്ടിയും കൂടെ ഫുട്ബോൾ കളിക്കുക അവരുടെ കൂടെ ചേരുന്നു. അതിങ്ങനെ തുടരവേ കുറച്ച് നാളിന് മുമ്പ് അമ്മയുടെ വലിയ പരാതി എന്ന് പറഞ്ഞാൽ, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺകുട്ടികളൊക്കെ വരുന്നത് പോലെ വൈകിട്ട് രാത്രിയിലേ എത്തത്തുള്ളൂ. വീട്ടിൻ്റെ അടുത്ത് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്ത് പോയി കുട്ടിയും ഈ സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ഒരുമിച്ച് അവരുടെ കൂടെ ഒരുമിച്ച് നടക്കുന്നു. അവർ രാത്രിയിൽ എത്തുന്നത് പോലെ കുട്ടിയും രാത്രിയിൽ എത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവ രീതി, ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ കുട്ടിയെ ഒരുപാട് വഴക്കു പറഞ്ഞ് നിർബന്ധിച്ച് അവരെ പിന്നെ പറഞ്ഞ് സംസാരിച്ച് കുട്ടിയുടെ അടുത്ത് സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ച്. അങ്ങനെ ഒരു ദിവസം ഈ സംസാരത്തിൻ്റെ ഇടയിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്ക് മറ്റൊരു ജില്ലയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടിയെ ബസ് KSRTC ബസ്സുകാർ, സ്റ്റാഫ്, പോലീസും കൂടെ ചേർന്ന് പിടിച്ച് അങ്ങനെ വിളിച്ച് അങ്ങനെ അവർ പോയി വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി ജന്മനാ ഒരു പെൺകുട്ടിയാണ്. ജന്മനാ ഒരു പെൺകുട്ടി, പെൺകുട്ടിയായിട്ടാണ് അവർ വളർത്തുന്നത്. പക്ഷേ കുട്ടി കാണിക്കുന്ന സ്വഭാവമല്ല ആൺകുട്ടികളുടെ. ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, ശരീരം പ്രകൃതി, പെൺകുട്ടികളുടെ പ്രകൃതി, വലിയ കുട്ടിയായല്ലോ 16 വയസ്സ്, പ്രകൃതം ശരീരപ്രകൃതം ഒക്കെ മറയ്ക്കാനായിട്ട് ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു. പെൺകുട്ടികളവിടെ കളിക്കുന്നു, വൈകുന്നേരത്തെ രാത്രി തിരിച്ചു വരുന്നു. അങ്ങനെ പെൺകുട്ടിയാണ് ജന്മന എങ്കിലും, ജന്മന എന്ന് പറഞ്ഞാൽ

0: ബയോളജിക്കൽ സെക്സ് ആണെങ്കിലും ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഈ രീതിയിലുള്ള സ്വഭാവ രീതി തുടരുകയും വീട്ടിൽ സംഘർഷം ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ജന്മനാ പെൺകുട്ടികൾ പക്ഷേ ആൺബോധം കാണിക്കും, ആൺകുട്ടികളുടെ സ്വഭാവ രീതി. ഇനി മറ്റൊരു കേസിൽ ഞാനൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടി, 11 വയസ്സുള്ള ഒരു ആൺകുട്ടി, അതൊരു സാധാരണ പുവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നു. അമ്മയുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തിട്ട് പെൺകുട്ടികളോട് ഡാൻസ് കളിക്കുന്നു, ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, സ്കൂളിലും പോകുന്നില്ല, സ്കൂളിലും ആ പെൺകുട്ടികളോടെ പരിസരത്തും പെൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നു, ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, അവരെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ അവർ നിർബന്ധിച്ച് പെൺകുട്ടികളോടെ പോകരുത്, ആൺകുട്ടികളോടെ കളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടിയുടെ സ്വഭാവം മാറുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ അമ്മ ഉണന്നു, രാത്രി 12 മണിയായപ്പോൾ അമ്മ അറിയാതെ ഉണന്ന് നോക്കിയപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. ഈവൻ അമ്മയുടെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട്, പാൻറ്റീസും ബ്ലേസറും ഒക്കെ എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണാടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അമ്മ ഞെട്ടിപ്പോയി, ഷോക്ക്ഡായിപ്പോയി. അമ്മ എന്താന്ന് ചോദിച്ച് അങ്ങനെ അമ്മ അവനെ വഴക്കു പറഞ്ഞ് അടിച്ച്, എന്നിട്ട് ആ സ്വഭാവം നീ കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഈ സ്വഭാവം അവൻ്റെ പെൺകുട്ടികളോടുള്ള കളിയും എല്ലാം തുടരുകയാണ്. കൂട്ടത്തിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ അണ്ടർ ഗാർമെന്റ്സും ചേച്ചിയുടെ അണ്ടർ ഗാർമെന്റ്സും ഒന്നും കാണുന്നില്ല, വാഷിയാം കിളിയിലായാലിട്ടാൽ. ഒരു ദിവസം അവർ അവനില്ലാത്തപ്പോൾ അവൻ്റെ സാധനങങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, അവനൊരു മുറിയൊന്നും ഇല്ല, പാവപ്പെട്ട മനുഷ്യരാണ്, പക്ഷെ അവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്തു നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാതെ പോയ അണ്ടർ ഗാർമെന്റ്സ് എല്ലാം ഈ കുട്ടിയുടെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്തു നിന്ന് ഇടയ്ക്കുന്ന് കണ്ടുപിടിച്ച്. അങ്ങനെ അമ്മയും അച്ഛനും പാവപ്പെട്ട മനുഷ്യരെ ഭയങ്കര ഷോക്ക്ഡായി, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അങ്ങനെ ആൺകുട്ടി ഈ കുട്ടിയുമായിട്ട് അമ്മ വന്നു. അപ്പോൾ ഇവിടെ ജന്മനാ ഒരു ആൺകുട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞ ജന്മനാ ഒരു പെൺകുട്ടി, ഇവിടെ ജന്മനാ ഒരു ആൺകുട്ടി പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണും. അപ്പോൾ ഈ ഒരു സ്വഭാവ രീതിയെ നമ്മൾ ട്രാൻസ്ജെൻഡർ ഗേളെന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ബോയ് ആണ്, ഇത് ട്രാൻസ്ജെൻഡർ ഗേള്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ജെൻഡർ ബോയും ട്രാൻസ്ജെൻഡർ ഗേളും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഒരാൺകുട്ടി ജനിക്കുന്നു, ആൺകുട്ടി വളർന്നു വരുന്നു, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആൺകുട്ടിക്കൊരു സ്വത്വബോധം, ആൺബോധം, ആൺകുട്ടിയാണ്, ആൺകുട്ടിയുടെ ആൺബോധം ഉണ്ടാകും. അപ്പോൾ ഈ ചില കുട്ടികളൊക്കെ പറയുന്ന 3 വയസ്സൊക്കെ ആകുമ്പോൾ ഐ ആം എ ബോയ്, അതുപോലെ ഐ ആം എ ഗേൾ ഡിക്ലെയർ ചെയ്യുക അവർ, ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ. അപ്പോൾ ആൺകുട്ടിയായിട്ട് ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടിയുടെ ബോധം ആൺബോധത്തിൽ, സ്വബോധം, സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയും, ആൺബോധത്തിൽ കുട്ടി വളർന്നു വരുന്നു, കുഴപ്പമില്ല, ആൺകുട്ടിയായിട്ട് തന്നെ. വേറെ ചില കുട്ടികൾ, ആൺകുട്ടികൾ ജനിക്കുന്നു, ആൺകുട്ടിയായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ജനിക്കുന്നു, പക്ഷെ അവർ വളർന്നു വരുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം, ജെൻഡർ എന്ന് പറയും, ജെൻഡർ സെൻസ് ഓഫ് സെൽഫ് ആണ്, ഞാൻ ആൺബോധം, ഞാൻ കുട്ടി, ഞാൻ പെൺകുട്ടി എന്നുള്ള കൾച്ചറൽ ഐഡന്റിറ്റി ഓഫ് സെക്സ് ആണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജെൻഡർ എന്ന് പറയുന്ന ഡെവലപ്ഡ് ജെൻഡർ ആണ്, പ്രസ്യൂംഡ് സെക്സ്. പ്രസ്യൂംഡ് സെക്സ് എന്ന് പറഞ്ഞാൽ ജന്മനാ ആൺകുട്ടി, ജന്മനാ പെൺകുട്ടി, അത് ആൺബോധം. ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺബോധം ഡെവലപ്പ് ചെയ്യും. ഇത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ആവും. അപ്പൊ ഇത് കുട്ടിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, കുടുംബത്തിൽ ഇതിനേക്കാളേറെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും, മാതാപിതാക്കൾ ഹെൽപ്ലെസ് ആയിരിക്കും, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, അവർക്ക് അറിയാവുന്നത് വഴക്കു പറയാനും അടിക്കാനും കുറ്റപ്പെടുത്താനും ആളുകളെയൊക്കെ വിളിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറുടെ അടുത്ത് എത്തുന്നത്.
1: സർ, ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് ഇപ്പൊ ആൺകുട്ടിക്ക് പെൺബോധം ഉണ്ടാവുന്ന പറയുന്നത് പോലെ പെൺകുട്ടിക്ക് ആൺബോധം ഉണ്ടായി, ജെൻഡർ ഐഡന്റിറ്റി, അങ്ങനെ ട്രാൻസ്ജെൻഡർ ബോയ്കള്. അപ്പൊ ഇവർക്ക് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും, എന്ന് വെച്ചാൽ ജന്മന ആൺകുട്ടി അല്ലെങ്കിൽ ജന്മന പെൺകുട്ടി, പക്ഷെ ആൺകുട്ടിയുടെ സ്വഭാവ രീതി കാണിക്കുന്നു. അപ്പോൾ ഈ ഇത് സമൂഹം അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യവും കൂടെ വരും. കുടുംബം, ആദ്യം കുടുംബം, കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്നു, കുടുംബത്തിനകത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നു, പിന്നെ പുറത്ത് അയൽപക്കങ്ങളിൽ കൂട്ടുകാരാൽ കളിക്കാളിയാക്കൽ, സ്റ്റിഗ്മ, ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ മാനസിക ഉത്കണ്ഠകൾ വളരെ കൂടുതലായിട്ടുണ്ടാകും. മാനസിക ഉത്കണ്ഠ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ചില കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാവും. ട്രാൻസ്ജെൻഡർ ബോയ്സ് ആയിട്ട് വരുന്ന നേരത്തെ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ ആൺകുട്ടിയായിട്ട് മാറുന്ന ജെൻഡർ ഐഡന്റിറ്റി വന്ന കുട്ടിയുണ്ടല്ലോ, അതുപോലുള്ള ഈ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ ചിലപ്പം വീട് വിട്ടു പോകാനുള്ള പ്രവണത, ഈ വഴക്കും അടിയൊക്കെ നടന്നിട്ടായിരിക്കും. അപ്പോൾ ആ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ സ്വഭാവം ഈ പറഞ്ഞ ഉത്കണ്ഠയും വിഷാദ രോഗവും പിന്നെ പുറത്ത് ഓടിപ്പോകാനുള്ള പ്രവണതയൊക്കെ കാണിക്കും, സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കും, പിന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കാണിക്കും, അഗ്രസീവ് ബിഹേവിയർ, സാധനങ്ങളെ നശിപ്പിക്കുക, വഴക്ക് കൂടുക, ഇറങ്ങി ഓടുക, അബ്സ്കോണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബിഹേവിയർ എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ സ്വഭാവ രീതികൾ കാണിക്കുക, പിന്നെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക. അതുപോലെ പെൺകുട്ടി ഇത് ട്രാൻസ്ജെൻഡർ ഗേളിലും ഇതുപോലുള്ള സ്വഭാവ രീതികൾ കാണിക്കും. ട്രാൻസ്ജെൻഡർ ഗേൾസിൽ കൂടുതൽ വിഷാദം സോഷ്യൽ ആങ്സൈറ്റി, പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ട് പോലെ, സോഷ്യൽ ആങ്സൈറ്റി ഈ ട്രാൻസ്ജെൻഡർ ഗേൾസിലായിരിക്കും സോഷ്യൽ. അത് ജന്മന ആൺകുട്ടിയാണ്, ജെൻഡർ ഐഡന്റിറ്റി വന്നപ്പം പെൺകുട്ടിയായതാണ്, ബയോളജിക്കൽ സെക്സ് ഫീമെയിൽ മെയിലാണ്, പക്ഷെ ട്രാൻസ്ജെൻഡർ ഗേളാണ്, അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ ആൺകുട്ടികളിലും ട്രാൻസ്ജെൻഡർ ബോയ്സിലും ട്രാൻസ്ജെൻഡർ ഗേൾസിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള ഒരു ചോദ്യം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട, ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്, ഇത് മാതാപിതാക്കൾ തെറ്റായ രീതിയിൽ വളർത്തുന്നത് കൊണ്ടൊന്നും അല്ല ഇങ്ങനെ വരുന്നത്, അങ്ങനെ തെറ്റായ ധാരണ നിലനിൽക്കും. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. നമ്മളുടെ ഭ്രൂണം, അമ്മയുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണം എംബ്രിയോ ഫീറ്റസ് ആയിട്ട് വളർന്നു വരുന്ന ഘട്ടത്തിൽ ആദ്യത്തെ മാസങ്ങളിലാണ് ഈ സെക്ഷൽ ബയോളജിക്കൽ ആയി വേർതിരിവ് ഉണ്ടാകുന്നത്, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ലിംഗത്തിന്റെ ഡെവലപ്മെന്റും വേർതിരിവ് ഉണ്ടാകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ അത് കഴിഞ്ഞ് തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴാണ് ഈ ബ്രെയിനിന് ആൺകുട്ടിയുടെ ബ്രെയിനിന്റെ സെക്ഷലൈസേഷൻ നടക്കുന്നത്, ആൺകുട്ടിയുടെ ബ്രെയിനിൻ്റെത് പെൺകുട്ടിയുടെ ബ്രെയിനിൻ്റെത്. അപ്പോൾ ഈ തേർഡ് ട്രൈമസ്റ്ററിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷർ നടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബ്രെയിനിന്റെ സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അവസാനത്തേതല്ല, ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീങ് ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ബ്രെയിനിനകത്തുള്ള സെക്ഷലൈസേഷൻ എന്ന് പറയുന്ന തേർഡ് ട്രൈമസ്റ്റർ നടക്കുമ്പം ഹോർമോണൽ കൂടുതൽ ഗർഭപാത്രത്തിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷറിന് വിധേയമാകുന്നതിന്റെ ഭാഗമായിട്ട് സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അതുകൊണ്ടാണ് ആൺകുട്ടി ബയോളജിക്കലായിട്ട് ആൺകുട്ടിയാണ് പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ജെൻഡർ ഗേളായിട്ടും പെൺകുട്ടി ബയോളജിക്കൽ സെക്സ് ഉള്ള പെൺകുട്ടിയായിട്ടുള്ള പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ബോയിയായിട്ട് മാറുന്ന രീതിയിലുള്ള ബോയ്സിന്റെ ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടാവുന്നത്. ഡെവലപ്ഡ് ജെൻഡറും ബയോളജിക്കൽ സെക്സും ഡിഫറെന്റ് ആയിരിക്കും, അതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികളെ അവരെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ സമൂഹത്തിന്റെ ഭാഗമായി തന്നെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമുള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, ഇപ്പൊ ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഗേളിന്റെ കാര്യം പറഞ്ഞല്ലോ, ആൺകുട്ടി അമ്മയുടെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ പ്രീ അഡോളസെന്റ് ഏജിൽ ജെൻഡർ എക്സ്പെരിമെന്റേഷൻ എന്ന് പറഞ്ഞൊരു നോർമൽ പ്രോസസ് ഉണ്ട്, പ്രക്രിയയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് മാറിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെന്റേഷൻ ആണ്. അപ്പോൾ നമ്മളടുത്ത് കുട്ടി വന്നാലും നമ്മൾ എക്സ്പെരിമെന്റേഷൻ ആണോ വേദർ ഇറ്റ് ഈസ് റിയൽ ട്രാൻസ്ജെൻഡർ ഗേൾ ആണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ബോയ് ആണോ, ജെൻഡർ എക്സ്പെരിമെന്റേഷന്റെ ഒരു ഘട്ടമുണ്ട് കൗമാര പ്രീ അഡോളസെന്റ് കാലഘട്ടം, അതാണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. ഇപ്പൊ റിപ്പീറ്റഡ് പിന്നെ സെഷൻസ് നടത്തി വിസിറ്റ് നടത്തി മാത്രമേ നമുക്ക്, നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് അതിലൊന്നും മാറ്റം വരുന്നില്ല എന്നുള്ളത് രീതിയിലുള്ള റിപ്പീറ്റഡ് സെഷൻസിന് ശേഷം മാത്രമേ ഒരു വിദഗ്ധൻ ജെൻഡർ ഐഡന്റിറ്റി ട്രാൻസ്ജെൻഡർ ഗേളാണോ ബോയ് ആണോ എന്ന് തിരിച്ചറിയത്തുള്ളൂ, തിരിച്ചറിയാൻ പാടുള്ളൂ. ജെൻഡർ എക്സ്പെരിമെന്റേഷന്റെ ഘട്ടത്തിന് നമ്മൾ അതിന് അതാണോ എന്ന് വേർതിരിച്ചറിയണം. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ, ഇപ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവ രീതികൾ കാണിക്കുക, ഡ്രസ്സ് അങ്ങനെ പല രീതി ഹെയർ സ്റ്റൈൽ പെൺകുട്ടികളോടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയോട്, അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ മാറ്റങ്ങളുണ്ടല്ലോ ജെൻഡർ ഐഡന്റിറ്റിയുടെ എവോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആകാൻ പാടില്ല, പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും. ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതി പരസ്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി നേരത്തെ പറഞ്ഞ മാനസിക പിന്നെ ആഘാതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമാധാനത്തോടുകൂടി കുട്ടിയുടെ സ്വഭാവ രീതിയെ നിരീക്ഷിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമോ ഒരു മാസമോ ഒന്നും കൊണ്ടല്ല, മാസങ്ങളെടുത്തുള്ള നിരീക്ഷണത്തിലൂടെ. അങ്ങനെ നമുക്ക് ഇത് ഒരു നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, വീണ്ടും അതേ സ്വഭാവമൊക്കെ. അടിവഴക്ക് കുറ്റപ്പെടുത്തൽ പാടില്ല. കുട്ടി വീട് വിട്ടുപോകും, കുട്ടി ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകും, സെൽഫ് ഹാമിങ് ബിഹേവിയർ വരും. ഇപ്പൊ ട്രാൻസ്ജെൻഡർ ബോയി എന്നുള്ള പെൺകുട്ടിയാണ്, പക്ഷെ ട്രാൻസ്ജെൻഡർ ബോയി ആയിട്ടിരിക്കുന്നു, അപ്പൊ ബ്രസ്റ്റ് ഒക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഇവർ ബ്രസ്റ്റിനെയൊക്കെ ഇഞ്ചുറി സെൽഫ് ഹാമിങ് ബിഹേവിയർ ചെയ്യും, അവരുടെ ജെനിറ്റാലിയെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതകളൊക്കെ വരും. സ്റ്റിഗ്മയും ഒരു പ്രധാനപ്പെട്ട ഇത്, സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും, അഗ്രസീവ് ആകും, അവർ ഡിപ്രസ്ഡ് ആകും. അപ്പോൾ അത് ഇതേ ഇതിൻ്റെ ഏറെക്കുറെ ഇതേപോലുള്ള വികാര പ്രകടനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും സ്കൂളിൽ. അപ്പോൾ ആദ്യം ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നല്ല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും നിരീക്ഷണങ്ങൾ നടത്തി കുട്ടിയായിട്ട് സംസാരിച്ചിട്ടും ശരിയാകുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധനെ കാണുക എന്നുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ പിന്നെ ഇതുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിഷ്യൻസിന് കുറച്ച് ഇതേക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ പീഡിയാട്രിഷ്യൻസിനെ കാണിക്കുക, അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതും കൂടെ നല്ലത്. അവർ മേഖലയിൽ കുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് കാണും, കേസുകൾ കണ്ടതിന്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി.

എന്ന് രാഗാമൃതത്തിൽ മന്ദസുധാറാണി പാടിയ ത്യാഗരജ കൃതികൾ കേൾക്കാം. കെ വെങ്കടകൃഷ്ണ വയലിൻ, കൊട്ടുപ്പള്ളി രമേശ് മൃദംഗം, എൻ എസ് കൃഷ്ണപ്രസാദ് ഘടം, പി ശ്രീനിവാസ ഗോപാലൻ മുഖർശംഖ്. ആദ്യം ആരഭിരാഗത്തിൽ നാദസുധാരസ എന്ന് തുടങ്ങുന്ന കൃതി, രൂപകതാളം.

മന്ദസുധാറാണി പാടിയ ത്യാഗരാജ കൃതികളാണ് രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത്. കെ വെങ്കടകൃഷ്ണ വയലിൻ, കൊട്ടുപ്പള്ളി രമേശ് മൃദംഗം, എൻ എസ് കൃഷ്ണപ്രസാദ് ഘടം, പി ശ്രീനിവാസ ഗോപാലൻ മുഖർശംഖ്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 8 ഭാഗം. രചന സി റഹീം. പ്രാവ്.
1: കേരളത്തിൽ എവിടെയും കാണുന്നൊരു പക്ഷിയാണ് അമ്പലപ്രാവ്. പലജാതി പ്രാവുകൾ ഇവിടെ ഉണ്ടെങ്കിലും സർവ്വസാധാരണമായി കാണാനാവുക അമ്പലപ്രാവുകളെയാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇവയെ പരിചയപ്പെട്ടവരാവും നിങ്ങളിലേറെ പേരും. പ്രാവുകളെ ഒന്നും നോക്കി നിൽക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഈ സുന്ദര പക്ഷികളെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കാനാവുക? പാടത്തും വരമ്പിലും പള്ളിക്കൂടത്തിലും അമ്പലത്തിലും പള്ളിയിലും പള്ളി മിനാരങ്ങളിലും കുന്നിമുകളിലുള്ള പാറമേലും എന്നുവേണ്ട സകലമാനയിടങ്ങളിലും അമ്പലപ്രാവുകളുടെ സാന്നിധ്യമുണ്ട്.

0: പാടത്ത് നെല്ല് വിതയ്ക്കുമ്പോഴും നെല്ല് വിളഞ്ഞു കിടക്കുമ്പോഴും കൊയ്യുമ്പോഴും മെതിക്കുമ്പോഴും മുറ്റത്ത് നെല്ലുണക്കാനിടുമ്പോഴും അവിടേക്കെല്ലാം പ്രാവുകൾ ഓടിയെത്തും. മനുഷ്യരെ വലിയ ഭയം കൂടാതെ നെല്ല് കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കും. ആളുകൾ അതത്ര കാര്യമാക്കില്ല. എന്നാൽ നെല്ല് വിതയ്ക്കുന്ന നേരത്ത് കൂട്ടമായി എത്തുന്ന പ്രാവുകൾ കർഷകർക്ക് വലിയ ഉപദ്രവമാണ് ചെയ്യുക. അവ കൂട്ടമായി എത്തി നെല്ല് കൊത്തിപ്പെറുക്കി തിന്നാൻ തുടങ്ങിയാൽ ഒരു നെന്മണി പോലും മുളയ്ക്കില്ല. അതുകൊണ്ട് പാടത്ത് പ്രാവിറങ്ങാതിരിക്കാൻ കർഷകർ കാവലിരിക്കാറുണ്ട്. വിത്ത് കിളിക്കുന്നതുവരെ കർഷകർ പാടത്ത് കാവലിരിക്കും. പുഞ്ചപ്പാടത്ത് കർഷകർ പ്രാവുകളെ പാട്ടകൊട്ടി ഓടിക്കുന്നതും പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നതും നാട്ടുമ്പുറത്തെ സാധാരണ കാഴ്ചയാണ്.
1: മാടപ്രാവ്, കൂട്ടപ്രാവ് തുടങ്ങിയ പേരുകളിലും അമ്പലപ്രാവുകൾ അറിയപ്പെടും. കാണാൻ അഴകുള്ള പക്ഷിയാണ് അമ്പലപ്രാവുകൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. അതുകൊണ്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇവയെ ഇണക്കി വളർത്തുന്നത് പതിവാണ്. സാധുപ്രകൃതിയായ ഇവ മനുഷ്യരുമായി വേഗത്തിൽ ഇണങ്ങും. പ്രാവുപറത്തൽ പോലുള്ള വിനോദങ്ങൾ ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കോഴിപ്പോര് പോലെ ധാരാളം ആളുകളെ ആകർഷിക്കുന്ന വാശിയേറിയ മത്സരമാണിത്.
0: തടിച്ചുരുണ്ട ശരീരപ്രകൃതി ഉള്ളവയാണ് അമ്പലപ്രാവുകൾ. ഇവയുടെ ദേഹമെല്ലാം ചാരം പുരണ്ട നീലനിറം വ്യാപിച്ചിരിക്കും. കടുപ്പമുള്ളതും കുറഞ്ഞതുമായ നീലനിറം ദേഹത്തവിടെയവിടെയായി തൂത്തു വെച്ചതുപോലിരിക്കും. ചിറകുകളിൽ രണ്ട് കറുത്ത പട്ടകളുണ്ട്. കഴുത്തും മാറിടവും പച്ച ശോഭയുള്ള നീലനിറമാണ്. ഇത് മയിലിന്റെ കഴുത്ത് പോലെ വെട്ടിത്തിളങ്ങും. അമ്പലപ്രാവുകളെ ഏറെ ആകർഷകമാക്കുന്നത് ഈ മയിൽപ്പീലി തിളക്കമാണ്. വൃത്താകൃതിയിലുള്ള

റോക്ക് പീജിയൻ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. ശാസ്ത്രനാമം കൊളംബ ലിവിയ എന്നും. ആയിരക്കണക്കിന് അമ്പലപ്രാവുകളെ വലിയ പാറപ്പുറത്ത് കാണുന്നതിനാലാണ് ഇവയ്ക്ക് റോക്ക് പീജിയൻ എന്ന് പേര് വീഴാൻ കാരണം. പുരാതന കോട്ടകളിലും കൊട്ടാരങ്ങളിലും ഇവയുടെ വലിയ കൂട്ടങ്ങളെ കാണാനാകും. വീടുകളുടെ പരിസരത്ത് അമ്പലപ്രാവുകൾക്ക് കഴിയാനായി വിവിധ അറകളുള്ള കൂടൊരുക്കി കൊടുക്കുന്നത് കാണാറുണ്ട്. പ്രാവുകൾ വീടിന്റെ മേൽക്കൂരയിലും കിണറ്റിലും മറ്റും കൂടൊരുക്കി കാഷ്ടിക്കാതിരിക്കാനാവണം ഇങ്ങനെ ചെയ്യുന്നത്. ഒരുക്കി കൊടുക്കുന്ന കൂടുകളിൽ ഇവ ഇരിക്കുന്നതും മുറ്റത്തും പറമ്പിലും കൂട്ടത്തോടെ പാറി നടക്കുന്നതും കാണുക നല്ല രസമാണ്. എന്തായാലും പ്രാവുകളെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കുന്നുവെന്നത് അവയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവാത്സല്യത്തിന്റെ തെളിവാണ്.

0: ആണ്ടിൽ പലതവണ കൂടൊരുക്കുന്ന പക്ഷികളാണ് ഇവ. ചുള്ളിക്കമ്പുകൾ വാലാകോല വെച്ചാണ് ഇവ കൂടൊരുക്കുന്നത്. ഒരു കൂട്ടിൽ രണ്ട് മുട്ടകളെങ്കിലും ഉണ്ടാകും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തൂവലുകൾ ഉണ്ടാവില്ല. ധാന്യങ്ങൾ ദ്രവരൂപത്തിലാക്കിയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവ ഊട്ടുന്നത്. പ്രാവുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പാലൂട്ടിയാണ് വളർത്തുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പരക്കാൻ ഇത് കാരണമായിട്ടുണ്ട്.
1: പ്രാവുകളെപ്പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഒരു ദുഃഖമായി ഓടിയെത്തുന്നത് മനുഷ്യൻ കാരണം വംശനാശം, ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ സംഭവിച്ച സഞ്ചാരി പ്രാവുകളുടെ അല്ലെങ്കിൽ പാസഞ്ചർ പീജൻസിന്റെ ദുരന്ത കഥയാണ്.
2: പക്ഷി നിരീക്ഷകനും കാനഡി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ ദിലീപ് കെ ജി.
1: 18th century അവസാനത്തിൽ വടക്കൻ അമേരിക്കയുടെ ആകാശത്ത് ഒരു ചക്രവാളം മുതൽ മറ്റേ ചക്രവാളം വരെ ലക്ഷക്കണക്കിന് സഞ്ചാരിപ്രാവുകൾ പരന്ന് പറന്ന് സഞ്ചരിക്കുമായിരുന്നു. അവയെ മാംസത്തിനും വിനോദത്തിനുമായി അമിതമായി വേട്ടയാടുക കാരണം 1902 ആയപ്പോഴേക്കും വന്യമായ സ്വാഭാവിക ആവാസ സ്ഥലങ്ങളിൽ അവയ്ക്ക് വംശനാശം സംഭവിക്കുകയുണ്ടായി. 1914 സിൻസിനാറ്റിയിലെ മൃഗശാലയിൽ ഉണ്ടായിരുന്ന മാർത്ത എന്ന അവസാനത്തെ സഞ്ചാരിപ്രാവും ചത്തുപോയതോടെ സഞ്ചാരിപ്രാവുകളുടെ വംശം ഭൂലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇംഗ്ലീഷിൽ പീജിയൺ എന്നും ഡവ് എന്നും പ്രാവുകളെ രണ്ട് ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ മലയാളത്തിൽ ഈ തരംതിരിവില്ല. ശാസ്ത്രീയമായി പീജിയണും പ്രാവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും കൊളുമ്പിഡേ എന്ന ഒരേ പക്ഷി കുടുംബത്തിൽപ്പെടുന്നവയാണ്. എന്നാൽ ഈ വ്യത്യാസം തികച്ചും ഭാഷാപരമാണ്. സാധാരണയായി വലിയതും തടിച്ചതുമായ ഇനം പ്രാവുകളെ പിജിയൺ എന്നും ചെറുതും മെലിഞ്ഞതുമായ ഇനങ്ങളെ ഡവ് എന്നും വിളിക്കുന്നു. കേരളത്തിൽ ഇതുവരെ 13 ഇനം പ്രാവുകളെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഡവ് ഇനത്തിൽ ലാഫിംഗ് ഡവ്, തൗഡൻ പ്രാവ്, സ്പോട്ടഡ് ഡവ്, ഹരിപ്രാവ്, എമറാൾഡ് ഡവ്, മരതവ പ്രാവ്, യൂറേഷ്യൻ കോളേഡ് ഡവ്, പൊട്ടൻ ചങ്ങാലി പ്രാവ്, റെഡ് കോളേഡ് ഡവ്, ചെമ്പൻ ചങ്ങാലി പ്രാവ്, ഓറിയന്റൽ ടർക്കിൾ ഡവ്, ചങ്ങാലി പ്രാവ് എന്നിവയാണുള്ളത്. എന്നാൽ പീജിയൺ ഇനത്തിൽ ബ്ലൂറോക്ക് പീജിയൺ, അമ്പലപ്രാവ്, മലബാർ ഇംപീരിയൽ പീജിയൻ, പൊഗണപ്രാവ്, ഗ്രീൻ ഇംപീരിയൽ പീജിയൻ, മീനിപ്രാവ്, ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പീജിയൻ, ചാരവരിയൻ പച്ചപ്രാവ്, ഓറഞ്ച് ബ്രസ്റ്റഡ് ഗ്രീൻ പീജിയൻ, മഞ്ഞവരിയൻ പ്രാവ്, യെല്ലോ ഫുട്ടഡ് ഗ്രീൻ പീജിയൻ, മഞ്ഞക്കാലി പച്ചപ്രാവ്, നീലഗിരി വുഡ് പീജിയൻ, നീലഗിരി മരപ്രാവ് എന്നിവയാണുള്ളത്. ഇതിൽ നീലഗിരി വുഡ് പീജിയൻ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന എൻഡെമിക് ആയ പക്ഷിയാണ്.
3: പ്രാവിൻ കൂട്ടിൽ നിന്ന് എപ്പോഴും സ്നേഹാർദ്രമായ കുറുകൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ഏങ്ങിയേങ്ങി കരയുന്നത് പോലെയാണ് ഇവയുടെ ഈ കുറുകൽ ശബ്ദം ചിലർക്ക് അനുഭവപ്പെടുക. പ്രണയം വേദന കൂടിയതാണെന്ന് കവികൾ പാടാറുണ്ടല്ലോ. ജോഡിയായി എപ്പോഴും നടക്കുന്നത് കൊണ്ടുകൂടിയാവാം പ്രണയത്തിന്റെ പക്ഷിയാണ് ഇവയെന്നറിയപ്പെടാൻ കാരണം. അമ്പലപ്രാവുകൾ ഒരേ ഇനിയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. പ്രാവുകളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള കവികൾ പാടിയിട്ടുണ്ട്. ആംഗലേയ കവി വില്യം വേഡ്സ്വർത്ത് തടാകക്കരയിൽ പാർത്തിരുന്ന വീടിന് ഡോവ് കോട്ടേജ് എന്നായിരുന്നു പേര് നൽകിയിരുന്നത്.
0: സമാധാനത്തിന്റെ പറവകളായാണ് പ്രാവുകളെ കാണുന്നത്. ലോക നേതാക്കൾ സമാധാന വിളംബരമായി പ്രാവുകളെ പറത്തിവിടാറുണ്ട്. ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചപ്പോൾ അതിന്റെ ചിഹ്നമായി തെരഞ്ഞെടുത്തത് ഒലിവില കൊത്തിവരുന്ന പ്രാവിനെയാണ്. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്.
3: നൂഹ് പ്രവാചകന്റെ കാലം. നൂഹയെന്നും അദ്ദേഹം അറിയപ്പെടും. അക്കാലത്തൊരു വലിയ പ്രളയമുണ്ടായി. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ പ്രവാചകൻ മലയുടെ മുകളിലൊരു കൂറ്റൻ കപ്പൽ പണിതു. ആ കപ്പലിൽ ലോകത്തിലെ സർവ്വജീവികളുടെയും ഓരോ ജോഡിയെ വീതം സംരക്ഷിച്ചു. പ്രതീക്ഷിച്ചതുപോലെ പ്രളയമുണ്ടായി. നാടെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഒടുക്കം കപ്പൽ സീനാമലയിൽ ഉറച്ചു. ഭൂമിയിൽ ജീവൻ പഴയതുപോലെ ആയോ എന്നറിയാൻ കാക്കയെ അയച്ചു. അത് മടങ്ങിയെത്തിയില്ല. കാക്ക നിലം കാണാതെ ചത്തുപോയിരിക്കാം. പിന്നീട് പ്രാവിനെ അയച്ചു. പ്രാവ് ജീവൻ തീർത്തതിന്റെ തെളിവായി ഒലിവിലയും കൊത്തിവന്നു. അങ്ങനെ പ്രത്യാശയുടെ ചിഹ്നമായി ഈ ദൃശ്യം മാറി.
0: ലോകത്താകെ 300 ജാതി പ്രാവുകളുണ്ട്. ഇവയിൽ അമ്പലപ്രാവ്, മരപ്രാവ്, ചെങ്ങാലിപ്രാവ്, പൊട്ടൻ ചെങ്ങാലിപ്രാവ്, ചെമ്പൻ ചെങ്ങാലിപ്രാവ്, അരിപ്രാവ്, തവിടൻ പ്രാവ്, ചാരവരിയൻ പ്രാവ്, മഞ്ഞക്കാലി പച്ചപ്രാവ്, മരതകപ്രാവ്, മേനിപ്രാവ്, പുകണപ്രാവ് എന്നിങ്ങനെ 12 ജാതികളെയാണ് കേരളത്തിൽ കാണാറുള്ളത്.
3: പ്രാവുകളുടെ കൂട്ടത്തിലെ മറ്റൊരു സുന്ദര പക്ഷിയാണ് അരിപ്രാവുകൾ. അമ്പലപ്രാവിനെ പോലെ സർവ്വസാധാരണമാണെന്ന് പറയാനാവില്ലെങ്കിലും കേരളത്തിലെവിടെയും ഇവയെയും കാണാം. മണിപ്രാവ്, കുട്ടത്തിപ്രാവ്, ചക്കരപ്രാവ്, ചങ്ങാലം എന്നിങ്ങനെ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. അരിപ്രാവ് ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിലിരുന്ന് കുറുകുമ്പോൾ കുട്ടികൾ വിളിച്ചു പറയാറുണ്ട്, കുട്ടത്തിപ്രാവയെ കുറുകുറു, കുട്ടത്തിപ്രാവയെ കുറുകുറു.
0: അമ്പലപ്രാവിനേക്കാൾ മെലിഞ്ഞതാണ് അരിപ്രാവുകൾ. ഇവയുടെ പുറവും ചിറകുകളുടെ മുൻപകുതിയും തവിട്ട് നിറമാണ്. ഇതിൽ ഇളം റോസ് നിറത്തിലുള്ള ഒരു കൂട്ടം വട്ടപ്പുള്ളികൾ ഉണ്ടാകും. അരിപ്രാവിന്റെ തലയും കഴുത്തും ചുവപ്പ് ഛായയുള്ള ചാര നിറമാണ്. അടിഭാഗം തവിട്ട് ഛായയുള്ള ഇളം ചുവപ്പായിരിക്കും. വാലിനെ തൊട്ടുള്ള ഭാഗം വെള്ളയായിരിക്കും. പിൻകഴുത്തിലും പിറകിലുമായി കിടക്കുന്ന വേദിയുള്ള കറുത്ത പച്ചയിൽ നിറയെ വെള്ളപ്പുള്ളികൾ കണ്ടാൽ ചതുരംഗ പലക പോലിരിക്കും. ഇവയുടെ നീണ്ട വാലിന്റെ നടുക്കുള്ള 4 തൂവലുകൾ കറുപ്പായിരിക്കും. ഈ തൂവലുകളുടെ അറ്റം വെളുപ്പും. അരിപ്രാവുകളുടെ കണ്ണും കാലും ചുവപ്പായിരിക്കും. കൊക്ക് കറുത്തിട്ടാണ്. ഇവയുടെ ഇംഗ്ലീഷ് പേര് സ്പോട്ടഡ് ഡോ എന്നാണ്. ശാസ്ത്രനാമം സ്പിലോപീലിയ ചിനൻസിസ്.
3: ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു നോക്കൂ. നമുക്ക് ചുറ്റുമുള്ള ലോകം എത്ര സുന്ദരമാണ്. പ്രാവുകളെക്കുറിച്ച് തന്നെ എന്തെല്ലാം കേൾക്കാനും കാണാനും കിടക്കുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാടിയതുപോലെ

പക്ഷികളില്ലാത്ത പ്രകൃതി എത്ര വിരസമായിരിക്കും. നമുക്ക് ചുറ്റും പ്രകൃതിയുടെ ഗായകരായ പക്ഷികൾ പാറിപ്പറക്കട്ടെ. ഈ ഭൂമി എല്ലാവരുടേതുമാണ്. നമുക്കവയുടെ നല്ല സൂക്ഷിപ്പുകാരായി മാറാം.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 8 സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്വാഗതം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ, മിമ്മിനി, മണികണ്ഠൻ എന്നിവർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രാജാമണി.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 11:30 കൂട്ടുകാരി എന്ന പരിപാടിക്ക് ശേഷം കേൾക്കാം. ആകാശവാണി.
1: കൂട്ടുകാരി.

0: തുടർച്ചയായ ഗർഭമനസ്സിൽ എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിനുള്ള പരിഹാരമാർഗങ്ങൾ എന്തെല്ലാം എന്ന് ഇന്ന് കൂട്ടുകാരിയിലൂടെ സംസാരിക്കുന്നു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ.
1: തുടർച്ചയായിട്ടുള്ള ഗർഭാലസൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ഗർഭാലസൽ വരുമ്പോഴേ ആളുകൾ ഭയപ്പെടുന്ന കാണാറുണ്ട്. അങ്ങനെ ശരിക്കും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു ഗർഭാലസലൊക്കെ പലപ്പോഴും പല ദമ്പതികളുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ തുടർച്ചയായിട്ട് ഗർഭാലസുക എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ഗർഭങ്ങൾ അലസി പോകുമ്പോഴാണ് തുടർച്ചയായ ഗർഭമലസൽ അല്ലെങ്കിൽ റെക്കറന്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ ഗർഭങ്ങൾ അലസി പോവുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വേറൊരു ശാസ്ത്രീയ വശം കൂടെ ഉള്ള എന്താന്ന് വെച്ചാൽ ഗർഭം സ്ഥിരീകരിക്കപ്പെടണം. വെറുതെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഗർഭം കൃത്യമായി നമ്മൾ സ്ഥിരീകരിക്കണം. ഒന്ന് BHCG എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ്, അതിൽ നമുക്ക് ഗർഭം പോസിറ്റീവ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതേപോലെ സ്കാനിംഗ് പരിശോധനയിലൂടെ നമുക്ക് ഗർഭം യൂട്രസിനകത്ത് വളർന്നു തുടങ്ങിയോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഗർഭം അലസി പോവുകയാണെങ്കിലാണ് അതിനെ ശരിക്കും പറഞ്ഞ ഗർഭം അലസൽ എന്ന് പറയുന്നത്. മറിച്ച് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആയെന്നിരിക്കുക, ട്യൂബൽ പ്രഗ്നൻസി ഒന്നും ശരിക്കും ഗർഭാലസലിൽ വരുന്നില്ല. പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഗർഭാലസൽ വരുമ്പോൾ നമ്മൾ ഇതിന് ഒരു പരിശോധനാ മാർഗങ്ങൾ ആവശ്യമായി വരുന്നത് രണ്ടോ അതിൽ കൂടുതലോ ഗർഭങ്ങൾ തുടർച്ചയായി അലസി പോകുമ്പോഴാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഗർഭത്തിന് തന്നെ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകും. പ്രധാനമായിട്ടുള്ളത് ജനിതക വൈകല്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അന്യൂപ്ലോയിഡി എന്നാണ് നമ്മൾ പറയുന്നത്. അതുതന്നെ ജീനുകൾക്ക് വരുന്ന ഒരു വൈകല്യമാണത്. ഇതുപോലെ തന്നെ ബാലൻസ്ഡ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ എന്നൊക്കെ പറയുന്ന ചില വകഭേദങ്ങളുണ്ട്. അതെല്ലാം ആ ജീനിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ഇവ തമ്മിൽ ചേരുമ്പോൾ അതിന്റെ DNA വരുന്ന ഘടനയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം ജനിതക വൈകല്യങ്ങൾ ഈ പറഞ്ഞ ഭ്രൂണത്തിനുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്താലും അത് അലസി പോകാനുള്ള സാധ്യതയായിരിക്കും കൂടുതലുള്ളത്. സുപ്രധാന കാരണം അത് തന്നെയാണ്. രണ്ടാമത് വരുന്ന ഒരു രോഗാവസ്ഥയാണ് ആന്റിഫോസ്ഫോലിപിഡ് ആന്റിബോഡി സിൻഡ്രോം എന്ന് പറയും. ഒരു രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ആന്റിബോഡി. പക്ഷെ ഇവിടെ ഈ ആന്റിബോഡി ശരീരത്തിൽ ഇരുന്നിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഗർഭം അലസൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഒരു ഗർഭം ഉണ്ടായാൽ ഗർഭിണിയായി മുമ്പോട്ട് പോകുമ്പോഴും മറുപിള്ളയിൽ കൂടുള്ള രക്തയോട്ടത്തിനെയൊക്കെ ബാധിച്ചിട്ട് വയറ്റിൽ കിടന്ന് കുഞ്ഞ് മരണം സംഭവിക്കാന് അല്ലെങ്കിൽ കുഞ്ഞിന്റെ വളർച്ചക്കുറവ് വരാൻ, അമ്മയ്ക്ക് പ്രഷർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ, ഇങ്ങനെയുള്ള ഗർഭകാല പല പ്രശ്നങ്ങൾക്കും ഈ ഒരു ആന്റിഫോസ്ഫോലിപിഡ് ആന്റിബോഡി എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ കാരണമാകാറുണ്ട്. മൂന്നാമതായിട്ടുള്ള തൈറോയിഡ് രോഗത്തിന്റെ കാര്യമാണ്. തൈറോയിഡിന് നമുക്ക് ഇതുപോലുള്ള ആന്റിബോഡീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും പലപ്പോഴും നമുക്ക് തൈറോയിഡിന്റെ ആന്റിബോഡീസ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവയും പലപ്പോഴും ഒരു പരിധിവരെയൊക്കെ ഗർഭാലസലിന് കാരണമാകാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഡയബറ്റീസ്. പ്രമേഹ രോഗികൾ ആരും തന്നെ ഗർഭിണിയാകാൻ പേടിക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രമേഹം നിയന്ത്രണ വിധേയമായിരിക്കണം. നിയന്ത്രണമില്ലാത്ത പ്രമേഹം എപ്പോഴും ഗർഭാലസലിന് കാരണമാകും. മാത്രവുമല്ല പല രീതിയിലുള്ള മാരകമായ വൈകല്യങ്ങൾ കുഞ്ഞിന് വരാനും സാധ്യതയേറെയാണ്. മറ്റൊന്നാണ് ഗർഭപാത്രത്തിന്റെ വൈകല്യങ്ങൾ. പലപ്പോഴും വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടൊക്കെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ചുരുക്കം ചിലരും മാത്രം അവരുടെ കൗമാരപ്രായത്തിൽ തന്നെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ഇടയാകാറുണ്ട്. അതായത് ജനിക്കുമ്പോഴേ തന്നെ ഗർഭാശയത്തിന് മറ്റവയവങ്ങൾക്കുള്ള പോലെ തന്നെ ഗർഭാശയത്തിന് എന്തെങ്കിലും വൈകല്യങ്ങളായിട്ട് കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഗർഭാശയത്തിന്റെ ഷേപ്പിന് വ്യത്യാസം അല്ലെങ്കിൽ അതിന്റെ വളർച്ചയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഗർഭാശയത്തിനുള്ളിൽ ചില ഭിത്തി പോലെയൊക്കെ വരും, സെപ്റ്റേറ്റ് യൂട്രസ് എന്നൊക്കെ പറയും, അല്ലെ അതിന്റെ രണ്ട് ഗർഭാശയമായിട്ട് വളർന്നു വരിക, ഇതെല്ലാം ഗർഭാശയത്തിന്റെ വൈകല്യങ്ങളാണ്. അതിന്റെ ഷേപ്പിലും അതിന്റെ ഘടനയിലുമൊക്കെയുള്ള വൈകല്യങ്ങളാണ്. ഇത്തരം വൈകല്യങ്ങൾ വരുമ്പോഴും അടിക്കടിയുള്ള ഗർഭാലസലിന് കാരണമാകാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് രക്തം കട്ടപിടിക്കുന്ന ചില രോഗങ്ങളുണ്ട്, ത്രോംബോഫീലിയാസ് എന്നൊക്കെ ഞാൻ പറയുന്നത്. ഇത്തരം രക്തം കട്ടപിടിക്കുന്ന രോഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാശ്ചാത്യ രാജ്യത്തിലാണ് കൂടുതൽ, പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് കാണുന്നുണ്ട്. അതുപോലെ ഇതുമായിട്ട് അനുബന്ധമായുള്ള മറ്റ് ചില ചെറിയ കാരണങ്ങളാണ്. ഒന്ന്, അമ്മയ്ക്ക് അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ ഗർഭാലസലിന് സാധ്യത പറയാറുണ്ട്. മറ്റൊന്ന്, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അമിതമായ പുകവലി സ്ത്രീകൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒക്കെ പലപ്പോഴും അടിക്കടിയുള്ള ഗർഭാലസലിന് സാധ്യതയുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനുള്ളത് പലപ്പോഴും രക്തപരിശോധനകളാണ്. രക്തപരിശോധനയിലൂടെ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ഉണ്ടോ എന്നറിയാം. HbA1c എന്ന് പറയുന്ന രക്തപരിശോധന നോക്കിയിരിക്കണം. തൈറോയിഡിനാണെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെ TSH അത് നോക്കിയിരിക്കണം. തൈറോയിഡിന്റെ ആന്റിബോഡീസ് നോക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടോ എന്നറിയാൻ നമുക്ക് ആന്റിഫോസ്ഫോലിപിഡിന്റെ ഒക്കെ ആണെങ്കിൽ അതിന്റെ ആന്റിബോഡീസ് ഉണ്ട്. അതിന്റെ ആന്റിബോഡീസ് എന്ന് പറയുമ്പോൾ ആന്റി കാർഡിയോലൈപ്പിൻ, ലൂപ്പസ് ആന്റിക്കോയാഗലൻ ആന്റിബോഡീസ് ഉണ്ട്, ഐ ജി ജി ഐ ജി എം ഇനത്തിൽപ്പെട്ട ആന്റിബോഡീസ് ഉണ്ട്. അതിനൊക്കെ ഇവയെല്ലാം കൃത്യമായിട്ട് നമുക്ക് രക്തപരിശോധനയിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടോക്സോപ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ ചില അണുബാധകളുണ്ട്. ഇത്തരം അണുബാധകളുടെ വല്ലതും ലക്ഷണങ്ങളുണ്ടോ എന്നുള്ളത് രക്തത്തിലൂടെ

രാജവാഴ്ച എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുഖചിത്രം. ഒ എൻ വിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ പി എസുമായി സെവിൽ ചിഹാൻ നടത്തുന്ന അഭിമുഖം. നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് ബിജുകുമാർ പി എസ് സാറാണ്. സാറ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നു. സാർ എവിടെയാണ് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട്?
1: ഞാൻ ഇപ്പോ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം പ്ലാമോഡിലുള്ള നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കീഴിലാണ്. അവിടെ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഇവിടെ എത്തിയിട്ട് 6 മാസം ആയിട്ടുള്ളൂ. ശരിക്കും എന്റെ ഒരു മേഖല എന്ന് പറയുന്നത് WPS, വർക്ക് പ്ലേസ് സൊല്യൂഷൻ. അത് എന്ന് പറയുമ്പോൾ നമ്മളെ കാഴ്ചയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അംഗപരിമിതരായ ആൾക്കാർക്ക് ജോലി ലഭിക്കുമ്പോൾ അവര് ജോലിയിടങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ സോഫ്റ്റ്വെയർ പരമായിരിക്കും. ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടാവുമ്പോൾ അവർക്ക് കോഫറ്റേരിയ അല്ലെങ്കിൽ അവരുടെ പ്രമിസസ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മേലധികാരികളായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പോൾ ഓരോ ആളും ഫേസ് ചെയ്യുന്നത് ഓരോ പ്രശ്നമായിരിക്കും. ആ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി 21 ദിവസത്തെ ട്രെയിനിങ് അവർക്കും, പിന്നെ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പൊതുവായിട്ടൊരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു രീതിയാണ് വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഇതിന്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് പ്രൊഡക്റ്റീവ് ആകുക. ഒരു 35,000 രൂപ 40,000 രൂപ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ ഐഡിയൽ ആയിട്ടിരുന്ന് പൈസ വാങ്ങുന്നേക്കാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എംപ്ലോയിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ഒരു നല്ല റിലേഷൻ ഇവർ തമ്മിലുണ്ടാകുമ്പോൾ കൂടുതൽ ജോലി സാധ്യത കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് വിവിധ മേഖലകളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് SBIയിലാണ് തുടങ്ങിയത്. ഞാൻ SBIയിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിലും അവരുടെ ബാങ്ക് സെന്ററിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ജമ്മുകാശ്മീരും ജാർഖണ്ഡും ഒഴികെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
0: ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്?
1: ഞാൻ എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രി പാസ്സായിരുന്ന PG പാസ്സാവുന്ന സമയത്തൊക്കെ ജോലി ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കൊച്ചിലെ തന്നെ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു, പാട്ടുകളോട് ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ഈ ഓഡിയോ കാസറ്റ് കടകൾ ധാരാളം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു കട ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2008 വരെ അങ്ങനെ ഒരു കട ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 2013 കൊച്ചിയിൽ RCG SRVC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ റോയ് സാറിന്റെയും സുനിൽ സാറിന്റെയൊക്കെ ശിക്ഷണത്തിൽ കമ്പ്യൂട്ടർ അഭ്യസിക്കുകയാണ്. പിന്നെ സുമേഷ് സാറുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ രംഗത്തോട് വന്നത്. എനേബിൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവര് കോൺട്രാക്ട് ബേസ് എടുത്തതില് സബ് കോൺട്രാക്ട് ആയിരുന്നു ഞാൻ SBI തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വർക്ക് പ്ലേസ് സൊല്യൂഷനായിട്ട് പോയത്. വർക്ക് പ്ലേസ് സൊല്യൂഷനിൽ പോയപ്പോഴാണ് എനിക്ക് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്.
0: അതിനുശേഷമാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ജോലിയിലേക്ക് വരുന്നത്.
1: ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറുടെ ജോലിയുടെ ഭാഗം കൂടെ ആയിരുന്നു വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഞാൻ എന്റെ കരിയർ തുടങ്ങുന്നത് ഈ SRVC കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ടാണ്. പിന്നീടാണ് SRVC ഫുട്ബോൾ രംഗത്തേക്ക് മാറിയപ്പോൾ ഞാനിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വർക്ക് പ്ലേസ് സൊല്യൂഷൻ ഫോറിൻ കൺട്രീസിലൊക്കെ ധാരാളം പോപ്പുലറായി, ഇവിടെ മാത്രമേ പോപ്പുലർ ആവാതെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനേബിളിന്റെ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തു.
0: അതിൽ സാറിന് ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ?
1: അതിന്റെ ഒരു പാറ്റേൺ ഇതാണ്. ഓരോ ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. പഠിച്ച ശേഷം അതിനുള്ള പരിഹാരം നമ്മളൊരു ടീമുണ്ട്. എനേബിൾ ഇന്ത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്ന ഒരു പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ട് ആ പ്രശ്ന പരിഹാരങ്ങൾ നമ്മൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. കോർഡിനേറ്റ് ചെയ്ത് ഒരു കോഴ്സ് പോലെ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ സ്ട്രക്ചർ ബേസിൽ നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കി, ആ മൊഡ്യൂൾ ബേസ് ചെയ്ത് 21 മുതൽ 50 ദിവസം വരെയുള്ള ഒരു ട്രെയിനിങ് പാറ്റേൺ ഉണ്ടാക്കി അത് കൊടുക്കും. അത് കൊടുത്ത ശേഷം 6 മാസം, 1 വർഷം, 1.5 വർഷം, 2 വർഷം, ഇങ്ങനെ 4 അവസരങ്ങളിലായിട്ട് ഇതിന്റെ ഒരു ഇവാലുവേഷൻ നടത്തും. നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഫലപ്രദമായിട്ടുണ്ടോ, അവരെത്രത്തോളം അത് ഉൾക്കൊണ്ടു എന്നുള്ളത് നോക്കും. അത് അവരടുത്ത് മാത്രമല്ല ചോദിക്കുന്നത്, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മേലധികാരികൾ, സഹപ്രവർത്തകർ ഇവരുടെതൊക്കെ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കും. അതാണ് ഇതിന്റെ ഒരു രീതി.
0: കമ്പ്യൂട്ടർ ട്രെയിനിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2-3 സാറുമാര് ചേർന്നിട്ടാണ് കുറെ ഗൈഡ് ചെയ്തതെന്ന്. ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ പഠിപ്പിച്ചു തന്നത്?
1: അവിടെ പഠിപ്പിക്കുന്നത് ബേസിക് നോളജ് ഉണ്ടല്ലോ, അതായത് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ്, വേർഡ്, എക്സൽ, ഓഫീസ് പാക്കേജ് ഉപയോഗിക്കുക, ഇന്റർനെറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ഓഡിയോ എഡിറ്ററാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 2024 നടത്തിയ ഒരു ഡ്രാമ കോമ്പറ്റീഷനിൽ ഞാൻ ബെസ്റ്റ് എഡിറ്ററായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നാടകസമിതികളിലൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പരസ്യങ്ങൾ, അതുപോലെ നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങളുടെ അനൗൺസ്മെന്റുകൾ
0: എഡിറ്റ് ചെയ്യുന്നുണ്ട്.
1: ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റീപ്പർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനു മുമ്പേ ഓഡാസിറ്റി,
0: സൗണ്ട് ഫോർജ്, അഡോബ് ഓഡിഷൻ.
1: ഞങ്ങള് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചാണ്, ജോസ്, എൻവിഡിയ, ഇങ്ങനെ രണ്ട് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചിട്ടാണ്. സ്ക്രീനിൽ എന്ത് കാണിക്കുന്നു അത് നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ ഈ അഡോബ് ഓഡിഷനിലൊക്കെ ആക്സസബിലിറ്റി കുറവാണ്,
0: നമുക്ക്
1: എല്ലായിടങ്ങളിലും വായിച്ചു തരില്ല.
0: റീപ്പർ, പക്ഷേ
1: റീപ്പർ ഫുള്ളി ആക്സസബിൾ ആണ്. ലോകത്തെ പ്രമുഖരായ ഒരുപാട് കാഴ്ചയില്ലാത്തവരും ഉള്ളവരായ മ്യൂസിഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ഡോ ആണ് റീപ്പർ.
0: റീപ്പർ ആക്ച്വലി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയല്ലേ, പക്ഷെ അത് പഠിച്ചെടുത്തു അല്ലേ.
1: ആ റീപ്പർ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്റെ ഒരു ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിയുന്നതും എല്ലാ ട്യൂട്ടോറിയൽസും യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഡൌൺലോഡ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തു നോക്കും. പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ എനിക്ക് ഫോറിൻ ഫ്രണ്ട്സൊക്കെ ധാരാളം ഉണ്ട്, അപ്പൊ അവരുടെ ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഓഡിയോ എഡിറ്റിംഗ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. ഈ കൊറോണ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറെ പേരല്ലാതെ കൊടുക്കുന്നുണ്ട്.
0: മാത്രല്ല, റീപ്പറില് മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ.
1: ശരിക്കും പറഞ്ഞാൽ റീപ്പർ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് പ്രോഗ്രാമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് നോർമൽ അനൗൺസ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന സുരേന്ദ്ര സാറിന്റെ ശിഷ്യനാണ് മൃദംഗത്തിൽ. അപ്പൊ അതിന്റെ ഒരു റിതം സെൻസ് ഉണ്ട്, അതൊക്കെ വെച്ചാൽ ഇനി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച നോളജ്, ഈ രണ്ട് നോളജും കൂടെ ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് ഒരു
0: രസമായിട്ട് തോന്നും ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്.
1: ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്ന ജോലിയേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓഡിയോ എഡിറ്റർ എന്നുള്ള രീതി. എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവ് ആകാൻ പറ്റും.
0: തീർച്ചയായിട്ടും പാട്ടിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോ പാട്ട് കമ്പോസ് ചെയ്യാണോ, പാടുകയാണോ, എഴുതുകയാണോ, എഡിറ്റിംഗ് ആണോ, എന്താണ് മെയിൻ?
1: ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൃദംഗത്തിലാണ് എനിക്ക് താല്പര്യം. മൃദംഗം, ചെണ്ട, തബല ഇതൊക്കെ പഠിച്ചു.
0: ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കും,
1: പെർക്കഷൻസ് ഇൻസ്ട്രുമെന്റ്സിലാണ്. അത്യാവശ്യം ഡ്രംസ് ഒഴിയാ, ബാക്കി എല്ലാ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യാൻ അറിയാം.
0: ഇത് റെക്കോർഡ് ചെയ്യാറുണ്ടോ ഈ വായിക്കുന്നത്?
1: ഇല്ല, അത് സ്വന്തമായിട്ട് വായിച്ച് റെക്കോർഡ് ചെയ്യാറൊന്നുമില്ല. മൃദംഗത്തിന്റെ ടോണൊക്കെ അതുപോലെ
0: ബാലൻസ് ചെയ്തിട്ടും കൂടിയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ.
1: അത്രയും വേണം. നമ്മൾ അനൗൺസ്മെന്റുകളും ഡ്രാമകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അതാകുമ്പോ വോയിസ് മാത്രം മതി.
0: ഡ്രാമ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്, അതോ ഡയലോഗും ചെയ്യാറുണ്ട്?
1: എഡിറ്റിംഗ് ആണ്.
0: എഡിറ്റിംഗ് ആണ് ചെയ്യാറ്. ഇപ്പൊ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡില് ജോലി ചെയ്ത് വരുന്നുണ്ടല്ലോ, അവിടെ ജോലിയുടെ നേച്ചർ എങ്ങനെയാണ്?
1: ശരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന 18-ന് 40-നും മധ്യയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മള് കേരളത്തില് വളരെ റേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സ്, സിഡിറ്റിന്റെ അംഗീകാരത്തോടുകൂടി ആ സർട്ടിഫിക്കറ്റും വാലിഡ് ആണ്, പ്രൊഫഷണൽ കോഴ്സാണത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ PSC അംഗീകരിച്ച കോഴ്സാണ് ഈ സിഡിറ്റ് നൽകുന്നത്. DOA എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. PSC നമുക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന, ഇപ്പൊ സിഡിറ്റ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്ന ആ രീതിയൊക്കെ മാറാൻ സമയം. കാരണം ഇപ്പൊ നമ്മൾ കൂടുതലും ChatGPT, Gemini അങ്ങനെ തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോ കമ്പ്യൂട്ടർ എന്താണ്, എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചെയ്ത് ആർക്കും ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ പരിചയമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിപ്പോ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കോഴ്സ് കൊടുക്കുമ്പോൾ ശരിക്കും അവർക്ക് വേണ്ടത് അവരുടെ ഒരു പെരുമാറ്റത്തിലുള്ളൊരു രീതിയാണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ആ ഒരു ബോധവൽക്കരണം. ഈ സ്ക്രൈബിനെ കൂടുതൽ ആശ്രയിക്കുന്നതുകൊണ്ട് പലരും ഇംഗ്ലീഷ് ഒരു പ്രശ്നമാണ്. ഓരോ തൊഴിലിടങ്ങളിൽ എങ്ങനെ പെരുമാറുക, ഞാൻ ഈ പറഞ്ഞ WPS എന്ന് പറഞ്ഞ സംഭവം ജോലി കിട്ടും മുമ്പേ തന്നെ അവർക്കൊരു ബോധവൽക്കരണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ പലർക്കും വലിയൊരു ഉപയോഗമായിട്ട് മാറും. അത്തരത്തിൽ കോഴ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ സംതൃപ്തനാണ്, പ്രശ്നമൊന്നുമില്ല. ബട്ട് എന്റെ ഒരു ലക്ഷ്യം ഈ WPS ലെവലിലേക്ക് എല്ലാ കാഴ്ചയില്ലാത്ത ആൾക്കാരെയും എത്തിക്കുക
0: എന്നുള്ളതാണ്. സ്കൂളില് കോളേജൊക്കെ പഠിച്ചതൊക്കെ എവിടെയാണ്
1: പഠിച്ചത്? ആദ്യം വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന അന്തവിദ്യാലയത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിനടുത്ത് തന്നെയുള്ള RRV രാജാ രവിവർമ്മ ഹൈസ്കൂൾ, അവിടെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ പ്രീ ഡിഗ്രി ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ്, ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു NSS കോളേജ് നിലമ്പേൽ. അത് കഴിഞ്ഞിട്ട് കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഹിസ്റ്ററിയിലാണ് MA കഴിഞ്ഞത്.
0: അതിനുശേഷമാണ് എറണാകുളത്ത് പഠിക്കുക.
1: ഇല്ല, അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഓഡിയോ കാസറ്റ് രംഗത്തുള്ള
0: സ്ഥാപനം ആരംഭിച്ചത് അല്ലേ. പാട്ട് ഒരുപാട് കേൾക്കാറുണ്ടോ?
1: ആ, പാട്ട് ഒരുപാട് കേൾക്കാറുണ്ട്. ഓഡിയോ കാസറ്റ് കട സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞാൻ ഒരു ബിസിനസ് എന്ന ലെവലിലല്ല
0: പാട്ട് കേൾക്കാനുള്ള
1: താല്പര്യം.
0: പാട്ട് പാടുവോ?
1: ഇല്ല, പാടില്ല. സംഗീതം അറിയാം, പക്ഷെ പാടില്ല. ഈ പ്രധാനമായിട്ട് എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറ്റില്ല. അത് ശരിക്കും എന്നെ മ്യൂസിക്കിലേക്കും എന്റെ ഏതെങ്കിലുമുള്ള അറിവുകളിലേക്കും അടുപ്പിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയിലെ പണ്ടത്തെ നാടകങ്ങളും അതുപോലെ എല്ലാ പരിപാടികളും, പണ്ട് സ്കൂളിൽ പോയാലും ബാക്കിയുള്ള ഒഴിവ് സമയങ്ങളും മുഴുവൻ എന്റെ ഗുരുവും വഴികാട്ടിയും റേഡിയോ തന്നെയായിരുന്നു. എന്റെ അറിവുകളിലൊരു എന്താ പറയുക, ഒരു 90% നൽകിയത് ആകാശവാണിയാണ്.
0: അപ്പൊ ഇനിയും വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓഡിയോ പ്രൊഡക്ഷൻ ഒക്കെ ഇപ്പൊ പറഞ്ഞ പോലെ നല്ല അഡ്വാൻസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ, ഡ്രാമ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു വെരി മച്ച് മാം.
0: കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ പി എസുമായി സെവിജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം ചങ്ങാതിപ്പൂച്ച.

ഷേക്സ്പിയർ എം എ മലയാളം. ഈ ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും ഷീലാമണിയും പാടിയ ഗാനം ഇനി കേൾക്കാം. അനിൽ പനച്ചൂരാന്റെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

ആകാശവാണി. ഇപ്പോൾ സിനിമോൾ എസ് ആർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ജി കെ ഹരീഷ് മണി. ആദ്യം കലയുടെ കേദാരമേ എന്ന് തുടങ്ങുന്ന ഗാനം, രചന രാജു വി എസ്.

സിനിമോൾ എസ് ആർ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. രചന രാജു വി എസ്, എഴുമാവിൽ രവീന്ദ്രനാഥ് എന്നിവർ. സംഗീതം ജി കെ ഹരീഷ് മണി.

കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

പണമിടപാടുകൾ ഇനിയൊരു പ്രശ്നമല്ല. യു പി ഐ സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എവിടെയും പണമടയ്ക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നു. ഒരു രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഒറ്റ ടച്ചിൽ ഇടപാടുകൾ നടത്താം. ബാങ്കിംഗ് സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തുന്ന ഡിജിറ്റൽ ഇന്ത്യ വഴി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഭാഗമാകുക. ക്യാഷ്ലെസ് ഇടപാടുകൾ സുരക്ഷിതമാക്കാം.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്ത തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ 4 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപ പ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.
1: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും കൃഷിമന്ത്രി TC സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: താലൂക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. ജൂൺ 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക

0: തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന രണ്ടാംഘട്ടം. ജൂലൈ 30-നുള്ളിൽ വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും ആറളം മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേനയുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു.
1: ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല, എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്നപരിഹാരത്തിനായി ജൂലൈ 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്നൻ നസറുദ്ദീന്റെയും ഉമാ തോമസ് എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ റബ്ബർ ബോർഡ് അംഗങ്ങളായി നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിൽ ലോക്സഭാംഗവും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിൽ രാജ്യസഭാംഗവുമാണ്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടമേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപയിലെത്തി. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന നാളെ നടക്കും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട് പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
1: പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഗതാഗത മന്ത്രി CP ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്ത് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 US അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ US പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കിക്ക് ഓഫ് മുതൽ ആക്രമിച്ച് കളിച്ച ബെൽജിയം മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ തന്നെ US പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കി. ചാൾസ് ഡി കെറ്റലറയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാഗൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു വലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിലെ എതിരാളികൾ.
1: ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. August 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 പോയിന്റ് ഉയർന്ന് 78,585 നിഫ്റ്റി 84 പോയിന്റ് നേട്ടത്തിൽ 24,518 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 രൂപ താഴ്ന്ന് 1,06,650 രൂപയും 13,315 രൂപയുമാണ്. ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: കൌമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജനി പി സംസാരിക്കുന്നു.
5: ഗർഭപാത്രത്തിന്റെ ഉൾപ്പാളിയായ എൻഡോമെട്രിയം അടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തുപോകുന്ന പ്രക്രിയയാണ് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ. മെൻസസ്, പിരീഡ്സ് എന്നൊക്കെയുള്ള പേരുകളും ഇതിനുണ്ട്. തികച്ചും സ്വാഭാവികമായൊരു ശാരീരിക പ്രവർത്തനമാണിത്. ഓരോ 28 ദിവസം കൂടുമ്പോഴും ആർത്തവം ഉണ്ടാകുന്നു. സാധാരണ 3 മുതൽ 7 ദിവസങ്ങൾ നീണ്ടുനിൽക്കും. ആർത്തവം ഉണ്ടായി എന്നത് ഒരു പെൺകുട്ടിയുടെ പ്രത്യുത്പാദന ആരോഗ്യ സൂചന കൂടിയാണ്. കൌമാരക്കാരിൽ ആർത്തവ ശുചിത്വമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം. ആർത്തവ ദിനങ്ങളിൽ ഗർഭാശയഗളം തുറന്നിരിക്കുന്നതിനാൽ അണുബാധ ഗർഭാശയത്തിലേക്ക് ബാധിക്കാൻ സാഹചര്യമൊരുക്കാം. ഈ സമയത്ത് യോനിയിലെ അസിഡിക് pH മാറി ആൽക്കലൈൻ pH ആകുന്നതുകൊണ്ട് തന്നെ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറയുകയും അണുബാധയ്ക്ക് സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷന്റെ പ്രധാന കാരണം പിരീഡ് സമയത്തെ ശുചിത്വക്കുറവാണ്. ഈ സമയം യോനി ശുചിത്വം, കൃത്യസമയത്ത് പാഡ് മാറ്റുക, ശാരീരിക ശുചിത്വം ഇവ പാലിക്കേണ്ടതാണ്. പിരീഡ്സ് ഡേറ്റ് അടുക്കുമ്പോൾ തന്നെ യോനി ഭാഗത്തെ രോമങ്ങൾ ട്രിമ്മർ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് നീളം കുറയ്ക്കാവുന്നതാണ്. രോമങ്ങൾ ഷേവ് ചെയ്യുക, ഹെയർ റിമൂവൽ ക്രീം ഉപയോഗം എന്നിവ ഒഴിവാക്കുന്നതാകും നല്ലത്. വീര്യം കൂടിയ സോപ്പുകൾ, ലോഷനുകൾ, പെർഫ്യൂമുകൾ ഇവയൊന്നും യോനി ശുചിത്വത്തിനായി ഉപയോഗിക്കാതിരിക്കുക. നനഞ്ഞ അടിവസ്ത്രങ്ങൾ, യോനിഭാഗം നനഞ്ഞിരിക്കുന്നത് ഇവ ഒഴിവാക്കേണ്ടതാണ്. ഈ നനവ് ഫംഗൽ അണുബാധയും അമിതമായ യോനീസ്രാവവും ചൊറിച്ചിലും ഉണ്ടാക്കാം. ബാത്റൂമിൽ പോയതിനു ശേഷം ശുദ്ധമായ ജലത്തിൽ യോനിഭാഗം കഴുകി വൃത്തിയുള്ളൊരു ടവൽ ഉപയോഗിച്ച് ഈർപ്പം തുടയ്ക്കാവുന്നതാണ്. ആർത്തവുമായി ബന്ധപ്പെട്ട് ആരോഗ്യകരമായ അറിവുകൾ സ്കൂളിൽ നിന്നും തന്നെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ടതാണ്. ശരാശരി 12 വയസ്സ് പ്രായമാണ് ആർത്തവ ആരംഭമെങ്കിലും 10നും 16നും വയസ്സിനിടയിൽ ആരംഭിക്കുന്നത് സാധാരണമാണ്. ആദ്യ ആർത്തവം വരുന്നതിനു മുമ്പ് വെള്ളനിറത്തിലുള്ള യോനീസ്രവം, സ്തനവളർച്ച, അടിവയറ്റിൽ വേദന, മുഖക്കുരു എന്നിവ ഉണ്ടാകാം. പെൺകുട്ടികളിൽ സാധാരണഗതിയിൽ പ്യൂബർട്ടി സംബന്ധിച്ച മാറ്റങ്ങൾ 8 മുതൽ 16 വയസ്സിനിടയിലാണ് സംഭവിക്കുന്നത്. ഉയരവും ശരീരഭാരവും കൂടുക, സ്തനവളർച്ച ആരംഭിക്കുക, ഗുഹ്യഭാഗങ്ങളിൽ രോമവളർച്ച എന്നിവ സംഭവിച്ചതിനു ശേഷമാണ് ആദ്യ ആർത്തവം സംഭവിക്കുന്നത്. ഗർഭപാത്രം പ്രത്യുത്പാദനത്തിന് സജ്ജമായി എന്നാണിത് സൂചിപ്പിക്കുന്നത്. ശാരീരിക മാറ്റങ്ങൾ സംഭവിച്ച് സാധാരണയായി 2-3 വർഷത്തിനുള്ളിൽ ആദ്യ ആർത്തവം വരും. എന്നാൽ മാറ്റങ്ങൾ വന്നതിനു ശേഷം 15 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് ആർത്തവം വന്നില്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ 13 വയസ്സായിട്ടും ശാരീരിക മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ആർത്തവ ശുചിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാനിറ്ററി പാഡ് 3 മുതൽ 4 മണിക്കൂർ ഇടവേളകളിൽ മാറ്റുക എന്നത്. അണുബാധ, ചൊറിച്ചിൽ, ദുർഗന്ധം എന്നിവ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അമിതമായ രക്തസ്രാവം ഉള്ളപ്പോൾ പാഡ് നനഞ്ഞു എന്ന് തോന്നിയാൽ മാറ്റാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റ ഉടനെയും പാഡുകൾ മാറ്റുക. ആർത്തവ സമയത്ത് സാനിറ്ററി പാഡാണോ മെൻസ്ട്രൽ കപ്പാണോ നല്ലത് എന്നതൊരു പ്രധാന ചോദ്യമാണ്. പരിസ്ഥിതി സൌഹൃദം, ദീർഘകാല ഉപയോഗം, സാമ്പത്തിക ലാഭം എന്നിവ കാരണം സാനിറ്ററി പാഡുകളേക്കാൾ മെൻസ്ട്രൽ കപ്പുകൾ മികച്ചതായി കണക്കാക്കപ്പെടുന്നെങ്കിലും വ്യക്തിപരമായ സൌകര്യവും ആരോഗ്യ മുൻഗണനകളും കണക്കിലെടുത്ത് ഉപയോഗിക്കുന്നയാൾക്ക് അനുയോജ്യമായത് തെരഞ്ഞെടുക്കാം. ആർത്തവത്തെപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളുമല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ടത്. പെൺകുട്ടികളെപ്പോലെ തന്നെ ആൺകുട്ടികളും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, ആർത്തവം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ എന്നിവയെപ്പറ്റി അറിഞ്ഞിരിക്കണം. ആർത്തവകാലത്തെ ശാരീരിക ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണം പെൺകുട്ടികൾക്ക് നൽകുക. കൃത്യമായ ഇടവേളകളിൽ പാഡ് മാറ്റുവാൻ മടി തോന്നേണ്ട കാര്യം ഇല്ല എന്നും ഇൻഫെക്ഷൻ തടയാൻ ഇത് അത്യാവശ്യമാണെന്നും ബോധ്യപ്പെടുത്തുക. സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കുന്ന വിലക്കുകളും മിത്തുകളും ഇപ്പോഴും ആർത്തവത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. പല സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഇത്തരം വിലക്കുകൾ സ്ത്രീകളുടെ വൈകാരിക അവസ്ഥയെയും മാനസികാവസ്ഥയെയും ജീവിതശൈലിയെയും ഏറ്റവും പ്രധാനമായി ആരോഗ്യത്തെയും ബാധിക്കും.

നമ്മുടെ കേരളത്തിൽ ഈ സ്ഥിതിക്ക് മാറ്റം വന്നുവെങ്കിലും ഇതൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. പണ്ടുകാലത്ത് ആർത്തവ സമയത്ത് സ്ത്രീകളെ മാറ്റി ഒരു മുറിയിൽ കഴിയുവാൻ പറഞ്ഞിരുന്നത് ആ ദിവസങ്ങളിൽ അവർക്ക് പൂർണ്ണ വിശ്രമം നൽകുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ പിന്നീടിത് ആർത്തവത്തിന് അശുദ്ധിയുടെയും വിലക്കുകളുടെയും ഭാവം കൈവരുന്നതിലേക്ക് നയിച്ചു. ആർത്തവം വളർച്ചയുടെ സ്വാഭാവിക ഘട്ടമാണെന്നും ആത്മവിശ്വാസത്തോടെ ആർത്തവത്തെ സമീപിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. ആർത്തവകാലത്തിന്റെ തുടക്കത്തിൽ ക്രമക്കേടുകൾ സാധാരണമാണെങ്കിലും രണ്ടു വർഷത്തിനുള്ളിൽ റെഗുലർ ആകുന്നില്ലെങ്കിലോ കൂടുതൽ കാലം നീണ്ടു നിൽക്കുമ്പോഴോ ഇടയിൽ എപ്പോഴെങ്കിലുമാണ് വരുന്നതെങ്കിലോ ചികിത്സ ആവശ്യമായി വരുന്നു. ആർത്തവ ക്രമക്കേടുകളിൽ കാരണം കണ്ടെത്തുകയെന്നത് ചികിത്സയ്ക്ക് പ്രധാനമാണ്. ഔഷധത്തിനോടൊപ്പമോ അതിനേക്കാളേറെയോ പ്രാധാന്യം ആരോഗ്യകരമായ ഡയറ്റ്, വ്യായാമം എന്നിവയ്ക്കുണ്ട്. സ്ട്രെസ് കുറയ്ക്കുവാൻ യോഗ, മെഡിറ്റേഷൻ ഇവ ഏറെ സഹായിക്കും. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക, ഭാരം കൂടുന്നതും വല്ലാതെ കുറയുന്നതുമെല്ലാം ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. ആർത്തവ ദിനങ്ങളിൽ വയറുവേദന, നടുവേദന, ദഹന പ്രശ്നങ്ങൾ ഇവയൊക്കെ സാധാരണമായി കാണാറുണ്ടെങ്കിലും ദൈനംദിന ജീവിതചര്യകളെ ബാധിക്കുന്ന രീതിയിൽ ഇവ വരുമ്പോഴാണ് ചികിത്സ ആവശ്യമായി വരുന്നത്. ആർത്തവ ബുദ്ധിമുട്ടുകൾ കുറയുവാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന ചിട്ടകൾ പാലിക്കാവുന്നതാണ്. ആർത്തവം പ്രതീക്ഷിക്കുന്ന ദിവസത്തിന് ഒരാഴ്ച മുൻപ് തന്നെ എണ്ണയിൽ പൊരിച്ചതും അമിതമായി കൊഴുപ്പടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ആർത്തവവേദന കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആർത്തവ ദിനങ്ങളിൽ ചെറുചൂടോടെ എളുപ്പത്തിൽ ദഹിക്കുന്നതും പോഷകസമൃദ്ധവുമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകാം. എരിവും പുളിയും കൂടിയ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്നിവ ഒഴിവാക്കുക. കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കി ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുക. റാഗി, പാലിൽ വേവിച്ചതും ആവിയിൽ പാകം ചെയ്തതുമായ ആഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് നൽകാം. രാത്രി ഭക്ഷണം മിതവും വേഗത്തിൽ ദഹിക്കുന്നവയും ആക്കാം. ഈ രീതിയിലൂടെ പിരീഡ് സമയത്തെ ഗ്യാസ് ട്രബിൾ, കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസമേകാം. ധാരാളം വെള്ളം കുടിക്കുകയും ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ആവശ്യത്തിന് ഉറക്കവും ഉറപ്പാക്കുക. ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളായ മുരിങ്ങയില, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ശർക്കര, നിലക്കടല, ചിക്കൻ, മത്സ്യം, മാതള നാരങ്ങ, ധാന്യങ്ങൾ, എള്ള് ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആദ്യത്തെ ആർത്തവം അഥവാ മെനാർക്കി എന്നത് പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ സമയത്ത് ആർത്തവ വേദനയും മറ്റ് അസ്വസ്ഥതകളും കുറയ്ക്കുവാൻ ആയുർവേദ ഔഷധങ്ങൾ സഹായകരമാണ്. എന്നാൽ ആദ്യ ആർത്തവം വന്നാൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി അരിഷ്ടവും ലേഹ്യവും യാതൊരു വൈദ്യനിർദ്ദേശവും ഇല്ലാതെ വാങ്ങിക്കഴിക്കുന്ന രീതി കാണാറുണ്ട്. ഇത് തികച്ചും തെറ്റായൊരു കാര്യമാണ്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഇവയൊന്നും നൽകേണ്ടതില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആയുർവേദ ഡോക്ടറിനെ സമീപിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക. ജീവിത സാഹചര്യങ്ങളും ചര്യകളും ആഹാര രീതികളും മാറുന്ന ഈ കാലഘട്ടത്തിൽ കൌമാരക്കാരിൽ ഏറെ ആർത്തവ ക്രമക്കേടുകളും കണ്ടുവരുന്നു. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പെൺകുട്ടികളിലെ ആർത്തവ പ്രായം കുറഞ്ഞു വരുന്നുണ്ട്. ആർത്തവ ചക്രം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഉൾപ്പെടുന്ന ഹൈപ്പോതലാമസ്

0: സിൻഡ്രം PMOS എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ രോഗം ടീനേജ് പെൺകുട്ടികൾ മുതൽ തന്നെ വ്യാപകമായി കണ്ടുവരുന്നു. അഡ്രിനൽ ഗ്രന്ഥി, തൈറോയിഡ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഓവറികൾ എന്നീ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെയും അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നതിനാലാണ് പോളിഎൻഡോക്രൈൻ ഡിസോർഡർ എന്ന് ഇതിനെ പറയപ്പെടുന്നത്. ക്രമം തെറ്റിയ ആർത്തവം, വേദനയേറെയുള്ള ആർത്തവം, മുഖരോമങ്ങൾ, ശരീരഭാരം അമിതമായി വർദ്ധിക്കുക, വന്ധ്യത എന്നിവയെല്ലാം തന്നെ ഇത്തരക്കാരിൽ കണ്ടുവരുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ജീവിതശൈലി, ജനിതക കാരണങ്ങൾ എന്നിവയാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇത് കാരണം അണ്ഡാശയത്തിൽ ചെറിയ സിസ്റ്റുകൾ ഉണ്ടാകുകയും സാധാരണയായി നടക്കേണ്ട അണ്ടോത്പാദനം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൃത്യമായ ചികിത്സയും വഴി ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു സ്ത്രീയെ പുരുഷനിൽ നിന്നും വ്യത്യസ്തയാക്കുന്ന പ്രധാന ഘടകം അവളുടെ മാതൃത്വമാണ്. ഓരോ മനുഷ്യജീവനും കാരണമായത് ആർത്തവം എന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും അഭിമാനത്തോടെ കാണേണ്ട ഒന്നാണ് ആർത്തവം. അത് അശുദ്ധമോ മലിനമോ അല്ല. സ്ത്രീകളിൽ പ്രത്യുത്പാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ആർത്തവം എന്ന് ഓർക്കുക. എല്ലാ സ്ത്രീകളും ശുചിത്വ ആർത്തവം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകി ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുക.
1: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജനി പി.
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
3: ഹമാരെ ദേശോ കെ ബീച്ച് ബഡ്താ വിശ്വാസ് ഹമാരി രക്ഷ സുരക്ഷ ഓർ മെരിടൈം സഹയോഗ് കോ മജ്ബൂത് കർ റഹാ ഹൈ. ആജ് ഹംനെ ഡിഫൻസ് എക്സ്ചേഞ്ച്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർ ഇൻഡസ്ട്രിയൽ സഹയോഗ് ബഢാനെ പർ സഹമതി ബനായി. അബ് ഹം ദോനോ ദേശോ കെ കോസ്റ്റ് ഗാർഡ്സ് ഹിന്ദ് മഹാസാഗർ മേ മാരിടൈം സേഫ്റ്റി ഓർ സെക്യൂരിറ്റി കെ ലിയെ മിൽക്കർ കാം കരേംഗേ.
1: നിർമ്മിത ബുദ്ധി, ടെലികമ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ

0: പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. എൻഡിആർഎഫിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ എ പി അനിൽകുമാറിനോടും ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള എൻഡിആർഎഫ് യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. രണ്ടു ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ രണ്ടു ദിവസത്തെ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവ്വകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
2: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവ്വകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന ആറാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 ഗോളുകൾക്ക് തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയെ തുടങ്ങി 6 ലോകകപ്പുകളിൽ പറങ്കിപ്പടയുടെ നട്ടല്ല എന്ന 7 നമ്പർ ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കിവച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെൻഡ്

0: ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യസാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നുപിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 മരണം, നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 പേരാണ് മരിച്ചത്. ഗുവാഹത്തിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 പേർ കൊല്ലപ്പെടുകയും 48,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി. ഇപ്പോൾ സമയം 1:00. മഞ്ഞണിപ്പൂനിലാവ്.

മുഖങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം, എസ് ജാനകി പാടിയത്. ചിത്രം തറവാട്ടമ്മ.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ. സംഗീതം എ ടി ഉമ്മർ. ചിത്രം ഇതാ ഒരു ധിക്കാരി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

ചേച്ചി തിരുമല വരികളെഴുതി കെ ജെ ജോയ് ഈണം പകർന്ന് പി സുശീലയും പട്ടം സദനും ആലപിച്ച ഗാനം ചിത്രം പപ്പു

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സ്വപ്നം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ ONV, സംഗീതം സലിൽ ചൌധരി.

കയംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. യേശുദാസും എസ് ജാനകിയും പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, ബി എ ചിദംബരനാഥിന്റെ സംഗീതം.

0: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: യേശുദാസും എസ് ജാനകിയും പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം പുകഴേന്തി, ചിത്രം ഭാഗ്യമുദ്ര.

ഭാസ്കരൻ വരികളെഴുതി, ബി എ ചിദംബരനാഥ് ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം. ചിത്രം പകൽ കിനാവ്.

ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദന

ദിനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321, 9496592321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പൂനിലാവിൽ ഇനി നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രാമവർമ്മ വരികളെഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയിരിക്കുന്നു. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം യൗവനം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: എസ് ജാനകി പാടിയ ഒരു ഗാനം. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ചിത്രം പ്രസാദം.

പച്ചനോട്ടുകൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പൂനിലാവിൽ ഇനി അയിരൂർ സദാശിവൻ പാടിയ ഒരു ഗാനം, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ചിത്രം മരം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം അഞ്ചാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: മേഘ മാഡം കാണണമെന്ന് പറഞ്ഞിരുന്നു.
1: ഏ അതെ, അന്ന എന്തെങ്കിലും വർക്കില്ലല്ലോ.
0: അല്ല, ചന്ദ്ര സാറ് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന റഷസൊക്കെ സോർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു, അപ്പോഴാ മാഡം കാണാൻ പറഞ്ഞു അറിയിച്ചത്.
1: ഓ, ചന്ദ്ര ട്രാവലിലാണ്, നാളെ കഴിഞ്ഞേ എത്തുള്ളൂ. സോർട്ടിങ് നാളെ തീർത്താ മതിയാകും. അന്ന ഈ സ്ഥാപനത്തിൽ എത്തിയിട്ട് എത്ര നാളായി?
0: 3 ആഴ്ചയായി മാഡം. എന്താ ചോദിച്ചേ?
1: ഏയ്, അന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യുന്നുണ്ടെന്ന എല്ലാവരുടെ അഭിപ്രായം. സാധാരണ ഇന്ത്യയായി വരുന്ന കുട്ടികൾക്ക് പേപ്പർ വർക്കൊക്കെ നൽകാറുള്ളൂ.
0: ഞാൻ 2 ഷൂട്ടിങ്ങിന് അസിസ്റ്റ് ചെയ്തു മാഡം.
1: അന്ന മിടുക്കിയായതുകൊണ്ടാണ് അതെല്ലാം സാധിച്ചത്. അന്നെ വിളിപ്പിച്ചതും ഒരു പ്രധാന കാര്യം പറയാനാണ്.
0: എന്താ മാഡം?
1: ഫസ്റ്റ് അബുദാബി ബാങ്കിനെ കുറിച്ച് തന്നെ കേട്ടിട്ടില്ലേ? അവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നമ്മുടെ കമ്പനി ചെയ്യാൻ കരാറായിട്ടുണ്ട്. ആ വർക്ക് അന്നെ ഏൽപ്പിക്കാമെന്നാണ് തീരുമാനം.
0: അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ?
1: ഒറ്റയ്ക്കല്ല, ആവശ്യമുള്ള ക്രൂവിനെ അന്നയ്ക്ക് പിക്ക് ചെയ്യാം. ഒരു പ്രശ്നമുള്ളത് വർക്ക് അവരുടെ സ്ഥലത്ത്, അതായത് അബുദാബി ചെന്നു വേണം ചെയ്യാൻ. 6 മാസമാണ് വർക്കിന്റെ പീരീഡ്.
0: 6 മാസോ? അബുദാബിയിലേക്കോ മാഡം?
1: അന്നയുടെ സംശയം മനസ്സിലായി. 2 മാസത്തെ ഇന്റേൺഷിപ്പിനെടുത്തിട്ട് ഇപ്പൊ 6 മാസത്തേക്ക് വർക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്നല്ലേ? 6 മാസത്തേക്ക് കൂടി അന്നയുടെ ഇന്റേൺഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ഞാൻ ഇന്ന് തന്നെ ഇഷ്യൂ ചെയ്തേക്കാം. ആ പ്രശ്നം തീർന്നില്ലേ?
0: പക്ഷെ മാഡം, അബുദാബി എന്നൊക്കെ പറയുമ്പോ.
1: അബുദാബിയിലേക്ക് 2750 കിലോമീറ്റർ ദൂരം കാണും. ഓസ്ട്രേലിയ ആണെങ്കിൽ 7500 കിലോമീറ്റർ വരും. അപ്പോ അബുദാബി അല്ലേ അടുത്ത്?
0: ഓസ്ട്രേലിയ അല്ലല്ലോ, അബുദാബി എന്നല്ലേ മാഡം പറഞ്ഞത്?
1: അബുദാബിയിലേക്കാണ് കമ്പനിയുടെ ഓഫർ ഉള്ളത്. പക്ഷേ ഓസ്ട്രേലിയ വിസ കാത്തു നിൽക്കുന്ന അന്ന എങ്ങനെ 6 മാസത്തേക്ക് അബുദാബിയിൽ പോകും അല്ലേ?
0: വിസയോ? ഞാൻ
1: കിടന്നുരുളണ്ട. ബാംഗ്ലൂര് പോലെ ഒരു നഗരത്തിൽ ചെറിയ പെട്ടിക്കട നടത്തിക്കൊണ്ട് പോകാൻ പോലും എത്രമാത്രം ഗുസ്തി പിടിക്കണമെന്ന് അറിയോ അന്നയ്ക്ക്?
0: മാഡം തെറ്റിദ്ധരിക്കരുത്.
1: അപ്പോ ഇന്ദിരാനഗർ പോലുള്ള ഒരു ഏരിയയിൽ ഇതുപോലൊരു സ്ഥാപനം ഇത്രയും വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ തലയിൽ കള്ളിമണ്ണല്ല ഉണ്ടായിരിക്കുക എന്നെങ്കിലും ആദ്യം അന്നെ ഓർക്കണമായിരുന്നു.
0: സോറി മാഡം, യഥാർത്ഥത്തിൽ.
1: അതെ, യഥാർത്ഥത്തിൽ അന്ന കാണിച്ചത് 1 ഫ്രോഡാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനുമായി പുലബന്ധം പോലും ഇല്ലാത്ത അന്ന ഇന്റേൺഷിപ്പിന് അപേക്ഷിച്ച സമയത്ത് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജം. കേസായാൽ ആ നിമിഷം അകത്താണ്.
0: അയ്യോ മാഡം, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ ഞാനിതെല്ലാം.
1: അതും അറിഞ്ഞു. സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഇക്കാലത്ത് ഒരു ഫ്രോഡ് കാണിക്കാൻ ഇറങ്ങുമ്പോ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണ്ടേ? പഴയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സ് ഒക്കെ ആൾക്കാർ ഇറങ്ങി തപ്പോന്നെങ്കിലും ഓർക്കണ്ടേ അന്നാ?
0: സോറി.
1: ആട്ടെ, എന്തായിരുന്നു അന്നയുടെയും അന്നയുടെ ഫ്രണ്ടിന്റെ ഉദ്ദേശം?
0: ചന്ദ്രസാറിന്റെ ഫസ്റ്റ് മാരേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട്.
1: അന്നയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചായിരുന്നു, ഒപ്പം സുഹൃത്തിനോടുള്ള സ്നേഹവും.
0: ഐ എം എക്സ്ട്രീംലി സോറി മാഡം, ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം.
1: ഞാനോ? ഇപ്പൊ പോരുത്. അന്നയെ കൊണ്ട് ഇപ്പണി ചെയ്യിക്കാൻ ഇറങ്ങിയ ആളെ പറ്റി എനിക്കും ചിലത് അറിയാനുണ്ട്.
0: എന്താണ് മാഡം?
1: പറയാം. അന്നയുടെയും അന്നയുടെ ഗ്രേറ്റ് സുഹൃത്ത് ചിത്രയുടെയും കൂടെ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ റിപ്പീറ്റ് ആയി വരുന്ന ഒരു താടിക്കാരനെ കണ്ടല്ലോ, ആരാണ് അയാൾ?
0: അത്
1: താല്പര്യമില്ലെങ്കിൽ പറയണ്ട. പക്ഷേ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസ് മതി വിസ ബ്ലോക്ക് ആവാൻ.
0: വേണ്ട വേണ്ട, ഞാൻ പറയാം.
1: അപ്പൊ ബുദ്ധിയുണ്ട്.
0: അത് ഡേവിഡാണ്, ഡേവിഡ് ആരോഗ്യസ്വാമി.
1: കണ്ടാലും നല്ല ആരോഗ്യം. നമ്മുടെ KGF ഫിഷിന്റെ ഒരു കട്ടുണ്ട്. അയാളും ചിത്രയുമായിട്ടുള്ള ബന്ധം?
0: അത്
1: മടിക്കണ്ട, അന്നയ്ക്ക് എല്ലാം തുറന്നു പറയുക എന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ.
0: ഡേവിഡ് ചിത്രയുടെ എക്സ് ആണ്.
1: എക്സ് ലവർ?
0: ചിത്ര ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരുമിച്ചായിരുന്നു.
1: ഒരുമിച്ചെന്ന് പറയുമ്പോ
0: ലിവിംഗ് ടുഗദർ?

0: ലേഖ, നീ കുഴിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ.
1: ലേഖ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുത്തിരിക്കും, അറിയാലോ.
0: എന്നിട്ട് നിന്റെ അടിമ എവിടെ? അന്നാക്കാരുന്നീന
1: കുറച്ച് ജിംഗിൾസ് ബൊപ്പണ്ണയുടെ സൗണ്ട് സ്റ്റുഡിയോയിലുണ്ട്, അത് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു.
0: ഇക്കണക്കിന് പോയാ കമ്പനിക്ക് കിട്ടാനുള്ള പഴയ ക്ലയന്റ് ബാലൻസ് ഒക്കെ നീ ഇവിടെ അയച്ച് വാങ്ങിച്ചെടുക്കുമല്ലോ.
1: പറഞ്ഞ ഇപ്പൊ അവക്ക് പോയേ പറ്റൂ. പക്ഷേ എനിക്കിപ്പോ അറിയേണ്ടത് ഇവളുടെ കൂട്ടുകാരി ചിത്ര എന്തിനാണ് ലിവിംഗ് ടുഗദർ നിർത്തി ബാംഗ്ലൂർ വിട്ട് നാട്ടിലേക്ക് പോയതെന്ന.
0: നീ തിരക്കില്ലേ?
1: എല്ലാം ഒറ്റയടിക്ക് പറയിപ്പിച്ചില്ല, ചരടില്ലാതെ കെട്ടിയിട്ടിരിക്കല്ലേ. പതിയെ ഓരോരോ വിവരവും ഞാൻ അങ്ങ് ചോർത്തിയെടുക്കും.
0: ചോർത്തലൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിക്കണം. എന്റെ രഹസ്യം അറിയാൻ എന്റെ കമ്പനി തന്നെ ആളെ അയച്ച വ്യക്തിയുടെ ബുദ്ധിയെയും കുറച്ച് കാണണ്ട കേട്ടോ.
1: ഒരിക്കലുമില്ല. എന്റെ മുന്നിലിപ്പോൾ ഡേവിഡ് ആരോഗ്യസ്വാമിയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണുള്ളത്.

0: ലേറ്റായല്ലോ. വന്നു വന്ന് നീ അവിടുത്തെ ഇന്റേണാണോ അതോ റെഗുലർ സ്റ്റാഫോ?
1: എനിക്കും ഇപ്പൊ അതാ സംശയം. എല്ലാത്തിനും എന്നെ തന്നെയാ വിളിക്കുന്നതും പണി ചെയ്യിക്കുന്നതും.
0: ഇനിയിപ്പോ ബെന്നിച്ചം വരുമ്പോ പുതിയ കമ്പനിയിലെ പണി തീർന്നിട്ടില്ല, ഞാൻ ഓസ്ട്രേലിയക്ക് പിന്നെ വന്നോളാം എന്ന് പറയേണ്ടി വരുമോ?
1: ആവോ, എനിക്കറിയില്ല. എന്തായാലും പ്രൊഡക്ഷൻ കമ്പനിയിലെ പണി നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമൊന്നുമല്ല.
0: അപ്പൊ നീ അവിടെ സ്ഥിരമായി നിൽക്കാനാണോ പരിപാടി? വല്ല വിവരവും കിട്ടിയോ?
1: ഇതുവരേക്കും ഒന്നും കിട്ടിയിട്ടില്ല.
0: അപ്പോ പണി പാളുവോ?
1: പാളാതെ നോക്കണം. അവിടുത്തെ മിക്ക സ്റ്റാഫും പുതിയ ആൾക്കാരാ. 7 വർഷത്തിലധികമായി നിൽക്കുന്നവർക്ക് മാത്രമല്ലേ പഴയ കഥകളൊക്കെ അറിയാൻ സാധിക്കൂ.
0: അയ്യോ, അങ്ങനെ ആരുമില്ലേ?
1: ഓണർ ചന്ദ്രുവിന്റെ ഒപ്പം കമ്പനി തുടങ്ങിയ കാലത്തുള്ളത് രണ്ടുപേരും മാത്രം. മാർക്കറ്റിംഗ് ഹെഡ് ഒരു ലേഖ മാഡം, പിന്നെ പഴയ കാര്യസ്ഥ മോഡിലുള്ള ഒരു കക്ഷിയുണ്ട്, കന്നഡക്കാരൻ ഭുജംഗയ്യൻ.
0: ഇപ്പറഞ്ഞ ലേഖ മാഡത്തിനെ വളയ്ക്കാൻ പറ്റില്ലേ?
1: വെരി ടഫ്. വളയ്ക്കാൻ പോയാ നമ്മളെ ഉടിക്കുന്ന ടൈപ്പ് അവര്.
0: അപ്പോ ഞാൻ ഇവിടെ വന്ന് സമയം കളയുന്നതൊക്കെ വെറുതെ ആകുമോ? എന്നാ
1: നീ നിരാശപ്പെടാതെ പയ്യെ തിന്ന പനിയും തിന്നാന്നല്ലേ. ഇത്തിരി കൂടെ നീ ക്ഷമിക്ക്.
0: ക്ഷമയൊന്നും എനിക്കില്ല. നീ എങ്ങനെയെങ്കിലും ആ ഭുജംഗയ്യനെ അടിച്ചിടാൻ നോക്ക്. ഐ ഹാവ് എ വീക്ക്നെസ്, അതെന്താണെന്ന് കണ്ടുപിടിക്കുക.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ ആറാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496593321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

Your attention please. Air India announces the arrival

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം, മന്നായപുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. 5:05 ആന്ത്രോദ്വീപിലെ അൻവർ ഇബ്രാഹിം പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടി. തുടർന്ന് ദ്വീപ് വിശേഷം. 5:30 മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും. ഈ വിഷയത്തെക്കുറിച്ച് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കവരത്തിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സരിത ടി എസ് പങ്കെടുക്കുന്ന ആരോഗ്യവിചാരം എന്ന പരിപാടിയും. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ഹലോ, ആകാശവാണി കവരത്ത് നിലയത്തിന് ഗ്രീൻ ഗുസ് എന്ന പരിപാടിയാണ്. ആരാണ് പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അൻവർ ഇബ്രാഹിം.
0: അൻവർ ഇബ്രാഹിം. അൻവർ ഇബ്രാഹിം ഇപ്പൊ ഏത് ക്ലാസ്സിലാ?
1: തേർഡ് സ്റ്റാൻഡേർഡ്.
0: തേർഡ് സ്റ്റാൻഡേർഡ്? ഏത് സ്കൂളിലാണ്? ഡയറ്റില്. അതായത് സൗത്ത് സ്കൂളിലാണ് അല്ലേ? അപ്പൊ അൻവർ ഇബ്രാഹിം നമ്മള് കവരത്തി ഗവൺമെന്റ് JBS സൗത്തിൽ, അതായത് ഡയറ്റിലാണ് പഠിക്കുന്നത്. മൂന്നാം ക്ലാസ്സിലെ അല്ലേ? അപ്പൊ ഒന്നും രണ്ടോ ഒക്കെ എവിടെ പഠിച്ച? ആ സ്കൂളിൽ തന്നെയാണോ?
1: അതെ.
0: ഓക്കെ. ഏത് ദ്വീപുകാരനാ? കവരത്തിക്കാരൻ തന്നെയാണോ? ആന്ധ്രോത്ത് ആണ്. ഓക്കെ. ഇവിടെ കവരത്തിയിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി?
1: 3 വർഷം.
0: 3 വർഷമായോ? എങ്ങനെ, ബാപ്പക്ക് ജോലിയായിട്ട് ഇവിടെ വന്നാണോ? ഉമ്മാക്ക് ജോലിയായിട്ട് വന്നാണ്. ഉമ്മ ഏത് ഡിപ്പാർട്ട്മെന്റിലാ വർക്ക് ചെയ്യുന്ന അറിയോ? അൻവറിന് ഉമ്മയുടെ പേരെന്തെന്നാ? ബിബി നസീമ. ബാപ്പയുടെ പേരോ?
1: അൻവർ സാദത്ത്.
0: ബാപ്പ വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാണ്?
1: IRB.
0: ഇവിടെ നാട്ടിലുണ്ടോ? കവരത്തിലുണ്ടോ?
1: അല്ല,
0: പുറത്താണോ? പിന്നെ അൻവർ മോനെ ശരിക്കും വീട്ടിൽ എന്തെന്നാ എല്ലാരും വിളിക്കുന്നത്?
1: അച്ചു.
0: അച്ചു? അതെ, എനിക്ക് കുറച്ചുകൂടി എളുപ്പം. അൻവർ എന്ന് വിളിക്കുമ്പോ നമ്മള് വലിയൊരാളെ വിളിക്കുന്ന ഒരു ഫീല്. അപ്പൊ അച്ചു എന്ന് വിളിക്കാല്ലേ. അച്ചു എന്ന് വിളിച്ചോട്ടെ. അച്ചുവിന് എന്താ സംസാരിക്കാൻ ഒരു മടി? മടിയുണ്ടോ അച്ചു? എന്താണ് സംസാരിക്കാൻ മടിയുണ്ടോന്ന്? ഇല്ലല്ലോ. അച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയൊന്ന് പറയോ. കളിക്കാൻ ഇഷ്ടമാണ്. ഏത് കളിയാ കൂടുതൽ ഇഷ്ടം? ഓ, അപ്പൊ വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ടായിരിക്കുമല്ലോ. ഏറ്റവും ഇഷ്ടമുള്ള ടീം ഏതാ?
1: പോർച്ചുഗൽ.
0: പോർച്ചുഗലിൽ ആരെയാ ഇഷ്ടം?
1: ക്രിസ്റ്റ്യാനോ റൊണാൾഡോ.
0: ഓക്കെ, റൊണാൾഡോനെയാണ് അപ്പൊ ഇഷ്ടം. റൊണാൾഡോ ഫാൻ ആണല്ലേ. അപ്പൊ ബാപ്പ ഏത് ടീമാ?
1: ബ്രസീലാണ്.
0: ഉമ്മയോ? ഉമ്മക്ക് ഇഷ്ടമാണോ ഫുട്ബോളൊക്കെ?
1: അതെ.
0: ഉമ്മ ഏത് ടീമാ?
1: അർജന്റീന.
0: ഓ, മൂന്നാളും മൂന്ന് ടീമിലെ. ഇതിൽ ആരാണ് ലോകകപ്പ് നേടാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാടാം. എന്തായാലും അച്ഛന്റെ ടീം തന്നെ വേൾഡ് കപ്പ് നേടട്ടെ. ഓക്കെ, നമുക്കിനി ചോദ്യത്തിലേക്ക് പോയാലോ. നമ്മൾ 10 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ 5 ചോദ്യങ്ങൾക്ക് അച്ഛമോൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഇവിടുന്ന് സമ്മാനം തരും കേട്ടോ. ഓക്കെ, നമുക്ക് സമ്മാനം വേണ്ടേ? അപ്പൊ നല്ല ഉഷാറായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുക, ആൻസറൊക്കെ പറയാട്ടോ. ഉമ്മാനോടൊന്നും ചോദിക്കരുത് കേട്ടോ. ഭയങ്കര എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അച്ഛന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഒന്നും ഉമ്മാനോടോ ആരോടും ചോദിക്കേണ്ട, സ്വന്തമായിട്ട് പറയാട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ട്? How many colors are there in a rainbow?
1: 7.
0: Very good. ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് അച്ഛന് പറയാൻ പറ്റുമോ? അത് ക്വസ്റ്റ്യൻ അല്ല, എന്തായാലും ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻസർ ശരിയാണ്. അത് ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് അച്ഛൻ പഠിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ്?
1: വയലറ്റ്.
0: ആ,
1: ഇൻഡിഗോ.
0: ആ, വെരി ഗുഡ്.
1: ബ്ലൂ, ഗ്രീൻ.
0: ആ,
1: യെല്ലോ, ഓറഞ്ച്.
0: ആ,
1: റെഡ്.
0: റെഡ്, വെരി ഗുഡ്. ഇത് പഠിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തോ? ഇല്ല, പെട്ടെന്ന് പഠിച്ചോ?
1: പെട്ടെന്ന്.
0: ആഹാ, അപ്പൊ മിടുക്കനാണ്. ഇതിന് പഠിക്കാനായിട്ട് നമ്മളൊരു ഷോർട്ടിൽ അത് പറയുമല്ലോ. അത്

0: ിട്ടുണ്ടോ ഈ കളേഴ്സ് പഠിക്കാനുള്ള ഒരു
1: ആ
0: എളുപ്പ വഴി?
1: ആ
0: ആ എന്തായിരുന്നു അത്?
1: വിജിയോ.
0: ആ വെരി ഗുഡ്, വിബ് ജിയോർ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അച്ഛൻ ഇത് ആരാ പഠിപ്പിച്ചു തന്നെ?
1: ഇംഗ്ലീഷ് ടീച്ചർ.
0: വെരി ഗുഡ്. പിന്നെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, അച്ഛൻ അല്ലാതെ സഹോദരങ്ങളുണ്ടോ? മൂത്ത ആളാണോ? ഏത് ക്ലാസ്സിലാണ് സിസ്റ്റർ പഠിക്കുന്നത്?
1: കഴിഞ്ഞു.
0: വലിയ സിസ്റ്റർ ആണോ? പ്ലസ് ടു കഴിഞ്ഞതാണോ? ഓക്കെ. ചേച്ചി അവിടെ അടുത്തുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്താത്തേക്ക് ഒരു അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, കരയിൽ ജീവിക്കുന്ന ഏറ്റവും ഉയരമുള്ള മൃഗം ഏതാണ്? ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. കരയിൽ ജീവിക്കുന്ന ഏറ്റവും ഉയരമുള്ള മൃഗമാണ് ജിറാഫ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ജിറാഫിന് ഏകദേശം 4.3 മീറ്റർ മുതൽ 5.8 മീറ്റർ വരെ ഉയരമുണ്ടാകും. ഈ ജിറാഫിന്റെ കാലിനും കഴുത്തിനും നല്ല നീളമല്ലേ അല്ലേ? നീളമുള്ള കാലുകളും കഴുത്തുമാണ് ഇവയ്ക്ക് ഇത്രയും ഉയരം നൽകുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, താജ്മഹൽ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്?
1: ആഗ്ര.
0: ആഗ്ര, ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇത് ആരെങ്കിലും പറഞ്ഞു തന്നോ?
1: ഇല്ല
0: ഇല്ല, പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലുള്ള ആഗ്ര നഗരത്തിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഈ താജ്മഹലിന്റെ അടുത്തുകൂടി ഒഴുകുന്ന ഒരു നദിയുണ്ട്, അത് നമ്മുടെ യമുന നദിയാണ്. ഇത് അതേപോലെ തന്നെ ഏതോ ഒരു മുഗൾ ചക്രവർത്തിയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ടുള്ള മുംതാസ് മഹലിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചത്. ആ ചക്രവർത്തിയുടെ പേര് പഠിച്ചിട്ടുണ്ടോ?
1: ഷാജഹാൻ.
0: വെരി ഗുഡ്. മോനിതൊക്കെ ജി കെ ഒക്കെ ആരാ പഠിപ്പിച്ചു തരാറ്?
1: ഉമ്മ.
0: ഉമ്മയാണ് പഠിപ്പിക്കാറല്ലേ. അപ്പൊ ഇത്താത്ത ഹെൽപ്പ് ചെയ്യാറില്ലേ പഠിക്കാനൊക്കെ?
1: വീട്ടിലുണ്ടാവുന്നില്ല.
0: ചേച്ചി വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? ആ അങ്ങനെയാണ്. ഇപ്പൊ നാട്ടിലുണ്ടോ? അപ്പൊ വെക്കേഷനിൽ വന്നതായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഉമ്മ പഠിപ്പിച്ചത് കൊണ്ട് ഇത്രയൊക്കെ അറിവൊക്കെ ഉണ്ടല്ലോ. നല്ല സ്മാർട്ട് ബോയ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യമാണ്, ചിലന്തിക്ക് എത്ര കാലുകളുണ്ട്? ഉത്തരം പറഞ്ഞോളൂ. നമ്മുടെ സ്പൈഡറിന് ഒന്നുകൂടി പറഞ്ഞേ. 8. ഉത്തരം ശരിയാണ്, ചിലന്തികൾക്ക് 8 കാലുകളാണുള്ളത്. ഇവ അരാക്നിഡുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ്. കാലുകൾ കൂടാതെ ഇരയെ പിടിക്കാനും മറ്റ് ഇന്ദ്രിയ ആവശ്യങ്ങൾക്കുമായി ചിലന്തികൾക്ക് വായയ്ക്ക് സമീപം 2 പെടി പാൽപ്പുകൾ കൂടിയുണ്ടാകും. ഓക്കെ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ശ്വസിക്കാൻ നാം ഉപയോഗിക്കുന്ന അവയവം ഏതാണ്?
1: ലങ്സ്.
0: ലങ്സ്, ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. മനുഷ്യർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അവയവം നമ്മുടെ ശ്വാസകോശമാണ്. മൂക്ക്, വായ, ശ്വാസനാളം എന്നിവയിലൂടെ എത്തുന്ന വായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത് ശ്വാസകോശങ്ങളിലാണ്. ഓക്കെ. അതെ അച്ചു, ഇപ്പൊ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള അറിയോ? 5. എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക്. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. നമ്മുടെ ഗ്രീൻ ക്വിസ് പരിപാടിയിൽ വിജയിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും സമ്മാനം ഉറപ്പിച്ചു. സമ്മാനം എന്താന്നുള്ളത് അറിയോ അച്ഛന്? ചിലപ്പോ നമ്മള് പ്ലാന്റ്സ് തരും, എന്തെങ്കിലും തൈകള് തരും, ഫ്രൂട്ട്സിന്റെ ഒക്കെ തൈകള് തരും, ഇല്ലെങ്കിൽ സീഡ്സ് തരും. ഇതിലൊക്കെ താല്പര്യമുള്ള ആളാണോ അച്ചു? താല്പര്യമില്ല. വീട്ടിൽ വേറെ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടോ? ഉമ്മക്ക് താല്പര്യമുണ്ട്. അപ്പൊ എന്തായാലും ഞാനിപ്പൊ തരുന്ന സമ്മാനം ഉമ്മക്ക് കൊടുക്കണ്ട, അച്ചു തന്നെ അത് നോക്കണം കേട്ടോ. സപ്പോർട്ട് തയ്യാണ് തരുന്നതെങ്കിൽ അച്ചു അത് വെച്ചു പിടിപ്പിക്കണം, അതിനെ പരിപാലിക്കണം, വെള്ളമൊഴിച്ചു കൊടുക്കണം, വളമിട്ട് കൊടുക്കണം, ആടോ പശുവോ എന്തെങ്കിലും വന്ന് അത് കടിക്കാതെ നോക്കണം, അതിനെ സംരക്ഷിക്കണം. തയ്യാറാണോ? എന്നിട്ട് അതിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവുമ്പോ എനിക്ക് കൊണ്ട് തന്നാ മതി. ഓക്കെ. ആ ഓക്കേന് അത്ര ഉഷാറ് പോരാ, അപ്പൊ നോക്കൂല എന്നാണോ? ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞേ, ആ സപ്പോർട്ടത്തെ വെച്ച് വളർത്തോ. ഓക്കെ ഓക്കെ. അടുത്ത ആറാമത്തെ ചോദ്യം, ഇനിയിപ്പോ ചോദ്യത്തിലേക്ക് പോണോ അല്ല നമുക്ക് നിർത്തണോ പരിപാടി? ഇപ്പൊ എന്തായാലും സമ്മാനം കിട്ടി, ഇനി ഒരു 5 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നിർത്താം. ചോദിക്കാം അല്ലേ. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ. ലോട്ടസ്. ഉത്തരം ശരിയാണ്. ഭാരതീയ സംസ്കാരത്തിലും പുരാണങ്ങളിലും വിശുദ്ധിയുടെയും പവിത്രതയുടെയും പ്രതീകമായി കണക്കാക്കുന്ന താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. അടുത്ത 7th question, ലക്ഷദ്വീപിലെ ഏറ്റവും നീളം കൂടിയ ദ്വീപ് ഏതാണ്?

0: ഏതാണ്?
1: എനിക്കറിയില്ല.
0: അറിയില്ല. കണ്ടോ കണ്ടോ, ഇത്രയും വരെ എല്ലാ ആൻസറും അറിയാൻ നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അത് പോയി. എന്താ ഉമ്മ ജി കെയിൽ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല?
1: കടമം.
0: കടമം ഉത്തരം തെറ്റ്. ഇതിപ്പോ വേറെ ആരോ ഹെൽപ്പ് ചെയ്താണ്. ഓക്കെ, എന്തായാലും ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്നുള്ളത് അറിയോ? ഇതിപ്പോ നമ്മൾ ചോദിച്ചിരിക്കുന്ന ലോങ്ങസ്റ്റ്, ഏറ്റവും വലുത് ഏതാ, ലാർജസ്റ്റ്? ആന്ത്രോത്ത്. കണ്ടോ, സ്വന്തം നാടറിയാം. നമ്മുടെ ലക്ഷദ്വീപിലെ ഏറ്റവും നീളം കൂടിയ ദ്വീപ് എന്ന് പറയുന്നത് മിനിക്കോയി ദ്വീപാണ് കേട്ടോ. രണ്ടാം സ്ഥാനത്താണ് കടമം വരുന്നത്. ഇതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് തരാം. ഏകദേശം 11 കിലോമീറ്റർ നീളമുള്ള മിനിക്കോയി ദ്വീപ് ലക്ഷദ്വീപ് സമൂഹത്തിലെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിസ്തീർണത്തിൽ ഏറ്റവും വലിയ ദ്വീപ് ഇപ്പൊ മോൻ പറഞ്ഞു ആന്ത്രോത്ത് ദ്വീപാണ്. എന്നാൽ നീളത്തിൽ ഏറ്റവും മുന്നിലുള്ളത് മിനിക്കോയി ദ്വീപാണ്. ഇനിയിപ്പോ എന്തായാലും ഇത് മറക്കോ. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഏറ്റവും നീളമുള്ള ദ്വീപ് ഏതാണ്? അടുത്ത എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്?
1: ന്യൂഡൽഹി.
0: ഉത്തരം ശരിയാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായി ഡൽഹിയെ പ്രഖ്യാപിച്ചത് 1911 ബ്രിട്ടീഷ് ചക്രവർത്തിയായിരുന്ന ജോർജ് അഞ്ചാമനാണ് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നതായി പ്രഖ്യാപിച്ചത്. എന്നാൽ 1931 ഫെബ്രുവരി 13 പുതിയ നഗരമായ ന്യൂഡൽഹി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. എന്തേലും മനസ്സിലായോ ഇതില്? മോന് ഇപ്പൊ 3ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത്ര മാത്രം പഠിച്ചു വെക്ക. നമ്മുടെ ഇപ്പൊ നിലവില് ഡൽഹിയാണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം. എന്നാൽ നേരത്തെ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു. കിട്ടിയോ? എന്നാൽ അവിടെ നിന്ന് പിന്നീട് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അടുത്ത 9ാമത്തെ ചോദ്യം, ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? സൺ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. നമുക്ക് എത്ര നക്ഷത്രങ്ങളുണ്ട്? അറിയില്ല. ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് കേട്ടോ. അതിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം നമ്മുടെ സൂര്യനാണ്. എന്നാൽ രണ്ടാമതായി സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറി ആണ്. അവസാനത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ഫാദർ ഓഫ് ദി നേഷൻ.
1: മഹാത്മാഗാന്ധി.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രപിതാവ് എന്ന ബഹുമാനത്തിന് അർഹനായത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 10 ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞു. എത്ര മാർക്ക് കിട്ടി?
1: 9.
0: അതെ, 9 മാർക്ക് കിട്ടി. കൺഗ്രാചുലേഷൻസ്, വളരെ നല്ല മാർക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം കൂടി നമ്മുടെ ഗ്രീൻ ക്വിസ് പരിപാടിയിൽ പങ്കെടുക്കണം കേട്ടോ. പിന്നെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഉമ്മാനോട് പ്രത്യേകം പറയണം, നമ്മൾ ജി കെ പഠിക്കുമ്പോൾ നമ്മള് ആദ്യം നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച് പഠിക്കുക, പിന്നെ നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ച് പഠിക്കുക, പിന്നെ ഇന്ത്യയെ കുറിച്ച് പഠിക്കുക. അങ്ങനെ അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ കൂടുതലും ലക്ഷദ്വീപ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ എല്ലാത്തിനും അച്ചു ആൻസർ പറയണം. ഓക്കെ, ഇപ്പൊ അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ 10ൽ 10 മാർക്കും കിട്ടിയേനി. എന്നാലും നല്ല മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ ആകാശവാണി കേരളത്തിൽ നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോ സന്തോഷായോ? ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നോ അച്ഛന്? എന്തിനായിരുന്നു ആ പേടി? എന്തിനാന്നറിയില്ല, പക്ഷെ പേടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും സമ്മാനം തരുമ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് സന്തോഷം. ബൈ
1: ബൈ.
2: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
3: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

ദ്വീപ് വിശേഷം. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നതുമൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നുപിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായും വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡ് എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടികൾ വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ദ്വീപ് വിശേഷം സമാപിക്കുന്നു.

ഇനി ഒരു ഹിന്ദി ചലച്ചിത്രഗാനം കേൾക്കാം. നസീബ് എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റാഫി ആലപിച്ചത്, ഗാനരചന അനന്ത് ബക്ഷി, സംഗീതം നൽകിയത് ലക്ഷ്മികാന്ത് പ്യാരിലാൽ.

0: കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.
1: ഇമ്മണി വല്ല ലോകം ഇത് നമ്മ

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വല്യ ലോകത്തിലേക്ക്.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ പീഡിയാട്രിക് നഴ്സിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന സരിത ടി എസ്. മഴക്കാല രോഗങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം. മഴക്കാലം നമുക്ക് ഒത്തിരി സന്തോഷം തരുമെങ്കിലും ഒപ്പം ഒരുപിടി രോഗങ്ങളും കൊണ്ടുവരാറുണ്ട് അല്ലേ? അമിതമായ ഈർപ്പവും വെള്ളക്കെട്ടുകളും അണുക്കൾക്കും കൊതുകുകൾക്കും വളരാനുള്ള അനുയോജ്യമായ സാഹചര്യം ഒരുക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം.
0: നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് മഴക്കാല രോഗങ്ങളെ കുറിച്ചാണല്ലോ. ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ മഴക്കാലത്ത് സാധാരണയായി കാണപ്പെടുന്നത് കൊതുക് പരത്തുന്ന രോഗങ്ങൾ അഥവാ വെക്ടർ ബോൺ ഡിസീസസ്, എലിപ്പനി, വാട്ടർ ബോൺ ഡിസീസസ് അഥവാ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അഥവാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇതൊക്കെയാണ്.
0: ആദ്യം പറഞ്ഞത് നമ്മൾ കൊതുക് പരത്തുന്ന രോഗങ്ങൾ. സാധാരണയായിട്ട് കൊതുകാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു വില്ലൻ അല്ലേ ഈ കാലാവസ്ഥയിൽ. ഈ കൊതുക് പരത്തുന്ന രോഗങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്.
1: ആ, തീർച്ചയായും. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ടത് ഡെങ്കിപ്പനി അഥവാ ഡെങ്കു ഫീവർ എന്നറിയപ്പെടും. ഈഡിസ് കൊതുകുകൾ പകൽ സമയത്ത് കടിക്കുന്നതിലൂടെയാണ് ഡെങ്കിപ്പനി പകരുന്നത്. ഇത് സാധാരണയായി കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇവ മുട്ടയിടുന്നത്. സാധാരണ ഡെങ്കിപ്പനിയിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാവുന്ന കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, കടുത്ത തലവേദന, സന്ധികളിലും പേശികളിലും അസഹനീയമായ വേദന എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലു പൊട്ടു

0: എന്ന രീതിയിലുള്ള വേദനയായിട്ട് ഫീൽ ചെയ്യും. ചർമ്മത്തിലെ ചുവന്ന തടിപ്പുകൾ അഥവാ റാഷസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇനി ഇവയൊക്കെ നമ്മൾ കണ്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ ഉള്ള രക്തസ്രാവം കടുത്ത ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. അടുത്തതായി മലേറിയ, അല്ലെങ്കിൽ മലേറിയയും പിന്നെ ചിക്കൻ ഗുനിയ. ഇവ അനോഫിലസ് കുരുവുകൾ പരത്തുന്നതാണ് മലേറിയ എന്ന രോഗം. കടുത്ത സന്ധിവേദന ഉണ്ടാക്കുന്ന ചിക്കൻ ഗുനിയയും മഴക്കാലത്ത് കൂടാറുണ്ട്. വിറയലോടുകൂടിയ പനിയാണ് മലേറിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണം.
1: ഇപ്പൊ നമ്മൾ ഡെങ്കിപ്പനിയെ കുറിച്ച് പറഞ്ഞല്ലേ, സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് ഹോസ്പിറ്റലിൽ പനിയായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. എന്താണ് അതിന് കാരണം?
0: ശ്വാസ സംബന്ധമായ രോഗങ്ങൾ ഈ മഴക്കാലത്ത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. തണുത്ത കാലാവസ്ഥയും അന്തരീക്ഷത്തിലെ ഈർപ്പവും വൈറസുകൾ വേഗത്തിൽ വളരാൻ കാരണമാകുന്നു. സാധാരണ ജലദോഷം, പനി, അതിനെ കോമൺ കോൾഡ്, പിന്നെ വൈറൽ ഫീവർ, ഇവ കാരണം തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, നേരിയ പനി, അതുപോലെ ഇൻഫ്ലുവൻസ H1N1, ഇത് കാരണം ശ്വാസതടസ്സം, കടുത്ത പനി, ചുമ, കടുത്ത ശരീരവേദന ഒക്കെ രോഗികളിൽ കാണാറുണ്ട്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും വേഗത്തിൽ ബാധിക്കാറുണ്ട്.
1: അതിൽ എലിപ്പനിയെ കുറിച്ച് പറഞ്ഞു അല്ലേ, എന്താണ് എലിപ്പനി എന്ന് പറഞ്ഞാല്?
0: എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ജാഗ്രത വേണ്ടി വരുന്ന ഒരു രോഗമാണിത്. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലമാണ് ഇതുണ്ടാവുന്നത്. എലി, പൂച്ച, പട്ടി തുടങ്ങിയ മൃഗങ്ങളുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയോ മണ്ണിലൂടെയോ ആണ് ഇത് പടരുന്നത്. ശരീരത്തിലെ ചെറിയ മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവയിലൂടെയോ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു. ഇതിന്റെ സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ കടുത്ത പനി, ശക്തമായ തലവേദന, കണ്ണുകളിലെ ചുവപ്പ്, കാൽക്കുഴകളിലെ അഥവാ കാഫ് മസിൽ എന്നാണ് അതിന് പറയുന്നത്, പേശികളുടെയും കടുത്ത വേദന അല്ലെങ്കിൽ ഛർദ്ദിൽ ഇതെല്ലാം കാണപ്പെടുന്നു. ഇതിനെ പ്രതിരോധിക്കാനായി നാം കെട്ടിക്കിടക്കുന്ന മലിനജനത്തിൽ ഇറങ്ങാതിരിക്കുക, അതാണ് ഏറ്റവും അത്യാവശ്യം. അതുപോലെ കർഷകരും ശുചീകരണ തൊഴിലാളികളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകളായ ഡോക്സിസൈക്ലിൻ കഴിക്കുക.
1: അതേപോലെ വെള്ളത്തിലൂടെ പകരുന്ന ഒരുപാട് രോഗങ്ങളുണ്ടല്ലേ ഈ മഴക്കാലത്ത്, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായും. ജലത്തിലൂടെ സാധാരണയായി കാണപ്പെടുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, സാൾമോണല ടൈഫി എന്ന ബാക്ടീരിയ മൂലമാണ് ഈ രോഗം കാണപ്പെടുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത പനി, വയറുവേദന, കടുത്ത ക്ഷീണം, വിശപ്പില്ലായ്മ, മലബന്ധം, മറ്റു ചിലരിൽ വയറിളക്കം ഒക്കെ കാണപ്പെടും. അടുത്ത് കാണപ്പെടുന്ന ജലജന്യ രോഗമാണ് മഞ്ഞപ്പിത്തം. അതിൽ പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് A and E. ഈ വൈറസുകൾ ബാധിച്ച വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയും ഇവ പകരുന്നു. സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ കണ്ണ്, മൂത്രം, മഹങ്ങൾ എന്നിവയിലെ മഞ്ഞ നിറം, കടുത്ത ക്ഷീണം, ഓർക്കാനം, ഛർദി, വിശപ്പില്ലായ്മ എന്നിവയാണ്. മറ്റു ചില ജലജന്യ രോഗങ്ങളാണ് വയറിളക്ക രോഗങ്ങളും. അടുത്തതായി വയറിളക്ക രോഗങ്ങൾ അതുകൂടാതെ ഷിജല്ല എന്നിവയാണ്. മലിനമായ വെള്ളം കുടിക്കുന്നത് വഴി കുടലിലുണ്ടാകുന്ന അണുബാധ. ഈ അടുത്ത കാലത്തായി കൂടുതൽ ഷിജല്ല ബാക്ടീരിയ കാരണം വയറിളക്ക രോഗങ്ങൾ നാം കണ്ടുവരാറുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ വിട്ടുമാറാത്ത വയറിളക്കം, വയറുവേദന, ഛർദി, പനി, ഷിജല്ല ബാധിച്ചാൽ മലത്തോടൊപ്പം രക്തവും കഫവും കാണപ്പെടാം.
1: നമ്മൾ കുറച്ച് മഴക്കാല രോഗങ്ങളെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചു അല്ലേ, ഈ മഴക്കാല രോഗങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം, ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായും. മഴക്കാല രോഗങ്ങളെ അകറ്റി നിർത്താൻ നാം കുറച്ച് ശീലങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമതായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കുക. അത് നാം പരിശീലിക്കുന്നത് വഴി കുട്ടികളെയും അതോടൊപ്പം ശീലമാക്കിയെടുക്കുക.
1: ഈ ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ കുറിച്ച് ഒന്ന്
0: വിശദീകരിക്കാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ചപ്പുചവറുകളും അതോടൊപ്പം ചെറിയ ചിരട്ടയോ പ്ലാസ്റ്റിക് പോലെയുള്ള കണ്ടെയ്നറുകളിൽ വെള്ളം കെട്ടിക്കിടക്കും. ഇതിൽ നിന്നാണ് ഈ കൊതുകുകൾ മുട്ടയിടുന്നതും കൊതുക് വെക്ടർ ബോൺ ഡിസീസസ് ഉണ്ടാവുന്നതും. അതിനായിട്ട് നമുക്ക് പരിസര ശുചിത്വം അത്യാവശ്യമാണ്. സോഴ്സ് റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഈ സാഹചര്യം

0: യും കൊതുക് മുട്ടയിടാനുള്ള ഒരു സാഹചര്യം നാം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം വീടും പരിസരവും നാം വൃത്തിയായി സൂക്ഷിക്കുക. അടുത്തത് വ്യക്തി ശുചിത്വവും കൈകഴുകലും. ആഹാരം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നല്ലതായി കഴുകുക. പുറത്തുനിന്നുള്ള തുറന്നു വെച്ച ഭക്ഷണങ്ങളും തണുത്ത പാനീയങ്ങളും ഒഴിവാക്കുക. അടുത്തത് മുറിവുകൾ ശ്രദ്ധിക്കുക. കാലിൽ മുറിവുകൾ ഉള്ളവർ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ ഇറങ്ങരുത്. ഇറങ്ങേണ്ടി വന്നാൽ കാലിൽ അതിനു വേണ്ട പ്രിക്വേഷൻസ് അഥവാ ബൂട്ട്സ് എന്തെങ്കിലും നമ്മൾ ധരിച്ചിരിക്കണം. വന്നതിനു ശേഷം സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക.
1: സാധാരണയായിട്ട് ആൾക്കാർ ഈ സ്വയം ചികിത്സ ചെയ്യും. അവർക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു മടി കാരണം സ്വയം ചികിത്സ ചെയ്യാറുണ്ട്.
0: തീർച്ചയായും
1: ഗുരുതരമായിട്ട് വരുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോവാ. അതിന് ഈ സ്വയം ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും നല്ലതാണോ?
0: ഇല്ല, ഇത് തീർച്ചയായും അപകടകാരിയാണ്. പനി വന്നാൽ സാധാരണ വൈറൽ പനിയാണെന്ന് കരുതി സ്വയം ഗുളികകൾ വാങ്ങി കഴിക്കരുത്. അത് ഡെങ്കിപ്പനിയാണോ എലിപ്പനിയാണോ അതോ മറ്റു പല പനിയും ആകാം. അതിനാൽ നാം ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് രക്തപരിശോധന ചെയ്ത് തുടർന്ന് നമ്മൾ ചികിത്സ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: നമ്മളിപ്പോ കുറച്ച് മഴക്കാല രോഗങ്ങളെ കുറിച്ച് സംസാരിച്ചു അല്ലേ?
0: അതെ അതെ.
1: ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുടിവെള്ളം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ശുചിത്വം അത് ഉറപ്പാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം?
0: തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. മഴക്കാലത്ത് കുടിവെള്ളത്തിന്റെ ആ ശുചിത്വം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കാരണം മഴക്കാലത്ത് കൂടുതൽ വേഗത്തിൽ മലിനമാകാൻ സാധ്യതയുള്ള നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ ആണ്. കിണറുകളിലേക്കും പൈപ്പുകളിലേക്കും മലിനജലം ഒലിച്ചിറങ്ങി വരികയാണ്. അതുവഴി ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, വയറിളക്കം തുടങ്ങിയ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിനാൽ നാം പാലിക്കേണ്ട കുറെ മുൻകരുതലുകളുണ്ട്. ഒന്നാമതായി വെള്ളം തിളപ്പിക്കുന്നതിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. അതിൽ ആദ്യം ജലം നന്നായി തിളപ്പിക്കുക. വെള്ളം തിളച്ച് കുമിളകൾ വരാൻ തുടങ്ങിയ ശേഷം കുറഞ്ഞത് 10 മുതൽ 15 മിനിറ്റ് വരെ വീണ്ടും തിളപ്പിക്കണം. എങ്കിൽ മാത്രമേ അതിലുള്ള രോഗാണുക്കൾ പൂർണ്ണമായി നശിക്കുകയുള്ളൂ. പച്ചവെള്ളം ഒരിക്കലും അതിൽ ചേർക്കരുത്. തിളപ്പിച്ച വെള്ളം ചൂടാറാൻ വേണ്ടി അതിലോട്ട് ഒരിക്കലും തിളപ്പിക്കാത്ത പച്ചവെള്ളം മിക്സ് ചെയ്ത് നാം കുട്ടികൾക്കോ നമ്മൾ കുടിക്കാനോ കുട്ടികൾക്കോ കൊടുക്കാൻ പാടില്ല. അതുപോലെ പാത്രം മൂടി വയ്ക്കുക. തിളപ്പിച്ച വെള്ളം വൃത്തിയുള്ള വായുസഞ്ചാരം കടക്കാത്ത പാത്രത്തിൽ നാം എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുക. അതിൽ കൈകൾ ഇട്ട് വെള്ളത്തിൽ ഒരിക്കലും മുക്കരുത്.
1: നമ്മളിപ്പോ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചും അത് തിളപ്പിക്കേണ്ട മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അല്ലേ. ഈ വെള്ളത്തിന്റെ സ്രോതസ്സായ കിണർ അത് ശുചീകരിക്കാൻ നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കണം?
0: തീർച്ചയായും അതിൽ ആദ്യമായി നമുക്ക് സൂപ്പർ ക്ലോറിനേഷൻ നമുക്ക് പ്രാവർത്തികമാക്കാം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപും കനത്ത മഴയുള്ളപ്പോഴും കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചാണ് നാം ഇത് സാധാരണ ചെയ്യുന്നത്. ഇതിന്റെ അളവെന്ന് വെച്ചാൽ സാധാരണയായി 1000 ലിറ്റർ വെള്ളത്തിൽ 2.5 ഗ്രാം അഥവാ 2.5 ഗ്രാം മുതൽ 5 ഗ്രാം വരെ ബ്ലീച്ചിങ് പൗഡർ ആവശ്യമാണ്. 2.5 to 5 ഗ്രാം എന്നാണ് ഇതിന്റെ ഒരു കണക്ക്. ഇത് ചെയ്യേണ്ട രീതി, ബ്ലീച്ചിങ് പൗഡർ അല്പം വെള്ളത്തിൽ കലക്കി തെളി ഊറ്റിയെടുത്തതിന് ശേഷം കിളറ്റിലെ വെള്ളവുമായി നന്നായി കലർത്തുക. ഇതിനു ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ആ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തത് കിണറിന്റെ ചുറ്റുപാട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. കിണറിന് ചുറ്റും മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് ഒരിക്കലും. അല്ലെങ്കിൽ നമ്മൾ കിണറിന്റെ മുകളിൽ വല ഉപയോഗിക്കാറുണ്ടല്ലേ, അവ കൃത്യമായി മൂടിയിട്ടിട്ടുണ്ടെന്ന് നാം ഉറപ്പു വരുത്തണം.
1: ഈ മഴക്കാലത്ത് വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: തീർച്ചയായും വീടുകളിൽ വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നവർ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഫിൽട്ടറുകൾ മാറ്റുക. മഴക്കാലത്ത് വെള്ളത്തിന്റെയും ചെളിയുടെയും അവശിഷ്ടങ്ങൾ അളവ് കൂടുതലായിരിക്കും. അതിനാൽ പ്യൂരിഫയറിന്റെ കാഡ്രിജിന്റെയും ഫിൽട്ടറുകളും കൃത്യസമയത്ത് നമ്മൾ വൃത്തിയാക്കുകയോ മാറ്റുകയോ ചെയ്യണം. അതുപോലെ അൾട്രാ വയലറ്റിന്റെ പ്രവർത്തനം, നിങ്ങളുടെ പ്യൂരിഫയറിന്റെ അൾട്രാ വയലറ്റ് ലൈറ്റ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതാണ് ബാക്ടീരിയകളുടെയും വൈറസുകളെയും നശിപ്പിക്കുന്നത്. അടുത്തതായി പ്യൂരിഫൈ ചെയ്ത വെള്ളവും നമുക്ക് തിളപ്പിക്കാം.
1: നമ്മൾ ഈ മഴക്കാലത്ത് ഇപ്പോൾ അതിന്റെ മഴക്കാലത്തുള്ള രോഗങ്ങളെ കുറിച്ചും അതിന്റെ

0: പ്രതിരോധത്തെക്കുറിച്ചും പിന്നെ നമുക്ക് കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ മഴക്കാലത്ത് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: തീർച്ചയായും മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം അഥവാ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് രോഗം വരാതിരിക്കാൻ ഉറവിട നശീകരണം അഥവാ സോഴ്സ് റിഡക്ഷനും വന്നാൽ സ്വയം ചികിത്സ ഒഴിവാക്കി കൃത്യമായ പരിശോധനയും നടത്തുക. ഇവ രണ്ടും നടത്തുന്നതിലൂടെ നമ്മുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും അസുഖങ്ങൾ വരുന്നത് തടയുന്നതിനും നമുക്ക് സഹായിക്കുന്നു.
0: ഓക്കെ, താങ്ക് യു മാം. ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ച സരിത മേഡത്തിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു.
1: വളരെ നന്ദി.
0: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ പീഡിയാട്രിക് നഴ്സിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന സരിത ടി എസ്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യം എന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റും 55 സെക്കൻഡും.

0: ആകാശവാണി കവരത്തിയുടെ ഫാട്ട് വെട്ടി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
1: ഓക്കെ, താങ്ക് യു.
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ചെറിയ ഗോയ.
0: ചെറിയ ഗോയ,
1: ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിയാണ്. ഞാൻ കവരത്തി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത് വരുന്നു.
0: ഓക്കെ, ഇന്നലെ കോഓപ്പറേറ്റീവ് ഡേ ആയിരുന്നു അല്ലേ?
1: കോഓപ്പറേറ്റീവ് ഡേ അല്ല, കോഓപ്പറേറ്റീവ് വീക്ക് ആയിരുന്നു.
0: കോഓപ്പറേറ്റീവ് വീക്ക് ആയിരുന്നു. ഓക്കെ, വളരെ സന്തോഷം. ഈ ഒരു സഹകരണ വാരാഘോഷ ദിനത്തിന്റെ ഭാഗമായിട്ട് തന്നെ താങ്കളെ അതിഥിയായി ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
1: താങ്ക് യു, താങ്ക് യു.
0: ഏതായാലും പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ദിനത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ആകാശവാണിയുടെ ഫാട്ടുപെട്ടിയിലൂടെ താങ്കൾക്ക് പറയാനുള്ളത്?
1: സഹകരണ ദിനം, നമുക്കറിയാം സഹകരണം മേഖല എന്ന് പറയുന്നത് തന്നെ ശരിക്കു പറഞ്ഞാൽ ഒരു ലോകത്തിൽ വളർന്നു വരേണ്ട ഒരു വലിയൊരു മേഖലയാണ്. ശരിക്കു പറഞ്ഞാല് ഇന്ന് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപില് ഈ സഹകരണ മേഖല വലിയ രൂപത്തിലേക്കൊന്നും വളർന്നു വന്നിട്ടില്ല. എന്നാൽ നമുക്കറിയാം കേരളത്തിലും മറ്റ് ഇതര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അവിടേക്ക് വലിയ രീതിയിൽ സഹകരണ മേഖല ഒരുപാട് തൊഴിൽ സംരംഭത്തിനും അതുപോലെ നാടിന്റെ വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മുതൽക്കൂട്ടായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ലക്ഷദ്വീപിനെ യഥാർത്ഥത്തിൽ പറഞ്ഞ സഹകരണ മേഖല എന്ന് പറയുന്നതെന്ന് നമുക്കറിയാലോ. സഹകരണം എന്ന് പറയുമ്പോൾ ശരിക്കു പറഞ്ഞാൽ അവിടെ ഒരു മുതലാളിയില്ല, ഒരു ഉടമസ്ഥനില്ല, എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന ഒരു സംരംഭം പോലെയുള്ളൊരു ഇതാണല്ലോ.
0: തുല്യ പങ്കാളിത്തത്തോടെ ചെയ്യുന്ന
1: ഒരു സംഭവമാണല്ലോ.
0: എന്തായാലും ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്, സഹകരണ സ്ഥാപനങ്ങൾക്കൊക്കെ അല്ലേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: ഏതായാലും ഈ ഒരു സുദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പങ്കുവച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഫാട്ടുവെട്ടി എന്ന പരിപാടി അറിയാലോ, വിശേഷങ്ങളും പാട്ടുകളൊക്കെ പങ്കുവെക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് പാട്ടാണ് ചെറിയ ഗോയ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് അങ്ങനെ വലിയ പാട്ട് കേൾക്കാറുണ്ട്, എന്നാലും ഞാൻ അധികം അങ്ങനെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ മേഖലയൊന്നും ഇരിയാറില്ല. പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ഏതായാലും നല്ലൊരു പാട്ട്, മനോഹരമായ ആൾക്കാർക്ക് കേട്ടാൽ അവരുടെ മനസ്സിന് ഇന്നറിയാലോ അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. സമ്മർദ്ദം കൂടിയ ഒരു കാലഘട്ടമാണല്ലോ.
0: ഓക്കെ, എല്ലാവർക്കും റിലീഫ് കിട്ടുന്ന ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ.
1: റിലീഫ് കിട്ടുന്ന രീതിയിൽ പ്രത്യേകിച്ചും ഇത് എനിക്ക് പറയാനുള്ളത് ഈ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ മൊത്തം സഹകാരികൾ, നമുക്കറിയാം നമ്മുടെ സഹകാരികൾ എന്ന് പറയുമ്പോൾ ഈ കോഓപ്പറേറ്റീവില് ജോലി ചെയ്യുന്നവരും അതില് അംഗങ്ങളായിട്ടുള്ള ആൾക്കാരും എല്ലാവർക്കും ഒരു നല്ലൊരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ അവരെല്ലാവർക്കും വേണ്ടിയിട്ട് ചെറിയ ഗോയ ആവശ്യപ്പെട്ട പ്രകാരം നല്ലൊരു പാട്ട് തന്നെ കേൾക്കാം. എല്ലാവർക്കും മനസ്സിനും സന്തോഷം ലഭിക്കുന്ന ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വിളിക്കുക.
1: ഓക്കെ, താങ്ക് യു,
0: താങ്ക് യു.

0: ഫാട്ടുഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
2: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെൺഫൂരിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യപ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
1: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല്ല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബ്രല്ല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബ്രല്ല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
0: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല്ല, ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു.

0: ഇനി കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Anuja Kumar. Prime Minister Narendra Modi addressed a joint session of the Indonesian Parliament in Jakarta this afternoon. Highlighting the growing partnership between the two nations, Mr. Modi said India and Indonesia have immense opportunities to deepen cooperation across a wide range of sectors. He noted that when India and Indonesia stand together, they reinforce the world's faith that democracy creates opportunities and builds trust. The Prime Minister said history will be made when India's 140 crore people and Indonesia's 29 crore people move forward together in pursuit of shared progress.
2: आने वाले 25 वर्ष हम दोनों देशों के लिए बहुत महत्वपूर्ण है. आज मैं यह संकल्प लेकर आया हूँ कि भारत और इंडोनेशिया मिलकर पूरी मानवता को एक नई ऊर्जा से भर सकते हैं. जब भारत के 140 करोड़ नागरिक, इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी.
1: Earlier, Prime Minister Modi held delegation-level talks with Indonesian President Prabowo Subianto in Jakarta to review the full spectrum of bilateral ties and provide fresh momentum to the comprehensive strategic partnership between the two countries. The two leaders also witnessed the exchange of memoranda of understanding aimed at enhancing collaboration in areas of mutual interest. Speaking at a joint press conference with the Indonesian President, Prime Minister Modi said growing mutual trust has strengthened cooperation in defense, security and the maritime sector.
2: Aaj humne defense exchange, disaster management aur industrial sahyog badhane par sahmati banayi. Ab hum dono deshon ke coast guards Hind Mahasagar mein maritime safety aur security ke liye milkar kaam karenge. दो करीबी मैरिटाइम देश होने के नाते हमने ब्लू इकोनॉमी, पोर्ट डेवलपमेंट और मैरिटाइम ट्रेड में आपसी सहयोग बढ़ाने का भी निर्णय लिया है.
1: The two leaders agreed to set up a branch of IIM Bangalore in Jakarta. Prime Minister Narendra Modi was today conferred Indonesia's highest civilian honor, the Bintang Adipurna, by Indonesian President Prabowo Subianto during a ceremonial event. Prime Minister Modi expressed gratitude for the award and dedicated it to the people of India and described it as a reflection of the enduring historical and civilizational ties between India and Indonesia.
2: Main is garmjoshi bhare swagat ke liye apne mitra President Prabowo ka hriday se aabhar vyakt karta hu. Aaj subah mujhe aadar ke sath Indonesia ka sarvoch samman diya gaya hai. ये सम्मान कोटि कोटि भारतवासियों का है, इंडोनेशिया के लोगों की भावनाओं का है.
1: In Keralam, three people were killed in a landslide at the tunnel construction site near Kalladi in Mepadi, Wayanad. Following heavy rainfall today, nine workers who were trapped underground were rescued and shifted to the Government Medical College Hospital, Mepadi. Six others remain missing and are feared trapped beneath the debris. Rescue operations are continuing with teams from the fire and rescue services and disaster response agencies. A sub-inspector of police from Mepadi also sustained injuries during the rescue operation and has been admitted to hospital. The Keralam State Disaster Management Authority said the collapse occurred when debris accumulated during the excavation for the tunnel construction site slid down. Work at the site had been suspended on Monday due to incessant rain. Vehicles at the site were also buried in the landslide. Wayanad has been experiencing heavy rainfall since yesterday. A red alert has been issued for Wayanad and Kozhikode districts. In FIFA World Cup, defending champions Argentina will take on Egypt in round of 16 match in Atlanta tonight. Later in another round of 16 clash, Switzerland will face Colombia in Vancouver. Belgium defeated United States 4-1 in the round of 16 clash in Seattle to secure their place in the quarterfinals of the tournament. Belgium will now face Spain in the quarterfinals at the Los Angeles Stadium on Friday. And that is the end of this news bulletin. We'll be right back.
3: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനാചരണം നടന്നു. ഷിഗല്ല രോഗബാധ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നിർദ്ദേശാനുസരണം ആരോഗ്യവകുപ്പിന്റെയും ശുചിത്വമിഷന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ പകർച്ചവ്യാധി ബോധവൽക്കരണ ദിനാചരണം നടന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വിദ്യാലയങ്ങളിലും സ്കൂൾ അസംബ്ലിയിൽ പകർച്ചവ്യാധി ശുചിത്വ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ഇഴിക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. പകർച്ചവ്യാധി കൂടുതലായുള്ള കോന്നിയിലെ തേക്കുതോട്, തണ്ണിത്തോട് പ്രദേശങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. വനാതിർത്തിയിലെ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകും. കിണറുകൾ ക്ലോറിനേഷൻ നടത്തും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ വിപുലമായ പരിശോധനയും ഉണ്ടാകും. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ രണ്ട് കുട്ടികൾക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ കുട്ടികളാണ് ഇവർ. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടാതെ ജില്ലയിൽ രണ്ട് കുട്ടികൾ കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുമുണ്ട്. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി തുടങ്ങിയവ പ്രധാന ലക്ഷണങ്ങളാണ്. രണ്ട് കുട്ടികളിലും പഴകിയ ഭക്ഷണമാണ് രോഗബാധയ്ക്ക് കാരണമായത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. രോഗബാധ സ്ഥിരീകരിച്ച കുട്ടികളും നിരീക്ഷണത്തിലുള്ള കുട്ടികളും തലേദിവസത്തെ പൊറോട്ടയും ചിക്കനും പപ്സും എന്നിവ കഴിച്ചിരുന്നതായി ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇതേ തുടർന്ന് ഭക്ഷണശാലകളിൽ പഴകിയ ഭക്ഷണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ക്വാഡ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യ വഴിപാടുകൾ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. ഉത്രട്ടാതി ജലമേള ഓഗസ്റ്റ് 30-നും അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4-നും നടക്കും. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേള എന്നിവയുമായി ബന്ധപ്പെട്ട് ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുമെന്ന് അബിൻ വർക്കി MLA പറഞ്ഞു. വിനോദസഞ്ചാരികൾക്കായി ഇൻഫർമേഷൻ ഹെൽപ് ഡെസ്ക് ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേളയുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പുമായി ചേർന്ന് വള്ളസദ്യയ്ക്ക് പ്രത്യേക ലോഗോ തയ്യാറാക്കും. വള്ളസദ്യയ്ക്ക് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിക്കുമെന്നും MLA പറഞ്ഞു. ഉത്രട്ടാതി ജലമേള, വള്ളസദ്യ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറെ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള ശുദ്ധത ഉറപ്പാക്കും. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കും. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഹെൽത്ത് കാർഡ് നൽകും. മെഡിക്കൽ ടീമും ആംബുലൻസ് സൌകര്യവും മുഴുവൻ സമയവും ഉറപ്പാക്കും. മഫ്തിയിലും അല്ലാതെയും വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്കായി നിയോഗിക്കും. ഡ്രോൺ നിരീക്ഷണം, CCTV എന്നിവ ഏർപ്പെടുത്തും. കോന്നിയിൽ 13 വയസ്സുകാരിയുടെ വ്യാജ പീഡനക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. വിദ്യാർത്ഥിനിയെ സഹപാഠികളും പുറത്തുനിന്നുള്ളവരും ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസ് വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേസിൽ സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതുൾപ്പെടെയുള്ള ആരോപണവും ഉയർന്നിട്ടുള്ളത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ വഴിയാണ് വിദ്യാർത്ഥിനിയുടെ പീഡന പരാതി ആദ്യം പോലീസിന് ലഭിക്കുന്നത്. പെൺകുട്ടി നൽകിയ പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപാഠികളായ 4 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ 6 പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആദ്യം പെൺകുട്ടി നൽകിയ മൊഴികളിലും പിന്നീട് വനിതാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകിയ മൊഴികളിലും കടുത്ത വൈരുദ്ധ്യമുണ്ടായതോടെയാണ് പരാതി വ്യാജമെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇതോടെ കസ്റ്റഡിയിലെടുത്ത 6 പോലീസ് താത്കാലികമായി വിട്ടയച്ചു.
3: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
0: ആകാശവാണി.

0: അറിയിപ്പ് ശ്രദ്ധിക്കാം, ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496569631. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ഓഫീസുകൾ കയറിയിറങ്ങി സമയം കളയണ്ട. ഡിജിറ്റൽ ഇന്ത്യ നിങ്ങളുടെ വിരൽത്തുമ്പിൽ സർക്കാർ സേവനങ്ങൾ എത്തിക്കുന്നു. ആധാർ കാർഡ് തിരുത്തൽ, റേഷൻ കാർഡ് സേവനങ്ങൾ, നികുതി അടയ്ക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ പോർട്ടലുകൾ വഴി എളുപ്പമാക്കാം. മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ നേടുക.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി. പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജദാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജദാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൽ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

പണമിടപാടുകൾ ഇനിയൊരു പ്രശ്നമല്ല. യു പി ഐ സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എവിടെയും പണമടയ്ക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നു. ഒരു രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഒറ്റ ടച്ചിൽ ഇടപാടുകൾ നടത്താം. ബാങ്കിംഗ് സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തുന്ന ഡിജിറ്റൽ ഇന്ത്യ വഴി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഭാഗമാകുക. ക്യാഷ്ലെസ് ഇടപാടുകൾ സുരക്ഷിതമാക്കാം.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. വൈശ്വിക ശാന്തി സ്ഥിരതയൈ ഭാരത ഇന്തോനേഷ്യ ദേശയോർ രണനീതിക സന്ധി സുദൃഢീകരണായ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ആഹ്വാനം. ജക്കാർത്തയാം ഇന്തോനേഷ്യ സംസദ സംയുക്ത സത്രം ച സംബോധിതവാൻ. ഭാരത ഇന്തോനേഷ്യ ദേശയോർ മധ്യേ മഹത്വപൂർണ ഖനിജ നവോന്മേഷി പ്രൌദ്യോഗികി കൃഷി അഥ സാമുദ്രിക സുരക്ഷ ഇത്യാദിഷു വിവിധ വിഷയേഷു പ്രമുഖ സന്ധിപത്രാണി പരസ്പരം വിനിമയീകൃതാനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജക്കാർത്ത നഗരെ ഇന്തോനേഷ്യ ദേശസ്യ സർവോച്ച നാഗരിക സമ്മാനേന ബിന്തംഗ് ആദി പൂർണ ഇത്യുപാധിനാ സമലംകൃതഃ. കേരളരാജ്യസ്യ വയനാട് ജനപദേ ഏകസ്മിൻ സുരംഗ മാർഗ നിർമ്മാണ സ്ഥലേ സഞ്ജാതേന ദാരുണ പങ്കപാതേന ത്രയഃ ജനാഃ പഞ്ചത്വേ വിലീനാഃ. ഭാരതീയ ഋതു വിജ്ഞാന വിഭാഗസ്യ പൂർവസൂചനാനുഗുണം ആഗാമിഷു ത്രിഷു ദിനേഷു ദേശസ്യ വിഭിന്നേഷു പ്രാന്തേഷു വിശേഷതഃ ഗുജറാത്ത് ഹരിയാണ പഞ്ചാബ് അഥ രാജസ്ഥാനസ്യ ച കേഷുചിത് ക്ഷേത്രേഷു പ്രാവൃട് സ്ഥിതിഃ സർവഥാ അനുകൂലാ വർത്തതേ. അപി ച പുരുഷ് ക്രിക്കറ്റ് പ്രതിസ്പർധായാം അന്താരാഷ്ട്രീയ ശൃംഖലായാ ദ്വിതീയേ തൃതീയേ ദ്വന്ദ്വേ ഭാരതം അദ്യ രാത്രൌ നോട്ടിംഗം നഗരസ്യ ട്രെന്റ് ബ്രിഡ്ജ് ഇത്യസ്യ ഇംഗ്ലണ്ട് ദലേന സഹ സ്പർദ്ധിഷ്യതേ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ജക്കാർത്ത നഗരെ ഇന്തോനേഷ്യ ദേശസ്യ രാഷ്ട്രപതിനാ പ്രബോവോ സുബിയാന്തോ ഇത്യനേന സഹ ദ്വിപക്ഷീയ സംബന്ധം സുദൃഢം കർത്തും സഹൈവ ദ്വയോഃ ദേശയോഃ വ്യാപക രണനീതിക സന്ധേഃ കൃതേ നൂതന ഊർജ്ജാം പ്രദാതും പ്രതിനിധിമണ്ഡലസ്തരീയം വിചാര വിനിമയം അകാരി. ദ്വയോഃ രാജനേത്രോഃ സമുപസ്ഥിതൌ രക്ഷാ മഹത്വപൂർണ ഖനിജ കൃഷി സാമുദ്രിക സഹയോഗ നവോന്മേഷി പ്രൌദ്യോഗികി ഇത്യാദിഷു വിവിധ ക്ഷേത്രേഷു അനേകാനി സന്ധിപത്രാണി ഹസ്താക്ഷരിതാനി. ഉഭാഭ്യാം നേതൃഭ്യാം ജക്കാർത്ത നഗരെ ഭാരതീയ പ്രബന്ധ സംസ്ഥാന ബംഗളൂരു ഇത്യസ്യ ഏകാം നൂതനാം ശാഖാം സംസ്ഥാപയിതും സഹമതി ച വ്യക്തീകൃതാ. സംഭാഷണാവധൌ ഉഭാഭ്യാം ഭാരത ഇന്തോനേഷ്യ വ്യാപക രണനീതിക സന്ധി സുദൃഢീകരണായ സ്വകീയ പ്രതിബദ്ധത പുനഃ സംശോധിത. ജക്കാർത്തയാം രാഷ്ട്രപതിനാ പ്രബോവോ ഇത്യനേന സഹ സംയുക്ത വാർത്താഹര സമ്മേളനം സംബോധയൻ പ്രധാനമന്ത്രി മോദി പ്രാവോചത് യത് പരസ്പരം വർദ്ധമാനേന വിശ്വാസേന രക്ഷാ സുരക്ഷ തഥാ സാമുദ്രിക ക്ഷേത്രേഷു അസ്മദീയ പാരസ്പരിക സഹയോഗഃ സുദൃഢഃ ജാതഃ.
2: ഭാരത് ഓർ ഇന്തോനേഷ്യ കെ ലിയെ ഗരീബീ കോ പരാസ്ത് കർണ ഓർ അപ്നേ നാഗരികോ തക് കല്യാണകാരി യോജനാഓ കാ ലാഭ് പഹുചാന സർവോച്ച പ്രാഥമികത ഹൈ. ഹംനെ ഇന്തോനേഷ്യ കെ സാത്ത് अपनी मिड डे मील स्कीम और पब्लिक डिस्ट्रीब्यूशन सिस्टम के सॉल्यूशंस साझा किए हैं. अब हम इस सहयोग को नेक्स्ट लेवल पर लेकर जा रहे हैं.
1: इंडोनेशिया देशस्य सर्वोच्च नागरिक सम्मानेन बितंग आदिपूर्ण इति उपाधिना अलंकृतः प्रधानमंत्री नरेंद्र मोदी अस्य गौरवपूर्ण क्षणस्य कृते इंडोनेशिया सर्वकारं प्रति स्वकीयां गभीरां कार्तज्ञभावं प्राकटयत्. तेन अयं प्रतिष्ठित पुरस्कारः भारतस्य सार्ध षट कोटि जनेभ्यः समर्पितः.
2: सबसे पहले मैं गर्मजोशी भरे स्वागत के लिए अपने मित्र प्रेसिडेंट प्रबोवो को उनका हृदय से आभार व्यक्त करता हूं और आज उनके आत्मीयता भरे निमंत्रण पर इंडोनेशिया की यात्रा करते हुए मुझे बहुत खुशी हो रही है. आज सुबह मुझे आदर के साथ इंडोनेशिया का सर्वोच्च सम्मान दिया गया है. ये सम्मान कोटि कोटि भारतवासियों का है, इंडोनेशिया के लोगों की भावनाओं का है.
1: इतः प्राग प्रधानमंत्री नरेंद्र मोदी इंडोनेशिया देशस्य राष्ट्रपति प्रासादे इस्ताना मेर्देका इत्यत्र औपचारिक राजकीय सम्माननं प्राप्तवान्। अद्य अपराह्णे प्रधानमंत्री जकार्तायां इंडोनेशिया संसदः संयुक्त सत्रं च संबोधितवान्। प्रधानमंत्री सविशेषं न्यगादीत् यत् वैश्विक आतंकवादस्य प्रतिकाराय उभे अपि राष्ट्रे संयुक्त कार्यसमूह तंत्रस्य माध्यमेन अत्यंतं निकटतया कार्यं कुरुतः।
2: आतंकवाद जैसे विषयों पर भारत और इंडोनेशिया दोनों की एक राय रही है। पिछले वर्ष पहलगाम में जब जघन्य आतंकवादी हमला हुआ, इंडोनेशिया तब भारत के साथ मजबूती से खड़ा रहा। मैं इसके लिए राष्ट्रपति प्रबोवो और आप सभी का आभार व्यक्त करता हूं। हमारे दोनों देश काउंटर टेररिज्म पर जॉइंट वर्किंग ग्रुप के माध्यम से साथ काम कर रहे हैं।
1: केरल राज्यस्य वायनाड जनपदे मेप्पाडी समीपस्थे कल्लाडी स्थानके अद्य वायनाड सुरंग मार्ग परियोजनायाः निर्माण स्थले संजातेन एकेन भीषणेन प्राणहारक पंकपातेन त्रयः जनाः मृत्युमुपगताः। वार्ताहरैः सह भाषमाणः मुख्यमंत्री वीडी सतीशनः इमां घटनाम् अत्यन्तं कष्टप्रदां दुर्भाग्यस्पदां च अवर्णयत्। तेन आरोपः कृतः यत् जनपद आपद प्रबंधन प्राधिकरणस्य समाह्वानानां पश्चादपि अधिकारिभिः दत्तानां निरन्तर निर्देशानां पालने गंभीरा उपेक्षा विहिता। तेन अग्रे ज्ञापितं यत् दुर्घटनास्थले सहायोद्धार कार्यार्थं राष्ट्रीय आपद उद्धार बलस्य दलानि राज्य आरक्षक बलम सहैव अग्निशमन उद्धार सेवा विभागः सद्यः नियोजिताः सन्ति। संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। अद्य राष्ट्रपति पदासीना द्रौपदी मुर्मुः नवदिल्ल्याम् अस्य वर्षस्य डुरंट कप टूर्नामेंट इत्यस्य जयचिह्नानाम् अनावरणम् अकरोत्। सहैव ध्वजं प्रदर्श्य तान् प्रेषितवती। सभां संबोधयन्ती असौ अवदत् यत् अस्मिन् वर्षे नूतनानि दलानि डुरंट कप प्रेसिडेंट कप शिमला ट्रॉफी इत्येतेभ्यः जयचिह्नेभ्यः प्रतिस्पर्धां करिष्यन्ति। केन्द्रीय गृहमन्त्री अमित शाहः अद्य राष्ट्रिय राजधान्यां हरित क्षेत्रस्य संवर्धनाय एक पेड़ मा के नाम इत्यभियानम् अभिलक्ष्य दिल्ल्यां 70 लक्ष पादपानां वपनस्य कस्यचित् महाभियानस्य विधिवत् शुभारम्भं विहितवान्। अस्मिन् मंगलावसरे संबोधयन् श्री शाहः प्रतिपादितवान् यत् अयं वपन संकल्पः दिल्ली पर्यावरणस्य पर्यावरणतन्त्रस्य च आमूलं परिवर्तनाय कश्चन अत्यन्तं महत्वपूर्णः अभिनव प्रयासो वर्तते। केन्द्रीय जनजातीय कार्य मन्त्रालयेन जूएल ओरम इत्यनेन जनजातीय विकासाय ज्ञानस्य नवान्वेषणस्य साक्ष्याधारित नीति निर्माणस्य च यंत्ररूपेण जनजातीय अनुसंधान संस्थानां सुदृढीकरणाय नूतन दृष्टि उद्घाटिता वर्तते। केन्द्रीय कृषि मंत्री शिवराज सिंह चौहान अद्य 20,000+ कृषि उद्यमिन 20 लक्ष कृषकान् सशक्तीकर्तुं प्रगति परियोजनायाः शुभारम्भम् अकरोत्। निर्वाचनायोगेन बिहार गुजरात मध्यप्रदेश राज्यानां त्रिविधानसभासनानां उपनिर्वाचनेभ्यः अधिसूचना प्रख्यापिता। भारतीय ऋतु विज्ञान विभागेन उक्तं यत् आगामिषु त्रिषु दिनेषु नैरन्त्य प्रावृषे उत्तर अरब सागर गुजरात इत्येतयोः अन्येषु केषुचित् भागेषु तत्रैव हरियाणा पंजाब राजस्थान इत्येतेषां शेषभागेषु अग्रे गन्तुं स्थितिः अनुकूला वर्तते। अद्य तटीय कर्णाटकस्य गुजरातस्य कोंकणस्य गोवा राज्यस्य मध्य महाराष्ट्रस्य च केषुचित् भागेषु प्रचण्ड वृष्टिः भविष्यति इति ऋतु विज्ञानेन विभागेन पूर्वानुमानितम्। पुरुष क्रिकेट प्रतिस्पर्धायाम् अद्य रात्रौ नॉटिंघम इत्यस्य ट्रेंट ब्रिज इत्यत्र पंच स्पर्धानां श्रृंखलायाः तृतीये 20-20 अन्ताराष्ट्रिय द्वन्द्वे भारतीय दलं इंग्लैंड दलम सम्मुखी करिष्यति इति वार्ताः।
0: ആകാശവാണി സമയം 6:30 ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3. ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. 18 അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരുൾമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
3: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
5: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
3: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
7: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാംഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
3: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനിൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181, നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520, ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനം വകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി TC സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്ന് സന്ധ്യാഗീതത്തിൽ ആദ്യഗാനം പൂവച്ചൽ ഖാദറിന്റെ രചന, പീറ്റർ റുവാന്റെ സംഗീതം. മേരി ശൈലജ പാടിയത്. ചിത്രം കാറ്റുവിതച്ചവൻ.

സന്ധ്യാഗീതത്തിൽ ഇനി ONV കുറുപ്പിന്റെ രചന, സലിൽ ചൌധരിയുടെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ദേവദാസി.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ വയലമ്പീഠം ശ്രോതാക്കളെ,
1: നിങ്ങളുടെ മനസ്സിലെ ഭയത്താൽ നിങ്ങൾ നയിക്കപ്പെടരുത്. ഹൃദയത്തിലെ സ്വപ്നങ്ങൾ നിങ്ങളെ നയിക്കട്ടെ. ഈയൊരു ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ആദ്യമായി ശ്രോതാക്കൾക്കുള്ള ഇന്നത്തെ ചോദ്യമാണ്, റബ്ബർ തൈകൾ നട്ടതിനോടൊപ്പം ആവരണ വിളകൾ കൂടി നടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം വയലും വീടും പരിപാടിയുടെ അവസാനം കേൾക്കാം.
0: കേരളത്തിന്റെ നാടൻ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേലാധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് കൈമാറുക എന്നതാണ് കർഷക സഭയും ഞാറ്റുവേല ചന്തയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷിവകുപ്പിന്റെയും കൃഷിഭവന്റെയും സേവനങ്ങൾ താഴെത്തട്ടിലെത്തിക്കുക, കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ സമയബന്ധിതമായി ലഭ്യമാക്കുക, കാർഷിക പദ്ധതികളെക്കുറിച്ച് കർഷകരെ ബോധവാന്മാരാക്കുക, പ്രാദേശിക കാർഷിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുക എന്നീ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെയാണ് കർഷക സഭകളും ഞാറ്റുവേല ചന്തകളും ക്രമീകരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിന്, വിദ്യാലയങ്ങളിൽ പച്ചക്കറിത്തോട്ടം സ്ഥാപിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃഷിവകുപ്പ് വിദ്യാലയങ്ങളിൽ രൂപീകരിക്കുന്ന കാർഷിക ക്ലബ്ബാണ് കതിര്. കർഷകരെയും സ്കൂൾ വിദ്യാർത്ഥികളെയും കാർഷിക യജ്ഞത്തിൽ പങ്കാളികളാക്കുന്ന ഈ സമഗ്ര പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിലെ വെൺമണി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമിട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വെൺമണി ഗ്രാമപഞ്ചായത്തും വെൺമണി കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതി, വിദ്യാലയങ്ങളിൽ കാർഷിക ക്ലബ്ബിന്റെ രൂപീകരണം എന്നിവയുടെ ഉദ്ഘാടനം ഇക്കഴിഞ്ഞ 4-ാം തീയതി വെൺമണി കല്യാത്തറയിലുള്ള ഗവൺമെന്റ് JB സ്കൂളിൽ നടന്നു. ഇതോടനുബന്ധിച്ച് കൃഷി, കൃഷി അനുബന്ധ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ നയിച്ചു. VFPCK ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി മാനേജർ ശ്രീമതി അനില മോളി ജോൺ.
2: തക്കാളി ആക്ച്വലി ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഏറ്റവും ബെസ്റ്റ് സീസൺ തക്കാളിയുടെ ഏതാന്ന് ചോദിച്ചാല് സെപ്റ്റംബറിൽ നമ്മൾ നട്ട് ആ ഒരു സമയത്താണ് തക്കാളിയുടെ ബെസ്റ്റ് സീസൺ. ഇപ്പോഴും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് മിക്കവാറും ഹൈബ്രിഡ് ഇനം ശിവം എന്ന് പറയുന്ന ഒരു ഇനം ഉണ്ട്. അത് നല്ലപോലെ കായ്ക്കുകയും ചെയ്യും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. തക്കാളിക്കുള്ള ഒരു പ്രശ്നം, തക്കാളി ഭയങ്കരമായ ഒരു കാൽസ്യം ലവിംഗ് പ്ലാന്റ് ആണ്. അതായത് കാൽസ്യം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് തക്കാളി. ഇപ്പം തക്കാളിക്ക് എന്തോ കൊടുക്കണം, കാൽസ്യം കൊടുക്കണം. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും തടത്തിൽ നമുക്ക് ഒരു സ്പൂൺ ഡോളോമൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കുമ്മായം ഇട്ട് കൊടുക്കണം. ഇതൊന്നുമല്ല, നമുക്കല്ലാതെ ഇലകളിൽ കൂടെ തളിച്ചു കൊടുക്കാൻ പറ്റുന്ന കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്. അത് 2 ഗ്രാം ഒലിച്ച വെള്ളത്തിൽ കലക്കി ഇലയിൽ തളിച്ചു കൊടുക്കണം. പിന്നെ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഉടനെ ഒരേ കുടുംബത്തിൽപ്പെട്ട ഇനങ്ങള് പിന്നെയും ചെയ്യാൻ പാടില്ല. ഇപ്പം വഴുതന നട്ടടത്ത് തക്കാളിയും മുളകും ചെയ്യാൻ പാടില്ല. ഇത് മൂന്നും ഒരു കുടുംബത്തിൽപ്പെട്ട വിളകളായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മുളകും വഴുതനയും തക്കാളിയും ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ പയറ് ചെയ്യാം. അതുപോലെ പാവല് ചെയ്തെടുത്ത് പടവലം ചെയ്യാൻ പാടില്ല, പയറ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വിള പരിക്രമം ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പാവലിനകത്ത് ഞാൻ പറയും, കിട്ടിയാ കിട്ടി, പോയാ പോയി അല്ലേ. ശരിക്കും പാവല് കിട്ടിയാ ശരിക്കും നമുക്ക് കാശ് വാങ്ങിക്കാനായിട്ട് പറ്റും, പക്ഷേ ചില സമയത്ത് എടുത്തു പോകാൻ ഭയങ്കര പാടാണ്. പാവല് നിങ്ങൾ ഈ നവംബറിനകത്തിൽ ഇട്ട് ഡിസംബറിൽ വള്ളി വീശണം. ഞാൻ ഒരു സീസൺ മാത്രം നിങ്ങളെ പറഞ്ഞൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ആ സമയത്ത് വള്ളി വീശിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ സമയത്തൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്താൽ ഇങ്ങനെയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഈ ഹൈബ്രിഡ് ഇനം പാവലിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മുള്ളുകൾ വളരെ കുറഞ്ഞ ഇനമാണ്. മായയും താജുമാണ് ഹൈബ്രിഡ് ഇനങ്ങൾ. അപ്പൊ ഈ മാർക്കറ്റിങ്ങിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പ്രീതിയാണ് നമ്മുടെ ആളുകൾ തെക്കൻ ജില്ലകളിൽ കൂടുതലായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. വെള്ള കലർന്ന പച്ച, വെള്ളയെന്ന് പറയാൻ പറ്റത്തില്ല, ഇളം പച്ച നിറത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നത്. ഈ ആരോഗ്യമുള്ള ഒരു കായ് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയിലെ ഒരു കായ് എങ്ങനെ നമുക്ക് അറിയാനായിട്ട് പറ്റും? നിരപ്പുള്ള വിത്തുകളായിരിക്കണം നമ്മുടെ പച്ചക്കറിക്ക്. നിരപ്പുള്ള വിത്തുകൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, അവിടെ ഇവിടെയും രണ്ട് വിത്തായ കൊള്ളില്ല, നിരപ്പായിട്ട് വിത്തിരിക്കണം. എന്നാലേ അത് ആരോഗ്യമുള്ള ഒരു കായാന്ന് പറയും. ഈ പഴയ ആൾക്കാരൊക്കെ കൊട്ടകളിൽ ഇങ്ങനെ പാവയ്ക്ക എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കത്തില്ലായിരുന്നോ? അപ്പൊ ഒരു ശബ്ദം കേൾക്കത്തില്ലായിരുന്നോ? അതാണ് അതിന്റെ പാവയ്ക്കായുടെ ആരോഗ്യമുള്ള വിത്തിന്റെ ലക്ഷണം. അങ്ങനെ ശബ്ദം കേൾക്കാത്ത പാവയ്ക്ക നല്ല പാവയ്ക്കയല്ല എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊന്നും അതിനകത്തിൽ ഇല്ല. അതുപോലെ തന്നെ പയറാണെങ്കിൽ നമ്മളിങ്ങനെ തടവി നോക്കുമ്പോഴത്തേക്ക് ഒരു വിത്ത് നമുക്ക് എന്തുവാ പറയുന്നത് എണ്ണാൻ പാടില്ല. മീൻസ് നമുക്ക് നമ്മൾ തൊട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒറ്റ വിത്തും സെപ്പറേറ്റ് ആയിട്ട് എണ്ണാൻ പാടില്ലാത്ത വിധത്തിൽ വേണം നമ്മുടെ പയറിരിക്കാൻ. അതാണ് അതിന്റെ ആരോഗ്യമുള്ള കായയുടെ ലക്ഷണം. അപ്പം പാവലിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം മുരടിപ്പാണ്. മുരടിപ്പ് വരുന്നത് ഒന്ന് വൈറസ് രോഗവും വേറെ ഒന്ന് നമ്മുടെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുമാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം.

0: തുടർന്ന് കർഷക സഭയും ഞാറ്റുവേല ചന്തയും വിദ്യാലയങ്ങളിൽ കാർഷിക ക്ലബ്ബ് രൂപീകരണം എന്നിവയുടെ ഉദ്ഘാടനം ശ്രീ സജി ചെറിയാൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെബിൻ പി വർഗീസ് അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ സജി ചെറിയാൻ MLA.
1: നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നല്ല നിലയിൽ കാർഷിക മേഖല പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് വെൺമണി ഗ്രാമപഞ്ചായത്ത്. വിപണികൾ അടക്കം ഒരു വലിയ ശൃംഖല വെൺമണി പഞ്ചായത്തിൽ നമ്മുടെ കൃഷിക്കാർ മുൻകൈയെടുത്ത് ഇന്ന് നടപ്പാക്കി വരുന്നുണ്ട്. ആ വിപണിയിലെല്ലാം പോയി അനുഭവം വെച്ച് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് വെൺമണി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു വലിയ മേൽക്കൈ കാർഷിക രംഗത്ത് ഈ മണ്ഡലത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന വസ്തുതയാണ്. എല്ലാ വിപണിയും ലാഭകരമായി തന്നെ പോകുന്നുണ്ട്. എല്ലാ വിപണിയോടും കൃഷിക്കാർ നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭ്യമാകുന്നുണ്ട്. ആ നിലയിൽ ഒരു നല്ല മാറ്റം ഉൽപാദന വിതരണ രംഗത്ത് വെൺമണി പഞ്ചായത്തിൽ ഇന്ന് നമുക്ക് കരയേറ്റുവാൻ കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. ഉൽപാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടാൻ കഴിയുന്ന മാർക്കറ്റിംഗ് സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കുക എന്നാണ് ഒന്നാമത്തെ നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ അതിൽ വെൺമണി ഒരു മാതൃകയാണ്. ഇത് നമ്മുടെ മണ്ഡലത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് ആരംഭിക്കേണ്ടതായിരുന്നു. രണ്ടാമത്തെ കാര്യം, എല്ലാ മേഖലയിലെ സൗകര്യങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി കൃഷി വ്യാപിപ്പിക്കുക. സമ്പൂർണ്ണ തരിശുരഹിത മണ്ഡലമെന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വലിയൊരു ശ്രമമാണ് നടത്തിയത്. ഏതാണ്ട് അതിനുവേണ്ടി മാത്രം ഒരു 10-40 കോടി രൂപ ഈ മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇപ്പോ കുട്ടമ്പേരുവാറിന്റെ നവീകരണം, ഇല്ലിമല മൂഴിക്കൽ തോടിന്റെ നവീകരണം, അന്ന് വരെ കൃഷിയില്ലാത്ത 2200 ഹെക്ടർ സ്ഥലത്ത് കൃഷി ഇറക്കി. മിക്കവാറും എല്ലാ പാടശേഖരത്തിലും നമുക്ക് ഇന്ന് കൃഷിയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ചെയ്തു. ഒറ്റപ്പെട്ട പാടശേഖരം കഴിഞ്ഞ് മിക്കവാറും എല്ലായിടത്തും കൃഷി ഇറങ്ങിക്കഴിഞ്ഞു. 1000 ഏക്കർ സ്ഥലത്ത് കൃഷിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു പദ്ധതി സമ്പൂർണതയിലെത്താൻ കഴിഞ്ഞു, അതിനുവേണ്ടി ശ്രമിച്ചു. എങ്കിലും വീണ്ടും ഒന്നുകൂടി നമ്മള് തോട് നവീകരണം, കനാൽ നവീകരണം, കനാലിന്റെ നവീകരണത്തിന് അന്ന് 6.5 കോടി രൂപ ചെലവഴിച്ചാണ് കനാല്, ഈ പൊട്ടി ഒലിക്കുന്ന കനാല്. ഒരു സ്ഥലത്ത് വെള്ളക്കെട്ട കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം മാറ്റി 6.5 കോടി രൂപ എടുത്ത് അതിന്റെ റിനോവേഷൻ നടത്തി. പക്ഷേ സമ്പൂർണമായില്ല. ഇനിയും വെള്ളം എത്താൻ കഴിയേണ്ട സ്ഥലങ്ങളിൽ കനാലുകൾ റിനോവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തോടുകൾ ശുചീകരിക്കേണ്ടതായിട്ടുണ്ട്. മോട്ടോറുകളും പമ്പ് സെറ്റുകളും വൈദ്യുതിയും എത്തിക്കേണ്ട സംവിധാനമുണ്ട്. മാന്നാർ, ചെന്നിത്തല, അപ്പർ കുട്ടനാടൻ മേഖലയിലെ ബണ്ടുകൾ കൂടുതൽ ബലപ്പെടുത്തി കൃഷിക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ സംവിധാനം ഉണ്ടാക്കേണ്ട കുറെയേറെ പ്രൊജക്ടുകൾ നമ്മൾ ചെയ്തു. ഒട്ടേറെ ബണ്ട് റോഡുകളും ബണ്ടുകളും ഒക്കെ നിർമ്മിച്ചു കൊടുത്തു. ഒരുപാട് സ്ഥലത്ത് കൃഷി ഇറക്കി. അതൊരു വലിയ മാറ്റമാണ്. ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും കൃഷി ഇറക്കണം. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇപ്പൊ കൃഷി അവശേഷിക്കുന്നത്. ആ അവശേഷിക്കുന്ന സ്ഥലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും മീൻ കൃഷിയും എല്ലാം ഇറക്കാൻ കഴിയുന്ന കൃഷിക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വിത്തും വളവും സബ്സിഡിയും ആനുകൂല്യങ്ങളും എല്ലാം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ കൃഷി മേഖലയിലേക്ക് ഉപയോഗപ്പെടുത്തി ഉൽപാദനം നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ വിപണനം ഒരു പ്രശ്നമാണ്. അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും? ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിന്റെ മൂല്യവർദ്ധിത

0: ചെലവഴിച്ചത്.
1: എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരുപാട് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുണ്ടാകുന്ന പന്നിശല്യം അടക്കം ഒരുപാട് പ്രതിസന്ധികൾ കർഷകർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പം വെൺമണി ഗ്രാമപഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തു. നമ്മുടെ 15 വാർഡുകളിലും അതിരൂക്ഷമായ പന്നിശല്യമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലയിൽ നിന്ന് 15 പേര് അടങ്ങുന്ന ഒരു ടീമിനെ നാം സെലക്ട് ചെയ്ത് ഇവിടെ പഞ്ചായത്തിൽ ഇപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി സിന്ധു വി പി പദ്ധതി വിശദീകരണം നടത്തി.
3: ഓണത്തിനൊരുക്കാൻ വിളവിന്റെ വിസ്മയം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ തൈകളും വിത്തുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 25 ലക്ഷം രൂപയുടെ പദ്ധതികളാണ്. അതും കൂടാതെ നമുക്കിനി വരാനിരിക്കുന്ന ഒരു വനിതാ പദ്ധതി കൂടിയുണ്ട്, ആ ഹരിത സഖി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നേ ഉള്ളൂ, അതും നമുക്ക് ഉടനെ തന്നെ ലഭ്യമാവുന്നതായിരിക്കും.
4: ആലപ്പുഴയിലെ കർഷകർ കൊടുത്തിട്ടുള്ളത് 135,000 മെട്രിക് ടൺ നെല്ലാണ്. അതുപോലെ തന്നെ നമുക്കൊരളവ് വേണം. പച്ചക്കറി കൃഷിയായാലും ഓരോ വീട്ടമ്മമാരുടേതാണെങ്കിൽ പോലും അത് ഇത്ര ഗ്രാം പച്ചക്കറി ഞങ്ങൾ ഒരു കൂട്ടി ഉണ്ടാക്കി അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ചെങ്ങന്നൂരിലെ ബ്ലോക്കിലെ ഓരോ പഞ്ചായത്തിലും എത്രയാണ് ഉണ്ടായതെന്നും ബ്ലോക്ക് ഒട്ടാകെ എത്രയാണ് ഉണ്ടായതെന്നും ജില്ലയിൽ എത്ര ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളൊരു കണക്ക് നമുക്ക് ആവശ്യമാണ്. അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട്, ഉൽപ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ട്, വിപണനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകേണ്ടതുണ്ട്. വിപണനത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇനി വനിതകളുടെ ഇപ്പൊ പദ്ധതി വരുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളത് കാണുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള പദ്ധതികളെ, നമുക്ക് കൃഷി വകുപ്പിന്റെ പദ്ധതി തന്നെ ആവണമെന്നില്ല, ജനകീയാസൂത്രണ പദ്ധതി ആയാലും ഇനി ഒരു പദ്ധതിയുടെയും ഇതില്ലാതെ തന്നെ നമുക്ക് കൂട്ടായ്മയായിട്ടുള്ള ഒരു ശക്തി നമുക്കുണ്ടെങ്കിൽ ഏത് പദ്ധതി നമ്മളിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുക. ഒരു പദ്ധതിയും തന്നുകൊണ്ട് ആരംഭിക്കുകയല്ല, നിങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ പുറകെ നിങ്ങളിലേക്ക് പദ്ധതി വരുന്നതായിരിക്കും.
2: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ടി വിശ്വനാഥൻ, വെൺമണി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ദിലീപ് ഗാർഡൻസ് എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതി ഉദ്ഘാടനം ചെയ്ത ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുധാമണി എൻ.
5: വെൺമണി ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും അതായത് സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. കാരണം പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നന്നായിട്ട് വിപണിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. പലപ്പോഴും ഞാനത് നോക്കാറുണ്ട് നാട്ടുചന്തയടക്കം. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ ഗ്രാമത്തിന്റെ പ്രശസ്തി മാറട്ടെ. നമുക്ക് എല്ലാവർക്കും കൃഷിയിലേക്ക് പോകാം.
2: ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സൂസൻ തോമസ് സ്വാഗതവും വെൺമണി കൃഷി ഓഫീസർ ശ്രീ സന്ദീപ് കുമാർ കെ എസ് കൃതജ്ഞതയും പറഞ്ഞു. ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സൂസൻ തോമസ്.
6: കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി കതിർ എന്ന ഒരു പുതിയ പദ്ധതി ഗവൺമെന്റ് വിഭാവന ചെയ്തിരിക്കുന്നു. കതിർ എന്നാൽ കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നോവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഈ പദ്ധതിയിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലൊരു കാർഷിക സംസ്കൃതി രൂപം കൊടുക്കുക, കൃഷിയോടും പ്രകൃതിയോടുമുള്ള ഒരു ആഭിമുഖ്യം ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് കർഷകരോട് ചേർന്ന് നിന്നുകൊണ്ട് അത് രൂപപ്പെടുത്തുവാൻ ഈ പദ്ധതി ഇടയാക്കുന്നു എന്ന് അറിയിക്കട്ടെ. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 4 സ്കൂളുകൾക്ക് ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ ചട്ടിയും തൈയും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ പദ്ധതിയിലൂടെ പച്ചക്കറി ഹൈബ്രിഡ് തൈകളും നൽകപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതി പ്രകാരമുള്ള കുരുമുളക് തൈകൾ കർഷകന് നൽകപ്പെടുന്നു. നാളികേര വികസന പദ്ധതി പ്രകാരമുള്ള തെങ്ങും തൈ മുതിർന്ന കർഷകന് നൽകപ്പെടുന്നു.
2: വെൺമണി ഗവൺമെന്റ് ജെ ബി സ്കൂൾ പ്രഥമ അധ്യാപിക ശ്രീമതി മഞ്ജു കെ ജോൺ.
7: കൊല്ലകടവാണ് എന്റെ സ്വദേശം. വെൺമണിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ രണ്ട് പ്രദേശങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനങ്ങളാൽ നിബിഡമായ സ്ഥലമാണ്. അതുപോലെ തന്നെ ധാരാളം വയലുകളാൽ സമ്പുഷ്ടമായ നാടും കൂടിയാണ്. ഏത് വീട്ടിൽ ചെന്നാലും ഒരു 5 മൂട് പച്ചക്കറിയെങ്കിലും ഇല്ലാത്ത വീട് ഈ വെൺമണി പ്രദേശത്ത് കുറവാണ്. അതേപോലെ തന്നെ എന്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ പശ്ചാത്തലവും കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നതാണ്. വെൺമണി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കതിര എന്ന പദ്ധതി ഞങ്ങളുടെ സ്കൂളിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 25 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിച്ചു. ഈ കാർഷിക ക്ലബ്ബിന്റെ ഉദ്ദേശ്യം കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുക, അതുപോലെ തന്നെ പരിസ്ഥിതി

0: ബോധം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലും കൃഷിഭവനിൽ നിന്നുള്ള നിബന്ധന മൂലം ഞങ്ങൾ 25 കുട്ടികളെ മാത്രമാണ് ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പച്ചക്കറിത്തോട്ടം നിർമ്മിക്കല്, പരിസ്ഥിതി സംരക്ഷണം, പ്ലാസ്റ്റിക് വിമുക്ത പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവയാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. എല്ലാ കുഞ്ഞുങ്ങളും അതിനുവേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഒരു വിസ്മയം തന്നെ ഞങ്ങളുടെ സ്കൂളിലും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച്, എന്റെ സഹപ്രവർത്തകരും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുന്നതിന് അങ്ങേയറ്റം ശ്രമിക്കുന്നതുമായിരിക്കും.
1: എന്റെ പേര് ആദിനന്ദ. ഞാൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് JBS രമണിയില്. ഞാൻ എന്നും വീട്ടിൽ കൃഷി ചെയ്യും അമ്മേന്റെ കൂടെ. മുളകിന്റെയും പയറിന്റെയും പിന്നെ പൂക്കളുടെ കൃഷിയും ഞാൻ ചെയ്യും. സ്കൂളിലെ ബന്ധുത്തൈ നട്ടു. ഇനി അടുത്തത് പച്ചക്കറികളുടെ വിത്താണ് നടാൻ പോകുന്നത്. പിന്നെ ടീച്ചർമാരോടൊപ്പം ഞാൻ വെള്ളമായിരിക്കും. ഞാനും കൂട്ടുകാരും വളവും ഇടും. എല്ലാ ദിവസവും ഞങ്ങൾ അത് നോക്കും. നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവട്ടെന്ന് ആശംസിക്കുന്നു.
2: കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ, കർഷകർ, കർഷക പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുൾപ്പെട്ട പ്രൗഢഗംഭീരമായ സദസ്സാണ് ഈ കാർഷിക യജ്ഞത്തിന് സാക്ഷ്യം വഹിക്കുവാനായി എത്തിച്ചേർന്നത്.
3: വെൺമണിയിലെ നാട്ടുചന്ത, ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്. ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കു വേണ്ടി ദക്ഷിണമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ. കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ചാലുകൾ കയറി നീർവാർച്ച സൌകര്യം ഉറപ്പാക്കുക. താങ്ങു നൽകി നിർത്തേണ്ട വിളകൾക്ക് ആവശ്യമായ താങ്ങുകൾ നൽകുക. മഴക്കാലം കൊതുകുകൾക്ക് മുട്ടയിട്ടു പെരുകാൻ അനുയോജ്യമായ സമയമായതിനാൽ തൊഴുത്തും അതിന്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മഴക്കാലമായതിനാൽ തീറ്റയിൽ പൂപ്പൽ ബാധ ഏൽക്കുവാൻ സാധ്യതയുള്ളതിനാൽ കാലിത്തീറ്റ ദീർഘനാൾ വാങ്ങി സൂക്ഷിക്കാതിരിക്കാനും പൂപ്പൽ ബാധിച്ച തീറ്റകൾ കന്നുകാലികൾക്ക് നൽകാതിരിക്കാനും ശ്രദ്ധിക്കുക. കാർഷിക നിർദ്ദേശങ്ങൾ. കൂർക്ക. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവ് കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് നടുന്നതിന് അനുയോജ്യമായ സമയമാണ്. നിലമൊരുക്കുമ്പോൾ 1 സെന്റിന് 1 കിലോഗ്രാം കുമ്മായം ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞ് 4 കിലോഗ്രാം നന്നായി അഴുകിയ കാലിവളം നൽകുക. തുടർന്ന് 250 ഗ്രാം യൂറിയ, 1 കിലോഗ്രാം മസൂറിഫോസ്, 350 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ 1 സെന്റിന് എന്ന തോതിൽ പ്രയോഗിക്കുക. കിഴങ്ങ് പാകി മുളപ്പിച്ച 3 ആഴ്ച പ്രായമായ ചെടികളുടെ 10 മുതൽ 15 സെന്റിമീറ്റർ നീളമുള്ള ആരോഗ്യവത്തായ തലപ്പുകൾ മുറിച്ചെടുത്ത് വരമ്പുകളിൽ പറിച്ചു നടുക. നെല്ല്. നെൽപ്പാടങ്ങളിൽ ചിനപ്പ് പൊട്ടിയ ശേഷമുള്ള വളർച്ചാഘട്ടത്തിൽ ഏകദേശം 5 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് നിലനിർത്താൻ ശ്രദ്ധിക്കുക. ജലലഭ്യത ഉറപ്പുള്ളതും അമ്ലത്വം കൂടുതലുള്ളതുമായ നെൽപ്പാടങ്ങളിൽ 15 ദിവസത്തിലൊരിക്കൽ വെള്ളം വാർത്തുകളഞ്ഞ് വീണ്ടും വെള്ളം കയറ്റുന്ന രീതി അവലംബിക്കുന്നത് നല്ലതാണ്. ഇത് മണ്ണിന്റെ അമ്ലത്വത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും നെല്ലിന്റെ മികച്ച വളർച്ചയ്ക്കും സഹായകമാണ്. നെല്ലിലെ പ്രധാന കീടങ്ങളായ തന്തുതുരപ്പൻ, ഓലച്ചുരുട്ടി എന്നിവയെ ജൈവരീതിയിൽ നിയന്ത്രിക്കുന്നതിന് ട്രൈക്കോകാർഡുകൾ ഉപയോഗിക്കാം. തന്തുതുരപ്പനെതിരെ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം, ഓലച്ചുരുട്ടിക്കെതിരെ ട്രൈക്കോഗ്രമ കിലോണിസ് എന്നിവ ഉപയോഗിക്കാം. 1 ഏക്കറിന് 2 ട്രൈക്കോകാർഡുകൾ എന്ന തോതിൽ ഉപയോഗിക്കുക. ഓരോ കാർഡും 1 ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ തെങ്ങോലയുടെ അടിവശത്തോ സ്റ്റേപ്പിൾ ചെയ്ത് പാടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയും നേരിട്ടുള്ള സൂര്യപ്രകാശവും ഏൽക്കാത്ത വിധം സ്ഥാപിക്കുക. ട്രൈക്കോകാർഡുകൾ രാവിലെ നേരത്തെയോ വൈകുന്നേരമോ സ്ഥാപിക്കുന്നതാണ് ഉചിതം. ട്രൈക്കോകാർഡുകൾ സ്ഥാപിക്കുന്നതിന് 1 ആഴ്ച മുൻപും 1 ആഴ്ച ശേഷവും കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ മാത്രമേ പരാദജീവികളുടെ പ്രവർത്തനം ഫലപ്രദമാകൂ. മുട്ടക്കോഴികളുടെ മഴക്കാല പരിചരണം. മഴക്കാലത്ത് മുട്ടക്കോഴികളിൽ രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലായതിനാൽ തീറ്റയും കുടിവെള്ളവും നൽകുന്ന പാത്രങ്ങൾ 1:1000 അനുപാതത്തിൽ നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് റാണിഖേത്ത് രോഗത്തിനെതിരെ 7 ദിവസവും 21-ാം ദിവസവും ഇൻഫെക്ഷ്യസ് ബർസൽ രോഗത്തിനെതിരെ 14-ാം ദിവസവും 28-ാം ദിവസവും നിർദ്ദേശിച്ച പ്രകാരം വാക്സിനേഷൻ നൽകുക. കുഞ്ഞുങ്ങൾ 4 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യ വിരയിളക്കൽ നിർബന്ധമായും നടത്തുക. ഇത് ആരോഗ്യകരമായ വളർച്ചയ്ക്കും മികച്ച ഉൽപാദനക്ഷമതയ്ക്കും സഹായകരമാണ്.

0: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിനു ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൌകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടി അതിന്റെ അവസാന ഘട്ടത്തിലാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, റബ്ബർ തൈകൾ നട്ടതിനോടൊപ്പം ആവരണ വിളകൾ കൂടി നടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഉത്തരം, റബ്ബർ തോട്ടത്തിലെ മണ്ണ് സംരക്ഷിക്കുന്നതിനും മണ്ണിന്റെ ഘടനയും ഫലപുഷ്ടിയും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ആവരണ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് പ്രധാന വിളയ്ക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ സൂക്ഷിക്കാൻ കഴിവുള്ളതിനാൽ പയറുവർഗത്തിൽപ്പെട്ട ആവരണ വിളകളാണ് റബ്ബർ തോട്ടങ്ങളിൽ വളർത്താൻ യോജിച്ചത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

പഠനം എവിടെയും എപ്പോഴും. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുന്നു. ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോലും മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ മൊബൈലിലൂടെ ലഭിക്കുന്നു. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നേടാനും അവസരമുണ്ട്. ഡിജിറ്റൽ വിദ്യാഭ്യാസം നേടുക, ലോകോത്തര നിലവാരമുള്ള അറിവുകൾ സ്വന്തമാക്കുക.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമം കൃഷിഭവനിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം നഗരസഭാ വികസന സമിതി ചെയർമാൻ കരമന അജിത് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് പച്ചക്കറി വിത്തുകൾ, ഗുണനിലവാരമുള്ള തൈകൾ

പച്ചക്കറി കർഷകർക്കുള്ള ജൈവ കീടനാശിനികൾ, രോഗാണുനാശിനികൾ, വാഴത്തൈകൾ, വാഴരോഗങ്ങൾക്കെതിരായ നന്മാശ്രയ എന്നിവയും സൌജന്യമായി നൽകുന്നു. ഒരു തെങ്ങിന് 60 രൂപ നിരക്കിൽ ജൈവവളം, ഡോളോമൈറ്റ്, 50 രൂപ നിരക്കിൽ തെങ്ങിൻ തൈ, ട്രൈക്കോകേക്ക് എന്നിവയും സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി നടപ്പു വർഷത്തെ ഭൂനികുതി രസീത്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്നിവയുടെ രേഖകൾ കൊണ്ടുവരേണ്ടതാണ്. പട്ടാമ്പി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കൃഷികൾക്കായി സബ്സിഡി ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നു. 2026 ഏപ്രിൽ മാസത്തിനുശേഷം കൃഷി ആരംഭിച്ചവർക്കും പുതുതായി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അപേക്ഷ സമർപ്പിക്കാം. വാഴകൃഷി ഹെക്ടറിന് 44,000 രൂപ, റംബുട്ടാൻ കൃഷി ഹെക്ടറിന് 30,000 രൂപ, പ്ലാവ് കൃഷി ഹെക്ടറിന് 18,000 രൂപ, ഇഞ്ചി മഞ്ഞൾ കൃഷി ഹെക്ടറിന് 40,000 രൂപ എന്നിങ്ങനെയാണ് സബ്സിഡി വിവരങ്ങൾ. അർഹരായ കർഷകർ അപേക്ഷ സമർപ്പിക്കണമെന്ന് പട്ടാമ്പി കൃഷി ഓഫീസർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773, മറ്റൊരു നമ്പർ 0487237773. ഇപ്പോൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,400, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,800. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,000, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിങ്കര 20,000, കായംകുളം 20,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിങ്കര 18,000, എറണാകുളം 26,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900. കുരുമുളക് അൺകാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 67,000, പുത്തൂർ 69,000, പാല 67,000, കൊച്ചി കാർബിൾഡ് 71,600, ആലുവ 68,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,500. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,500, പുന്നലൂർ 26,000, പുത്തൂർ 25,500, കോട്ടയം 23,800, പാല 22,000, മൂവാറ്റുപുഴ 21,500. പൈനാപ്പിൾ ക്വിന്റലിന് പുന്നലൂർ 4,500, കോട്ടയം 4,300, എറണാകുളം 4,500. ക്വിന്റൽ മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000, തൊടുപുഴ 22,000. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ആജ് ഇന്തോനേഷ്യ മഹാൻ ധർത്തി പർ മേ യേ സങ്കൽപ് ലേക്കർ ആയാ ഹൂ കി ഭാരത് ഓർ ഇന്തോനേഷ്യ മിൽകർ പൂരി മാനവതാ കോ एक नई ऊर्जा से भर दे सकते हैं. जब भारत के 140 करोड़ नागरिक इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी.
1: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെ സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്. മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷിപ്പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷിപ്പാലത്തിലെ മണ്ണ് പൂർണ്ണമായി നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
1: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
5: ഫുട്ബോൾ വിശ്വത്തെ സബ്സെ ലോകപ്രിയ ഖേൽ മെസേ ഏക് ഈ ഖേൽ ഉത്കൃഷ്ടത ഏകത ഓർ ഖേൽ ഭാവന ക ഏക് അനുപമ ഉദാഹരണ ഹൈ. ഫുട്ബോൾ ലോകോ കോ ഏക് ദൂസരെ സേ ജോഡ്ത ഖിലാഡിയോ ക അച്ഛ പ്രദർശൻ സഭി ഖേൽ പ്രേമിയോ കോ ഉത്സാഹിത കരത ഹൈ. ഖേൽ ഭാവന ക മഹത്വ കേവല ഖേലോ തക് സീമിത നഹി ഹൈ, യേ ഏക് മഹത്വപൂർണ ജീവൻ മൂല്യ ഹൈ ജോ ഹമേ സമാനത സഹയോഗ ഓർ വിപരീത പരിസ്ഥിതിയോ മേ ബി
1: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി. യുവവാണി.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്കും കഴിവുകൾക്കും സൃഷ്ടിപരമായ ചിന്തകൾക്കും വേദിയൊരുക്കുന്ന യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് സംഗീതത്തിലൂടെ കഴിവുകൾ അവതരിപ്പിക്കുന്ന രണ്ട് യുവ കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള ഈ കലാകാരന്മാർ അവരുടെ പ്രതിഭയും ആത്മവിശ്വാസവും കൊണ്ട് ശ്രദ്ധേയരാണ്. ഹരീഷ് ബാബുവിന്റെ ഗാനങ്ങളും അഖിലേഷ് ആർഎസിന്റെ തബലയും മൃദംഗവും ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രത്യേക യുവവാണിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഹരീഷ് ബാബുവിന്റെ ഗാനങ്ങൾ കേൾക്കാം.

0: നിർവഹണം മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം
1: ജെ ജയ്ദേവ്.
0: യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496559321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം കേൾക്കാം.
1: ധിഷണയുടെ പ്രകാശനങ്ങളാണ് പി കെ ബാലകൃഷ്ണന്റെ രചനകൾ. ആഴത്തിലുള്ള വായനയുടെയും യുക്തിയാധിഷ്ഠിത ചിന്തയുടെയും കൃത്യമായ നിരീക്ഷണങ്ങളുടെയും പ്രതിഫലനങ്ങൾ അതിൽ കാണാം. പി കെ ബാലകൃഷ്ണന്റെ വിചാരലോകം താരതമ്യങ്ങളില്ലാത്തതാണ്. പരമ്പരാഗത ചിന്താസങ്കല്പങ്ങളെയും വ്യവസ്ഥാപിത സാഹിത്യ സമീപനങ്ങളെയും ജീർണിച്ച രചനാതന്ത്രങ്ങളെയും തിരസ്കരിച്ചു കാലത്തിന്റെ തടവിൽ നിന്നു മാറി നിന്നുള്ള ധൈഷണിക അന്വേഷണങ്ങളാണ് പി കെ ബാലകൃഷ്ണൻ നടത്തിയത്. അതുകൊണ്ട് നോവൽ, വിമർശനം, സാഹിത്യ പഠനം, ചരിത്ര ഗവേഷണം എന്നീ മേഖലകളെല്ലാം കാലത്തെ അതിജീവിക്കുന്ന കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞു. പി കെ ബാലകൃഷ്ണന്റെ 29-ാമത്തെ വയസ്സിലാണ് ആദ്യ പുസ്തകം പുറത്തിറങ്ങുന്നത്. നാരായണഗുരു അതൊരു സ്മാരക ഗ്രന്ഥമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായാണ് പുസ്തകം തയ്യാറാക്കിയത്. ഗുരുവിന്റെ ജീവിതവും കാലവും ദർശനവും സംഭാവനകളും കണ്ടെത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ഈ സമാഹരണ ഗ്രന്ഥത്തിലൂടെ ചെയ്തത്. ഒരു പ്രത്യേക സമുദായത്തിന്റെ ആചാര്യനായാണ് ആദ്യകാലങ്ങളിൽ ഗുരുവിനെ പരിഗണിച്ചിരുന്നത്. കേരളീയ നവോത്ഥാനത്തിന്റെ ഈ ആദ്യ പഥികനെ ജീവിച്ചിരിക്കുന്ന കാലത്തിന്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്താനുള്ള ശ്രമങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നില്ല. ആ ചരിത്ര ദൌത്യം നിർവഹിക്കുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. ആമുഖത്തിൽ എഴുതുന്നു, ഈഴവരുടെ ഇന്നത്തെ സമസ്ത സാമുദായിക സംരംഭങ്ങളുടെയും പ്രഭവകേന്ദ്രമായി നാരായണ ഗുരുവിനെ അവതരിപ്പിക്കുന്ന നില ചരിത്രപരമായി മുഴുവനും ശരിയല്ല. സ്വാമിയോടും അവനവനോടും നീതി കാണിക്കുന്ന നിലയുമല്ല. പക്ഷേ ഈഴവ സമുദായത്തിന്റെ സത്യമായ ഈ തെറ്റിദ്ധാരണ അവരുടെ ഭക്തിയിൽ തീവ്രതയും ആരാധനയിൽ കടും വർണ്ണ പകിട്ടും ആരോപിക്കുന്നു. അവതാന വർണ്ണനയ്ക്കു വേണ്ടി ത്രസിക്കുന്ന ഭക്തജനങ്ങൾ ആരാധനമൂർത്തിയെപ്പറ്റിയുള്ള പുതിയ വിവരങ്ങളോട് വൈരസ്യമുള്ള മനസ്സുള്ളവരാണ്. അങ്ങനെ സ്വാമിയെപ്പറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കൃതികൾ മിക്കതും അന്വേഷണാസക്തിയുടെ കവാടം തഴുതിട്ട് പൂട്ടിയ ആ ഭക്തിയുടെ വിഭാഗീയ അന്തരീക്ഷം അറിഞ്ഞും അറിയാതെയും വിശ്വസിക്കുന്നവരായിരുന്നു. ഗുരുവിനെ മൊത്തം മലയാളിയുടെ ചിന്താജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ഈ സമാഹാര ഗ്രന്ഥത്തിലൂടെ ലക്ഷ്യമിട്ടത്. ആ ദൌത്യം പിൽക്കാലത്തെ വിവിധ സംവാദ സന്ദർഭങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും സാധ്യമാക്കി. അന്നുവരെ പുറത്തു വന്ന അനുസ്മരണ സമാഹാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രൂപഘടനയും ഉള്ളടക്കവുമാണ് നാരായണ ഗുരുവിന്റേത്. കേരളത്തിലെ പ്രമുഖ മനീഷികളിലൂടെ ഗുരുവിനെ രൂപപ്പെടുത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. വ്യത്യസ്ത സമീപനങ്ങളിലൂടെ വിഭിന്ന വീക്ഷണങ്ങളിലൂടെ ഗുരുവിനെ കണ്ടെത്തുകയാണിവിടെ. എൻ കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, EMS നമ്പൂതിരിപ്പാട്, സി കേശവൻ തുടങ്ങി നിരവധി പേരുടെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിന്റെ കേവലമായ ഓർമ്മകളല്ല, കേരളീയ നവോത്ഥാനത്തിന്റെ സൂക്ഷ്മ ചിത്രങ്ങളാണ് ഈ ഗ്രന്ഥം പ്രദർശിപ്പിക്കുന്നത്. ആശാൻ കവിതയുടെ നിർദ്ധാരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആശാൻ കവിതാ പഠനങ്ങളുടെ ദീർഘസൂചിക തന്നെയുണ്ട്. മലയാളത്തിലെ വിവിധ വിമർശന സമ്പ്രദായങ്ങളുടെ ഉരകല്ലാണ് ആശാൻ കവിത. അതിന്റെ സൌന്ദര്യ ലാവണ്യ സങ്കല്പങ്ങളും സാമൂഹ്യ വിവക്ഷകളും ശില്പ സംവിധാനങ്ങളും നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പി കെ ബാലകൃഷ്ണൻ കുമാരനാശാൻ കവിതകൾ നടത്തുന്ന വിമർശന പഠനം പഠന സഞ്ചാരം മലയാള കാവ്യമോർശനത്തിന്റെ സവിശേഷ അനുഭവമാണ്. കുമാരനാശാന്റെ കവിതകളെക്കുറിച്ച് പഠിക്കുക എന്നതിലുപരി പി കെ ബാലകൃഷ്ണൻ രൂപപ്പെടുത്തിയെടുത്ത കാവ്യദർശനങ്ങളെ ആ കവിതയോട് ചേർത്തുവെക്കുകയാണ് ചെയ്യുന്നത്. കാവ്യകലയുടെ അടിസ്ഥാന ഭാവങ്ങളും തത്വങ്ങളുമാണ് ഇവിടെ എന്റെ വിചാരങ്ങൾക്ക് അടിസ്ഥാനം. ഭാവവൈവിധ്യമുള്ള ഒരു മാതൃകയെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതിലൂടെ കാവ്യകലാതത്വങ്ങൾ പരോക്ഷമായി ഉപന്യസിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. കുമാരനാശാന്റെ ജീവിതത്തെയും സാമൂഹ്യ പ്രവർത്തനങ്ങളെയും കവിതകളെയും സമഗ്രമായി പരിശോധിക്കുന്ന കൃതിയാണ് കാവ്യകല കുമാരനാശാനിലൂടെ എന്ന രചന. വിഭിന്നമായ കലാസങ്കല്പങ്ങളിലൂടെയും കൃത്യമായ സാമൂഹ്യ വീക്ഷണങ്ങളിലൂടെയുമാണ് ഈ കാവ്യപ്രപഞ്ചത്തെ പി കെ ബാലകൃഷ്ണൻ സമീപിച്ചത്. ഓരോ രചനകളെയും സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട്. കൃതിയുടെ ആന്തരിക ഗരിമയും ശില്പ സംവിധാനവും സൌന്ദര്യ പ്രകാശവും പകർത്തിവയ്ക്കുന്നു. പരമ്പരാഗത കാവ്യനിരൂപണത്തിന്റെ രീതിശാസ്ത്രങ്ങളെ തിരസ്കരിക്കുകയും സാമൂഹ്യ വീഴ്ചകളിൽ മാത്രം ഊന്നിയുള്ള പഠന സമ്പ്രദായങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്നു. കവിതാ പഠനത്തിന്റെ പുതിയ വഴികളാണ് പി കെ ബാലകൃഷ്ണൻ തുറന്നിട്ടുള്ളത്. മാത്രമല്ല പിൽക്കാലത്ത് ആശാൻ പഠനങ്ങളുടെ വഴികാട്ടിയായി ഈ രചന മാറി. നോവൽ കല പി കെ ബാലകൃഷ്ണന്റെ ആത്മചേതനയിൽ ആഴത്തിൽ പടർന്നിരുന്നു. അത് മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിന് പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ പ്രേരണയായി. മാത്രമല്ല മലയാളത്തിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നോവൽ രചനയ്ക്ക് പ്രചോദനവുമായി. നോവലിസ്റ്റുകളെ സമഗ്രമായി പഠിക്കുക മാത്രമല്ല നോവലിന്റെ കലാതന്ത്രവും ലാവണ്യ അനുഭവങ്ങളും ആഴത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. മലയാളത്തിലെ എല്ലാ കാലത്തെയും നോവൽ പഠനങ്ങളിൽ ചന്തുമേനോൻ ഒരു പഠനവും നോവൽ സിദ്ധി സാധനയും സവിശേഷ സ്ഥാനം അർഹിക്കുന്നു. നോവൽ പഠനങ്ങൾക്ക് ദിശാബോധം നൽകാൻ ഈ കൃതികൾക്ക് കഴിഞ്ഞു. എന്താണ് നോവൽ? നോവൽ കൃതിയെ സവിശേഷമാക്കി മാറ്റുന്ന രചനാതന്ത്രങ്ങൾ എന്താണ്? നോവലിസ്റ്റിന്റെ കലാസിദ്ധികൾ സവിശേഷമായി പ്രകാശിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ് തുടങ്ങിയ നിരവധി ചർച്ചകൾക്കാണ് ഈ കൃതികളിലൂടെ പി കെ ബാലകൃഷ്ണൻ വഴി തുറന്നിട്ടത്. പി കെ ബാലകൃഷ്ണന്റെ വന്ന ആദ്യ പുസ്തകമാണ് ചന്തുമേനോൻ ഒരു പഠനം. സി ജെ തോമസിന്റെ പ്രേരണയാലാണ് ഈ കൃതി രചിച്ചത്. പല നിലകളിലാണ് ഈ പുസ്തകം ശ്രദ്ധേയമാകുന്നത്. നോവൽ

സിദ്ധിയും സാധനയും മലയാള നോവൽ വിമർശനത്തിന്റെ ചരിത്രരേഖയാണ്. അത് നോവൽ പഠനത്തിന്റെ മാത്രമല്ല മലയാള നിരൂപണത്തിന്റെ കൂടിയാണ്. ഡോക്ടർ അയ്യോ പണിക്കർ പുസ്തകത്തിന് എഴുതിയ ആമുഖത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മലയാള സാഹിത്യ നിരൂപണത്തിന്റെ വീക്ഷണ ചക്രവാളം വികസിക്കുന്നതിന് ഒരു മികച്ച ദൃഷ്ടാന്തമാണ് നോവൽ സിദ്ധിയും സാധനയും. കാവ്യകലയുടെ സവിശേഷത ഒരുപ്പിച്ച കാവ്യകല കുമാരനാശാനിലൂടെ എന്ന പോലെ നോവൽ കലയുടെ അടിസ്ഥാന സ്വഭാവങ്ങളും അതിൽ പുലർത്തേണ്ട മൌലിക സവിശേഷതകളും രചനാതന്ത്രങ്ങളുമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. വിശ്വസാഹിത്യത്തിലെ മൂന്നെഴുത്തുകാരുടെ കൃതികളെ ഡോസ്റ്റോവ്സ്കി, കാരമസോവ് സഹോദരന്മാർ, ജെയ്ൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം അടിസ്ഥാനമാക്കിയാണ് നോവൽ ചിന്ത നടത്തിയിരിക്കുന്നത്. നോവലിന്റെ ലക്ഷണങ്ങൾ ക്രോഡീകരിക്കുന്നതിനുള്ള ശ്രമമാണ് ഈ പുസ്തകമെന്ന് പി കെ ബാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. മലയാള സാഹിത്യ വിമർശനത്തിലെ പുതിയ വഴികൾ വളർന്നുവരുന്ന കാലത്താണ് പി കെ ബാലകൃഷ്ണൻ ഈ രചന നടത്തുന്നത്. പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിന്റെ പുതിയ അനുഭവങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന കാലം. മാത്രമല്ല ആധുനിക വിമർശനത്തിന്റെ അന്തരീക്ഷവും രൂപപ്പെട്ടു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു സാഹിത്യ വിമർശനത്തിന്റെ വ്യത്യസ്തമായ ഒരു മാതൃക അവതരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പി കെ ബാലകൃഷ്ണൻ നോവൽ സിദ്ധിയും സാധനയും എഴുതുന്നത്. നോവൽ കലയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്ന പി കെ ബാലകൃഷ്ണൻ നോവൽ രചനയിലും ഏർപ്പെട്ടു. ആദ്യ നോവലാണ് പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോ. ഒരു പട്ടിയെ കേന്ദ്രമാക്കി കഥ പറയുകയാണ് ചെയ്തത്. ആത്മപരിഹാസത്തിന്റെയും ആത്മനിന്ദയുടെയും രൂപത്തിലാണ് ഈ നോവൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നോവലിസ്റ്റിന്റെ ദേശമാണ് ഭൂമിക. മൃഗങ്ങളും മനുഷ്യരും ചേരുന്ന ജീവിത പ്രപഞ്ചം. രാഷ്ട്രീയാഭിമുഖ്യമുണ്ടായിരുന്ന, രാഷ്ട്രീയ ചിന്തകൾ അവതരിപ്പിച്ചിരുന്ന പി കെ ബാലകൃഷ്ണന്റെ ആത്മഛായ ആ നോവലിൽ നിന്നും വായിച്ചെടുക്കാനാവും. നോവൽ എന്ന ജനപ്രിയ മാധ്യമത്തിന്റെ രസതന്ത്രം ഉൾക്കൊള്ളുന്ന രചനയല്ലത്. സാധാരണ വായനക്കാരോട് അനായാസം സംവദിക്കാൻ ഈ നോവലിന് കഴിയുന്നില്ല. ബൌദ്ധിക പ്രകടനപരതയുടെ സാന്നിധ്യമാണ് ഇതിൽ നിഴലിക്കുന്നത്. മലയാള നോവലിലെ ഏകാന്ത വിസ്മയമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇതിഹാസത്തിന്റെ അഗാധ സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ ജീവിത ശില്പമാണിത്. നോവലിന്റെ ചരിത്ര പാരമ്പര്യത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഭാഷയുടെ അസാധാരണ ലാവണ്യത്തിലൂടെ രൂപപ്പെടുത്തിയ ആഖ്യാന മാതൃകയാണിത്. നോവലിലെ അസാധ്യമായ അന്വേഷണങ്ങളെ സാധ്യമാക്കിയ രചന ബന്ധങ്ങളുടെ സന്ദിഗ്ധതകളെ ഇതിഹാസ ആഖ്യാനത്തിലൂടെ ആവിഷ്കരിക്കുന്നു. മാത്രമല്ല മൂല്യസംഘർഷങ്ങൾ, രാഷ്ട്രീയ വീക്ഷണങ്ങളുടെ ആധുനിക വ്യാഖ്യാനങ്ങൾ എന്നിവയെല്ലാം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലൂടെ പി കെ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ നോവൽ മലയാള നോവൽ ചരിത്രത്തിലെ പ്രകാശഗോപുരമായി ഇന്നും നിൽക്കുന്നത്. വ്യാസമഹാഭാരതത്തിലുള്ള നിരന്തര സഞ്ചാരമാണ് നോവൽ രൂപപ്പെടുത്തിയത്. ഇതിഹാസത്തിൽ നിന്ന് ഒരു നോവൽ വാർത്തെടുക്കുമ്പോൾ രചനാപരമായ നിരവധി പ്രശ്നങ്ങൾ നേരിടാം. കഥാപാത്രത്തിന്റെ വ്യക്തിത്വം, ആഖ്യാനത്തിന്റെ ഗരിമ, ശില്പഘടനയുടെ ലാവണ്യം, ഭാഷയുടെ പ്രൌഢി, അന്തരീക്ഷത്തിന്റെ വ്യത്യസ്തത, സംഭാഷണത്തിലെ ധ്വനിസാന്ദ്രത തുടങ്ങിയവ സൂക്ഷ്മമായി കൊത്തിയെടുക്കേണ്ടതുണ്ട്. ഇതിഹാസത്തോട് നീതി പുലർത്തുക എന്നത് നോവലിസ്റ്റിന്റെ വെല്ലുവിളിയാണ്. പ്രതിഭയുടെ മൌലികത സൂക്ഷിക്കുന്ന പി കെ ബാലകൃഷ്ണൻ ധീരമായ രചനാ ദൌത്യമാണ് നിർവഹിച്ചത്. നിരന്തരം പുതുക്കിപ്പണിഞ്ഞാണ് ഈ നോവൽ സൃഷ്ടിച്ചത്. ഭാഷയും സംഭാഷണങ്ങളും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. പി കെ ബാലകൃഷ്ണന് ചരിത്രമെന്നും ചിന്തയിലെ നിരന്തര പ്രചോദനമായിരുന്നു. ചരിത്രത്തോട് ബന്ധപ്പെടുത്തിയാണ് എല്ലാ ആലോചനകളും പഠനങ്ങളും വിമർശനങ്ങളും നടത്തിയത്. നാരായണഗുരു മുതൽ ജാതി വ്യവസ്ഥയും കേരളചരിത്രവും വരെ അത് പടർന്നു കിടക്കുന്നു. ആദ്യകാല കേരളത്തിന്റെ ചരിത്രവും നവോത്ഥാന ആധുനിക ചരിത്രവും പി കെ ബാലകൃഷ്ണന്റെ അന്വേഷണ വീഥിയിൽ എന്നും ഉണ്ടായിരുന്നു. കൃത്യമായ സാമൂഹ്യ വീക്ഷണത്തിന്റെയും തികഞ്ഞ യുക്തിയുടെയും നിശ്ചിതമായ ചിന്തയുടെയും അടിസ്ഥാനത്തിലാണ് ചരിത്ര നിഗമനങ്ങൾ രൂപപ്പെടുത്തിയത്. അത്തരം ആശയങ്ങൾ മലയാളത്തിലെ സാമ്പ്രദായിക ചരിത്രചിന്തകരെയും അക്കാദമിക് പണ്ഡിതരെയും പ്രകോപിപ്പിച്ചു. അതുകൊണ്ടുതന്നെ ആ ചരിത്ര രചനകൾ ബോധപൂർവ്വം അവർ തിരസ്കരിച്ചു. ടിപ്പു സുൽത്താൻ എന്ന ജീവചരിത്രഗ്രന്ഥം ചരിത്രരചനയിലെ ആദ്യ കാൽപ്പുകളൊന്നാണ്. 1957 അത് എഴുതിത്തീർത്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എന്നും പൊരുതുന്ന മുസ്ലിം ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെ ഇന്ത്യൻ ദേശീയ സമരത്തിന്റെ ഭാഗമായി വിലയിരുത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. ദേശീയ ചരിത്രകാരന്മാർ ആ സമര പോരാളിയെ തിരസ്കരിച്ചപ്പോഴാണ് ഇത്തരമൊരു ജീവചരിത്രരചന നടത്തിയത്. ഇന്ത്യൻ ദേശീയ ചരിത്രവും ടിപ്പു സുൽത്താന്റെ ജീവിതത്തിലെ നാടകീയ സന്ദർഭങ്ങളും കൂട്ടിയിണക്കിയാണ് ഈ ജീവചരിത്രം എഴുതിയത്. ടിപ്പു സുൽത്താനെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥമാണിത്. നിരവധി പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷമാണ് ഈ ഗ്രന്ഥം രചിച്ചത്. പി കെ ബാലകൃഷ്ണന്റെ അവസാനകൃതിയും ചരിത്രഗ്രന്ഥമാണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും. കേരള ചരിത്ര രചനാരീതികളെ നിശിതമായി ചോദ്യം ചെയ്ത കൃതിയാണിത്. പരമ്പരാഗത അക്കാദമിക് ചരിത്രരചനാ സമ്പ്രദായത്തോട് വലിയ ഏറ്റുമുട്ടലാണ് പി കെ ബാലകൃഷ്ണൻ നടത്തിയത്. വസ്തുതകളുടെയും നിഗമനങ്ങളുടെയും ബലത്തിൽ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതത്. ഇതിലെ പല ഭാഗങ്ങളും ചരിത്രകാരന്മാരെ പ്രകോപിപ്പിച്ചു. പി കെ ബാലകൃഷ്ണന്റെ ആത്മജീവിതത്തിന്റെ ഭാഗമായിരുന്നു സി ജെ തോമസും സി എൻ ശ്രീകണ്ഠനാരും. അയ്യോ പണിക്കരും എം കെ സാനുവും അതിലുൾപ്പെടും. കേരള സർവകലാശാലയിലെ ലൈബ്രറിയനായിരുന്ന വി വേലപ്പൻ നായർ, കവി നീലംപേരൂർ മസൂരൻ നായർ, യുഗരശ്മി പത്രാധിപർ ഇ എൻ മുരളീധരൻ നായർ എന്നിവരുമായുള്ള ഊഷ്മള ബന്ധം പുലർത്തിയിരുന്നു. ഇങ്ങനെ പരിമിതമായ സൌഹൃദ ബന്ധങ്ങളെ പി കെ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ധൈക്ഷണിക വിചാരങ്ങൾ പങ്കിടാനും രചനകൾ ചർച്ച ചെയ്യാനും സന്നദ്ധമായവരെ മാത്രമേ സൌഹൃദ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. സി ജെയുടെയും സി എന്റെ

0: നാടകലോകത്തെക്കുറിച്ച് പി കെ ബാലകൃഷ്ണൻ വിശദമായ പഠനങ്ങൾ എഴുതി. ആ നാടകങ്ങളിലെ ആന്തരിക സംഘർഷവും ദർശനവും കൃത്യമായി അവതരിപ്പിച്ചു. അത് സൗഹൃദത്തിന്റെ ആദരവായിരുന്നില്ല, മറിച്ച് മലയാളത്തിലെ മികച്ച രണ്ട് നാടകലോകങ്ങളുടെ പരിചയപ്പെടുത്തലായിരുന്നു. മലയാള നാടക പഠനത്തിന്റെ സവിശേഷ മാതൃകകളാണ് അത്. പി കെ ബാലകൃഷ്ണൻ എപ്പോഴും ഒറ്റയനായിരുന്നു. ഒത്തുതീർപ്പുകൾ ആ ജീവിത പുസ്തകത്തിലില്ലായിരുന്നു. പി കെ ബാലകൃഷ്ണന്റെ വിയോഗവേളയിൽ ആത്മസുഹൃത്തായ എം കെ സാനു കരുത്തൻ ഒറ്റയാൻ എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഇങ്ങനെ എഴുതി: ലോകത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ ഏറ്റവും ഏകനായി നിൽക്കുന്നവനാണ് എന്ന വാക്യം ഇബ്സന്റേതാണ്. ആ വാക്യത്തിന്റെ മുമ്പിൽ അത്ഭുതത്തോടും ആദരവോടും കൂടി പലപ്പോഴും ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ കാണുക മാത്രമല്ല, ആ മനുഷ്യനുമായി അഗാധബന്ധം പുലർത്തുകൂടി ചെയ്തു എന്നത് എന്റെ നേട്ടമാണ്. ആ മനുഷ്യന്റെ പേരാണ് പി കെ ബാലകൃഷ്ണൻ.
1: പി കെ ബാലകൃഷ്ണൻ, കാലത്തിന്റെ ജ്വാലാമുഖം. പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതയാണ് ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം.

ഡമരുഗത്തിരുനാവിൽ നിന്നും അശാന്തമാം ഭ്രമരസംഗീതം പറന്ന് കരജടയിലെ കുറുമൊഴിപ്പൂക്കളെ

ഉള്ളി പ്രണയാർദ്രയായി ഹൈമവതി പ്രണയാർദ്രയായി തൻ കടക്കണ്ണെറിയുന്നു രതികുമാരസ്തവം മൂളി വാൽക്കിണ്ടി വാൽക്കിണ്ടി നീട്ടി വടക്കേ പുറം വന്ന് കക്കുന്നിതമ്മ വാൽക്കിണ്ടി നീട്ടി വടക്കേ പുറം വന്നു കക്കുന്നിതമ്മാൾ കലേശരതിമുല്ലകൾ പൂക്കുന്ന ചൊടിയിണയിലെ സപ്തമധുരത്തിനാർത്തനം ഭഗവാൻ കരം കൂപ്പി നിൽക്കുന്ന ഓഷധി പ്രസ്ഥമേ കലേശരതിമുല്ലകൾ പൂക്കുന്ന ചൊടിയിണയിലെ സപ്തമധുരത്തിനാർത്തനാം ഭഗവാൻ കരം കൂപ്പി നിൽക്കുന്ന ഓഷധി പ്രസ്ഥമേ നീ താണുവന്നെന്റെ കാവടി ചിന്തിന്നെ അനുപല്ലവിമൂളി ആദിമ

ഗൗരീകൾ രുദ്രകൾ കല്യാണ രൂപികളാകുമെൻ തോഴികൾ തന്യാസിരാഗത്തിലാകെ തളിർത്ത് സ്വയം മറന്നാടുന്ന കാട്ടരിക്കും കനകാംബരവും നിഴൽ നീട്ടാൻ മടിക്കും മല

0: ഹിന്ദുകളകാൻ മലയാള കർണികാരച്ചിരിപുക്കൻ കർണികാരച്ചിരിപുക്കൻ ആഴിമല തോഴിയാണ് എന്നറിയും ആദിത്യനേരുകൾ പ്രണവമന്ത്രങ്ങളാകും പ്രണയനാദരതി വിസ്മയ വിലാസിനികൾ എന്നേർക്ക് ചന്ദ്രവളയം ജപിച്ചെറിയുന്നുവല്ലോ ചങ്ങമ്പുഴക്കവിത പോലെ ചങ്ങമ്പുഴക്കവിത പോലെ.
1: ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് തനിയെ.
2: ഫ്ലോറയെ വിവാഹം കഴിച്ചതിനു ശേഷം ആദ്യമായാണ് വേണു അവരുടെ ആ വീട്ടിലേക്ക് വരുന്നത്. വേണു വരണമെന്ന് മൃദുല ആശിച്ചിരുന്നോ എന്നറിയില്ല, വരരുത് എന്ന് നിഷ്കർഷിച്ചിരുന്നോ എന്നും അറിയില്ല. എന്തായാലും പ്രശ്നമില്ല എന്നൊരു മാനസികാവസ്ഥ ആയിരുന്നിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാവാം അയാളെ കണ്ടപ്പോൾ ഓർമ്മകളുടെ ഒരുപാടിലകൾ അവർക്കിടയിൽ വീഴാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. മറ്റൊരു സ്ത്രീയുടെ സ്വന്തമായതുകൊണ്ടാവാം അവൾ വേണുവിനെ ആദ്യം കാണുന്ന പോലെ നോക്കി. എത്രയോ വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അവൾ കാണാതെ പോയ അയാളുടെ കൈത്തണ്ടയുടെ നിറം, തിങ്ങി നിറഞ്ഞ രോമം, കാലുകൾ, വിരലുകൾ, അക്ഷരം വറ്റിപ്പോയ ചുണ്ടുകൾ, ആകെ കൂടി അയാൾക്കൊരു നിസ്സഹായതയുണ്ടായിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നോ? അത് അവൾ കാണാതെ പോയതെന്തേ? കുറ്റമറ്റ ഭാര്യയും അമ്മയുമാണ് താനെന്ന് ഇന്നലെ വരെ അഹങ്കരിച്ചിരുന്ന മൃദുല. പ്രതീക്ഷിച്ചില്ല ഇല്ലേ? അയാൾ ചോദിച്ചു. സത്യത്തിൽ മൃദുലയ്ക്ക് അതിന്റെ മറുപടി അറിയില്ലായിരുന്നു. എനിക്കൊരു ലൈം ടീ വേണ്ടിയിരുന്നു. അത് അവളുടെയും ശീലമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇന്ന് ഒരു ലൈം ടീക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ അവൾ ആ ശീലമുണ്ടാക്കിയ ആളെ ഓർക്കുന്നുപോലുമില്ല. ആ ചിന്തയിലെ അസ്വാസ്ഥ്യം കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു, ഫ്ലോറ നിങ്ങളുടെ ശീലങ്ങളുമായി പൊരുത്തപ്പെട്ടോ? അയാൾ ചിരിച്ചു, പിന്നെ പറഞ്ഞു, ആ പൊരുത്തപ്പെട്ടു വരുന്നു. ലൈം ടീ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ വിസ്മയിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ജീവിതത്തിൽ നിന്ന് മറ്റെന്തൊക്കെ വെട്ടിമാറ്റേണ്ടി വന്നാലും ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം വിരൽത്തുമ്പുവരെ ത്രസിച്ചു നിന്ന് വേദനിപ്പിച്ച മനുഷ്യനാണിത്. ഇന്ന് മറ്റൊരുവളുടെ ഭർത്താവായി, അതും പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞതിനു ശേഷം. ജീവിതം എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തുവെക്കുന്നത്. ലൈം ടീ ഊതിയൂതി കുടിക്കുന്നതിനിടയിൽ വേണു ചോദിച്ചു, പിന്നെ ജീവിതം എങ്ങനെ? ആ ചോദ്യം അവൾ ആസ്വദിച്ചു. അത് ചോദിക്കുമ്പോൾ അയാൾ ഒരു പുതിയ മനുഷ്യനെ പോലിരുന്നു. കണ്ടുപഴകിയതെല്ലാം, അനുഭവിച്ചു പഴകിയതെല്ലാം നൊടിയിടയിൽ ഊരിയെറിയും മട്ടിൽ ഒരു പുതുമ അയാളിലേക്ക് പൊടുന്നനെ വന്നെത്തിയ പോലെ. രണ്ടാളിന് ജീവിക്കാൻ വേണ്ടുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. തോൽവി സമ്മതിക്കാൻ ഭാവമില്ലാത്ത ഒരുവളുടെ പറച്ചൽ പോലെയായി പോയോ അതെന്ന് പിന്നീട് അവൾക്ക് തോന്നിയെങ്കിലും അപ്പോഴവൾക്ക് അത് അങ്ങനെയേ പറയാനാകുമായിരുന്നുള്ളൂ. വേണു പെട്ടെന്ന് നിശബ്ദനായത് അവൾ ശ്രദ്ധിച്ചു. അവളുടെ തൊഴിൽ ഒരിക്കലും അയാൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വൻകിട ഹോട്ടലിലെ അടുക്കളക്കാരികളിൽ ഒരുവൾ, ഏതാനും നാൾ മുമ്പ് വരെ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി വച്ചു വിളമ്പിയിരുന്നവൾ ഇന്ന് അനേകരുടെ രുചിയെ തൃപ്തിപ്പെടുത്തുന്നു. ജീവിതം എല്ലാ അർത്ഥത്തിലും വഴിമുട്ടിയപ്പോൾ അയാളുടെ മുൻ ഭാര്യ എന്ന നിലയ്ക്ക് അയാളുടെ പങ്കുപറ്റി ജീവിക്കരുത് എന്നത് ഒരു വാശിയായി വളർന്നപ്പോൾ, ഞാൻ ജീവിക്കും എന്ന ഇച്ഛാശക്തി നിർണായകമായപ്പോൾ ഒക്കെ തോന്നിയതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ശീലിക്കുന്ന ഒന്നുണ്ട്, അടുക്കളപ്പണി. ഏത് തൊഴിൽ ചെയ്തും ജീവിക്കാം, അതിലൊരു അന്തസ്സുകേടിന്റെ പ്രശ്നമൊന്നുമില്ല.

0: അങ്ങനെയാണ് രുചിമേളങ്ങളുടെ ലോകത്ത് അവൾ എത്തിച്ചേർന്നത്. രേണു സ്കൂളിൽ നിന്ന് വരാറായോ? അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. ക്ലാസ് കഴിഞ്ഞ് അവൾ ട്യൂഷന് പോകുന്നുണ്ട്, ഹിന്ദിക്കും മാത്സിനും. അവൾ എന്നെ അന്വേഷിക്കാറില്ലേ? മൃദുല അതിന് മറുപടി പറഞ്ഞില്ല. തികട്ടി വന്ന ഗദ്ഗദം വിഴുങ്ങി അവൾ ചിരിച്ചു. നിന്റെ സ്കൂട്ടി കണ്ടീഷനല്ലേ? അയാൾ ഒരു നിമിഷം ഭർത്താവായി. കുഴപ്പമില്ല. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ ചോദിച്ചു, ഫ്ലോറെ കൂടി കൂട്ടാമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നും ഇപ്പോഴില്ല കേട്ടോ. അതിന് അയാളും മറുപടി പറഞ്ഞില്ല. വീട്ടുകാരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ നിസ്സഹായരാക്കിക്കൊണ്ട് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഒരു രാത്രി വേണുവിനൊപ്പം ഇറങ്ങിപ്പോരുമ്പോൾ പ്രണയത്തിന്റെ കരുത്തു മാത്രമായിരുന്നു കൈമുതൽ. വേർപിരിയുമ്പോൾ വേണു പറഞ്ഞു, നിനക്ക് മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാം. കടുത്ത പുച്ഛം തോന്നി. കാരണം അത് പറഞ്ഞു തീർക്കാൻ അയാൾ അത്രത്തോളം സംഘർഷം അനുഭവിച്ചിരുന്നു. നന്ദി, സ്കൂട്ടിയിൽ ഇരുന്നുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇപ്പോൾ എന്റെ കയ്യിൽ അങ്ങനെ ഒരു പുരുഷനില്ല. അത് നിങ്ങളൊരു കുറ്റമറ്റ പുരുഷനായതുകൊണ്ടൊന്നുമല്ല കേട്ടോ. അന്നു രാത്രി മുഴുവൻ ഇരുന്ന് ചിന്തിച്ചു. എവിടേക്കോ തകർച്ച തോന്നി, എവിടേക്കോ വേദനിക്കുകയും ചെയ്തു. കെട്ടഴിഞ്ഞ ഒരു കാറ്റ് മനസ്സിൽ കിടന്ന് ചീറി. അയാളെ കെട്ടിപ്പിടിച്ചപ്പോഴെല്ലാം ഈ നഗരത്തെ മുഴുവനാണ് അവൾ കെട്ടിപ്പിടിച്ചത്. നഗരം അവളെ സംബന്ധിച്ചിടത്തോളം പുരുഷനായിരുന്നു. ആ നഗരത്തോടൊപ്പം അയാൾ അവളെ ഉപേക്ഷിച്ചു. പ്രണയം, അവൾ വിചാരിച്ചു. അത് അവളെ സംബന്ധിച്ചിടത്തോളം എടുക്കാത്ത ഒരു നാണയത്തുട്ടാണ് ഇപ്പോൾ. അവൾ അയാളെ നോക്കി. അയാൾ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിന്റെ മുടി നരച്ചു തുടങ്ങിയോ? അയാൾ വിസ്മയം ഭാവിച്ചു. ക്ഷീണിച്ചിട്ടുമുണ്ട്. രണ്ടു സ്ത്രീകൾ തനിച്ചു താമസിക്കുക എന്നത് നിസ്സാരമായ കാര്യമാണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുരുഷന്മാരില്ല. അയാൾ നിശബ്ദനായി. സപ്പോർട്ടയുടെ ചില്ലകൾ ജനാലയോളം വീശി നിൽക്കുന്ന ഒരു വീടായിരിക്കും അവരുടേതെന്ന് വേണുവും മൃദുലയും ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്നു. ഒരു മരത്തിന്റെ ചില്ലയില്ലാതെ ജീവിതത്തെ സ്നേഹിക്കാനാവില്ലെന്ന് അയാളും അവളും വിശ്വസിച്ചു. കൊഴുത്ത ഇലകളുള്ള ചെമ്പരത്തികൾ, പേരമരം, അങ്ങനെ കുറേയേറെ വളർത്തുമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർ ജീവിതം വരച്ചിടാൻ ശ്രമിച്ചത്. ഈ വീടിന്റെ തണുപ്പിലിരിക്കുമ്പോൾ അയാൾക്ക് പലതും ഓർക്കാനുണ്ടാവും. നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കിയെന്ന് തോന്നാറുണ്ടോ? അത് ചോദിക്കുമ്പോൾ അയാളുടെ ശബ്ദം നനഞ്ഞിരുന്നു. അയാൾ മുഖമുയർത്തിയതുമില്ല. ഒരിക്കലുമില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്. ഞാനിപ്പോൾ കുറേയേറെ സ്വതന്ത്രയാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. ഞാനീ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. അതിലെ താന്തോന്നിത്തെയാണ് നീ സ്നേഹിക്കുന്നത്, അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ആത്യന്തികമായി നീ ഭർത്താവ് ഉണ്ടായിട്ടും അയാൾ ഇല്ലാതെ ജീവിക്കേണ്ടി വന്നവളാണ്. അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വെറുതെ എന്തിനാണ് ഇത്തരം സംസാരങ്ങൾ? ജീവിതം ഒന്നേ ഉള്ളൂ. അത് നാം നമുക്കിഷ്ടമുള്ളവർക്കൊപ്പം ജീവിക്കാനുള്ളതാണ്. പകരം വെക്കാനില്ലാത്ത വേദനയുടെ, ആശ്വാസമില്ലാത്ത വേദനയുടെ വേലിയേറ്റം അയാളിൽ ഉണ്ടാവുന്നത് അവൾ കണ്ടു. അവൾ മിണ്ടിയതേയില്ല. അവൾക്ക് ശേഷം കടലുകൾ അവസാനിച്ചിരുന്നുവല്ലോ. ഞാൻ ഇറങ്ങുന്നു, വേണു എഴുന്നേറ്റു. അവൾ തടഞ്ഞില്ല, ഒന്നും പറഞ്ഞുമില്ല. അയാൾ ചെറിയ ഇടവഴിയിലേക്ക് ഇറങ്ങി. മെല്ലെ മെല്ലെ മാഞ്ഞു പോയപ്പോൾ വേദന ഒരു ചുഴലി പോലെ അവളിൽ പാഞ്ഞുണർന്നു. ചേർത്തടച്ച വാതിലിൽ അവൾ തലതല്ലി പൊട്ടിക്കരഞ്ഞു തനിയെ.
1: തനിയെ കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

0: പാട്ടും പൊരുളും ഗാനരചനയുടെ ആസ്വാദ്യതയും ആഴവും തേടുന്ന പരിപാടി എല്ലാ ശനിയാഴ്ചയും രാവിലെ പുലർവെട്ടത്തിന്റെ രണ്ടാം പകുതിയിൽ. പാട്ടിനെ അറിഞ്ഞ് പാട്ടാസ്വദിക്കാം. പാട്ടും പൊരുളും.
1: നോവൽ സഞ്ചാരം. മലയാളത്തിലെ പ്രശസ്തമായ ആഖ്യായികകൾ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലൂടെ എല്ലാ ദിവസവും രാവിലെ 8:30 നോവൽ സഞ്ചാരം. നോവൽ സഞ്ചാരത്തിൽ കേൾക്കുക ഒ. ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9495565321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

നാളെ രാവിലെ ഉഷമലയിൽ കേൾക്കാം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ വചനപദ്ധതി എന്ന കവിത. ആലാപനം എച്ച് രാജേഷ്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൌത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻ പാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക ട്രെയിനിംഗ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ്വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൌത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ആഗോള വളർച്ചയ്ക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർണായകമായ സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജം, കണക്ടിവിറ്റി, അർദ്ധചാലകം തുടങ്ങിയ മേഖലകളിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ അദ്ദേഹം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിരവധി കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മന്ത്രിമാരായ KP അനിൽകുമാർ, T സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂം തുറന്നു. 04936287850 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കള്ളാടിയിലുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി ബാധകമാണ്. തലസ്ഥാന ജില്ലയിൽ 2 മെഡിക്കൽ കോളേജിന് എത്രയും വേഗം അനുമതി ലഭ്യമാക്കണമെന്നും ഈ അധ്യയന വർഷം പ്രവേശനം നടത്താനുള്ള ഇടപെടലുണ്ടാകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി നടന്ന ഓൺലൈൻ യോഗത്തിലാണ് മന്ത്രി ആവശ്യമുന്നയിച്ചത്. കേരളത്തിന്റെ ആവശ്യം ഗൌരവത്തോടെ കാണുന്നുവെന്നും രാജ്യത്തുടനീളം 10,000 മെഡിക്കൽ സീറ്റുകൾ സജ്ജമാക്കാൻ 15,000 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുകയാണെന്ന് മന്ത്രി K.മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപ്പാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ഇന്ത്യയിലേക്ക് 60 കിലോമീറ്ററോളം ദൂരം ചൈനീസ് സൈന്യം കടന്നിട്ടുണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോകൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്നുള്ളതല്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. 2008 അഹമ്മദാബാദ് തുടർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതി വിധി ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. 38 പ്രതികൾക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തവും ശിക്ഷ നൽകിക്കൊണ്ടുള്ള 2022 വിധിയാണ് ഹൈക്കോടതി ശരിവച്ചത്. വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലുകൾ ഡിവിഷൻ ബെഞ്ച് തള്ളി. 2008 ജൂലൈ 26 അഹമ്മദാബാദിൽ 70 മിനിറ്റിനിടെ ഉണ്ടായ 21 തുടർ സ്ഫോടനങ്ങളിൽ 56 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സൗമ്യ രാമകൃഷ്ണൻ പാടിയത്. വരികളെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി പാൽ. ചിത്രം പകിടാ.

0: വിദ്യാഭ്യാസ രംഗം. എല്ലാവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നതിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നു തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
1: നിങ്ങൾക്ക് വേനൽക്കാലമാണോ മഴക്കാലമാണോ ഏറ്റവും ഇഷ്ടം? ആ, അവധി കിട്ടിയാ നല്ലതാല്ലേ മഴക്കാലത്ത്. അതുകൊണ്ടാണ് മഴക്കാലം ഇഷ്ടം എന്ന് പറയണേ. അപ്പൊ ഇത്തരം കാലങ്ങള്, അതായത് അന്തരീക്ഷ സ്ഥിതിയാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും, നമ്മുടെ ഭൂമുഖത്ത് സസ്യജന്തുജാലങ്ങളിലും അതുപോലെ തന്നെ നമ്മളിലും മനുഷ്യരിലും പലതരത്തിലുള്ള വൈവിധ്യം തീർക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ആ പ്രദേശത്തെ കാലാവസ്ഥയാണ്. ഭൂമിയിലെ എല്ലാ പ്രദേശത്തും ഒരേപോലെയാണോ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? ഇന്ന് നമുക്ക് അന്തരീക്ഷ താപനിലയെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ച

നടത്തിയാലോ? ദിവസം മുഴുവൻ ഒരേ അളവിലാണോ നമുക്ക് സൗരോർജം ലഭിക്കുന്നത്? രാവിലെ വരുമ്പോൾ ഉണ്ടാകുന്ന ചൂടാണോ? നിങ്ങൾ സ്കൂൾ വിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ദിവസം മുഴുവനും ഒരേ അളവിലല്ല നമുക്ക് സൗരോർജം ലഭിക്കുന്നത് എന്ന് അറിയാം. സൂര്യോദയ സമയത്തെ താപനിലയും ഉച്ച സമയത്ത് ലഭിക്കുന്ന താപനിലയും ഒരുപോലെയാണോ? നമുക്ക് നോക്കിയാലോ. ഒരു പ്രദേശത്തെ അക്ഷാംശം, സൗരോർജ ലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്കാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും 12 മണിക്കാണ് സൂര്യൻ ഉച്ച സ്ഥായിലെത്തുന്നത്, അതുകൊണ്ട് ചൂട് കൂടുതല് 12 മണിക്കാവും എന്നൊക്കെയാവും നമ്മൾ വിചാരിക്കുക. നമ്മൾ കാലാവസ്ഥയൊക്കെ ഓരോ പ്രദേശത്തിന്റെ പറയുമ്പോൾ കൂടിയ താപനില, കുറഞ്ഞ താപനില എന്ന് നിങ്ങൾ കാണാറില്ലേ ന്യൂസിലൊക്കെ? ഈ കൂടിയ താപനില അളക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. എന്തായിരിക്കും അതിന് കാരണം? അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. സൗരവികിരണത്താൽ താപം ഉയർന്ന് ഉച്ചയോടെയാണ് അത് പാരമ്യത്തിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്നത്. ഭൗമവികിരണം അതിന്റെ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ഭൂമിയും അന്തരീക്ഷവും തണുക്കുന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും ഒരു ദിവസത്തെ കുറഞ്ഞ താപനില കണക്കാക്കുക? അതെ, സൂര്യോദയത്തിന് തൊട്ടുമുമ്പുള്ള സമയത്താണ് കുറഞ്ഞ താപനില കണക്കാക്കുന്നത്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് ദൈനീക താപാന്തരം? എന്താണ് ദൈനീക ശരാശരി ഊഷ്മാവ്? ഇവിടെ അത് കണക്കാക്കുന്ന രീതിയും നിങ്ങൾക്ക് വിലയിരുത്തലിന് ചോദിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു പ്രദേശത്ത് കൂടിയ താപനില നമ്മൾ അളക്കുന്നുണ്ട്, കുറഞ്ഞ താപനിലയും അറിയും നമുക്ക്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനീക താപാന്തരം. അപ്പൊ എങ്ങനെയായിരിക്കും ദൈനീക താപാന്തരം കണ്ടെത്താൻ സാധിക്കുക? ഒന്ന് പറയാൻ സാധിക്കുമോ? ആ അതെ, കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ദിവസത്തെ ദൈനീക താപാന്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കണക്ക് പറയാം, നിങ്ങൾക്കൊന്ന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ? ഒരു ദിവസത്തെ ഒരു പ്രദേശത്തെ കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കരുതുക, കുറഞ്ഞ താപനില 25 ഡിഗ്രിയും. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ദൈനീക താപാന്തരം കണ്ടെത്താൻ സാധിക്കുക? 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 25 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുന്നു. അപ്പൊ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 15 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് ദൈനീക ശരാശരി താപനില. ഒരു ദിവസത്തെ ശരാശരി താപനില കാണാന് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിൽ കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിക്കുക, അല്ലെ, അതിന്റെ ആവറേജ് കാണാ. 40 ഡിഗ്രിയിലാണ് കൂടിയ താപനില, 25 ഡിഗ്രിയാണ് കുറഞ്ഞ താപനില. അപ്പോ ആ ദിവസത്തെ ദൈനീക ശരാശരി താപനില എങ്ങനെ കാണാൻ സാധിക്കുക നമുക്ക്? 40 ഡിഗ്രി + 25 ഡിഗ്രി 65 ഡിഗ്രി കിട്ടുന്നു, അതിനെ 2 കൊണ്ട് ഹരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ശരാശരി. അപ്പൊ എത്രയാണ് ദൈനീക ശരാശരി താപനില? 32.5 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെയുള്ള കൂടുതൽ ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇനി നമുക്ക് ഈ ഭൂപടം ഒന്ന് നോക്കാം. ആഗോള താപ വിതരണമാണ് ഭൂപടത്തിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എന്താണ് സമതാപരേഖകൾ എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് വരകൾ കാണുന്നുണ്ടോ? ആ വരകളുടെ പ്രത്യേകത എന്താണ്? ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് സമതാപരേഖകൾ. ഈ സമതാപരേഖകള് എല്ലായിടത്തും ഒരുപോലെയാണോ? ചില സ്ഥലങ്ങളിൽ എന്ത് കാണുന്നുണ്ട്? അതിനൊരു വളവ് കാണുന്നുണ്ട്, അല്ലെ. എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ അക്ഷാംശത്തിലാണെങ്കിലും കരയും കടലും വ്യത്യസ്തമായി ചൂടാകുന്നതുകൊണ്ടാണ് ഈ സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. നമുക്കറിയാം, കര വേഗത്തിൽ ചൂടാകും, വേഗത്തിൽ തണുക്കും. കടലോ മുപ്പര് സാവധാനേ ചൂടാവുള്ളൂ, സാവധാനേ തണുക്കുള്ളൂ. അപ്പോ ഈ ചൂടാകുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. ഇനി
നിങ്ങൾ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ഒന്ന് നോക്കൂ. അവിടെ എന്താ, ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിലെ ഈ സമതാപരേഖകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവ ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെ കുറെ സമാന്തരമായിട്ടാണ് പോകുന്നത്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് കൂടുതൽ നീല നിറത്തിൽ കാണുന്നത്? എന്താണ്? സമുദ്രങ്ങളാണ്. അപ്പൊ സമുദ്രങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെയും കരയും കടലും ചൂടാകുന്നതിനുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായി കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആഗോള താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആ ചിത്രം ഒന്ന് നോക്കൂ. അക്ഷാംശീയ സ്ഥാനം കാണിച്ചിട്ടുണ്ട് അവിടെ അല്ലേ. ഒന്നാമത്തെ ഘടകമാണ് അക്ഷാംശീയ സ്ഥാനം. ഈ താപീയ മേഖലകള് ഡയഗ്രം നോക്കി കണ്ടെത്തി പട്ടികപ്പെടുത്തിയാലോ? സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്കൊന്ന് നോക്കൂ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലോട്ടടുക്കും തോറും താപനിലയിലെ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത്? ഡയഗ്രം നോക്കിയിട്ടൊന്ന് പറയാൻ സാധിക്കുമോ? അതെ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ട് താപനില വളരെ കൂടുതലായിരിക്കും. ഭൂമിക്ക് നമുക്കറിയാം ഗോളാകൃതിയാണ്. മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലൊക്കെ അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതായത് ചെരിഞ്ഞിട്ടാണ് അവ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത താപീയ മേഖലകൾ രൂപം കൊള്ളുന്നതും. ഇവിടെ നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയർ, ഗൂഗിൾ എർത്ത് തുടങ്ങിയവയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അധിക വിവരങ്ങൾ, താപീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനൊക്കെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ട്ടോ. ഓക്കെ, താപനിലയെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അതും നമുക്കറിയാം. ഒരു ചിത്രം നോക്കൂ. അതില് ഉയരം കൂടുന്തോറും എന്താണ് അന്തരീക്ഷ താപനിലയിലുള്ള വ്യത്യാസം ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്? ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉയരം കൂടുന്തോറും ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറയുന്നു. അപ്പൊ ഈ പ്രതിഭാസത്തിന് ഒരു പേരുണ്ട്, ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പൊതുവെ അവിടെ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത താപനിലയെ സ്വാധീനിക്കുന്ന ഘടകമാണ് കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്. സമുദ്രത്തെ അപേക്ഷിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, കര വേഗം ചൂടാകും, വേഗം തണുക്കും. അതുകൊണ്ട് തന്നെ കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. വേറൊരു ഘടകമാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഉയരമല്ല ട്ടോ, അകലം. ഇവിടെ നോക്കൂ, ഭൂപടത്തില് എ, ബി എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രതീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കും. നമ്മൾ അതിനെ കടൽക്കാറ്റ്, കടലിൽ നിന്നും വീശുന്ന കാറ്റിനെ കടൽക്കാറ്റ് എന്നും കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റിനെ കരക്കാറ്റ് എന്നും പറയും. എന്നാൽ സമുദ്രത്തിൽ നിന്നും അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഭൂപടത്തിൽ സമുദ്ര സാമീപ്യമുള്ള എയിൽ ദൈനീക താപാന്തരം കുറവും ബിയിൽ കൂടുതലുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ എന്തുകൊണ്ടാണ് മിതമായ താപനില അനുഭവപ്പെടുന്നത്? കേരളം അറബിക്കടലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കടൽക്കാറ്റും രാത്രി സമയത്ത് കരക്കാറ്റും
വീശുന്നതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ അധികം

0: സത്യവും ചൂടാകാതെയും തണുത്തുപോകാതെയും നിലനിർത്താനാകുന്നുണ്ട്. അടുത്തത് പറയുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. നമുക്കറിയാം, ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി രേഖപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട്, ശീതജല പ്രവാഹങ്ങളിലുണ്ട്. അത് കടന്നു പോകുന്ന തീരപ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോ ഈ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും അന്തരീക്ഷ താപനിലയെ യഥാക്രമം, ഉഷ്ണജല പ്രവാഹങ്ങളാണെങ്കിൽ കൂട്ടും, ശീതജല പ്രവാഹങ്ങളാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, അതൊരു ഉഷ്ണജല പ്രവാഹമാണ്. യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെയാണ് അത് പോകുന്നത്. യൂറോപ്പിലെ കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളിലെ ലാബ്രഡോർ ശീതജല പ്രവാഹം. അതിന്റെ സ്വാധീനം കൊണ്ട് കാനഡ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്ന സ്ഥിതിയുണ്ട്. അപ്പോ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും ഏത് തീരത്തിലൂടെയാണോ പോകുന്നത്, അവിടെ അന്തരീക്ഷ താപനില യഥാക്രമം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇനി നമ്മുടെ ഭൂപ്രകൃതി എങ്ങനെയാണ് അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നത്? അവിടെയും നമുക്ക് ചിത്രം നിരീക്ഷിക്കാനുണ്ട്. എ, ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. പർവ്വത ചെരിവുകളിലെ എവിടെയായിരിക്കും സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുക എന്ന ചോദ്യമാണ്. ഏതാണ് സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവ് എന്നുള്ളതൊന്ന് നോക്കൂ. അതെ, ബി ആണ്. അപ്പോ താരതമ്യേന താപനില കൂടുന്നത് എവിടെയായിരിക്കും? സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവുകൾ. വിപരീത ചെരിവുകളിലാണെങ്കിലോ താപനില കുറവായിരിക്കും. അപ്പൊ ഭൂപ്രകൃതിക്കനുസരിച്ചും ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. അതെ, അക്ഷാംശീയ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്രജല പ്രവാഹങ്ങൾ, ഭൂപ്രകൃതി. അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഭൗമോപരിതല താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിലെ താപനില വ്യത്യാസങ്ങൾക്ക് എങ്ങനെ കാരണമാകുന്നു എന്ന് വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: പത്താം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന ഒന്നാം യൂണിറ്റിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്തത് തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കവരത്തി ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.